പ്രഭാത ഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഇനി കേൾക്കാം പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനു.

ഒറ്റയ്ക്ക് ചെയ്താൽ പൂർണ്ണമാകാത്തത് സംഘമായി ചെയ്യണം. അതിന് നേതൃത്വ പാടവമുള്ള സംഘാടകർ ഉണ്ടാകണം. ഒരേ ചിന്ത, അഭിപ്രായ ഐക്യത, ഒത്തുതീർപ്പിനുള്ള സന്നദ്ധത, കാര്യക്ഷമത, നിരീക്ഷിക്കാനും ശ്രദ്ധിക്കാനും ശ്രവിക്കുവാനുമുള്ള ക്ഷമ, സമയപരിപാലനം, ഇവയൊക്കെ സംഘബലത്തിന് ആവശ്യമാണ്. ഭൂരിപക്ഷ ന്യൂനപക്ഷ ഭിന്നതകളുണ്ടാകാമെങ്കിലും കാര്യപ്രാപ്തിയുള്ള സംഘ നേതാവിൻ്റെ സംഘാടകത്വവും കരുത്തുമാണ് ഒരു സംഘത്തിൻ്റെ നിലനിൽപ്പ്. നിയന്ത്രണവും വാദമുഖങ്ങളും ആജ്ഞയും അധികാരവും വഴങ്ങാത്ത നിലപാടുകളും സംഘബലത്തെ നിർവീര്യമാക്കാനും ശത്രുതയ്ക്കും മാത്രമേ വഴിയൊരുക്കൂ. സംഘ നേതാവിനെ സംഘാംഗങ്ങൾ ശത്രുവായി കാണേണ്ട അവസ്ഥ വരരുത്. സംഘ ഊർജത്തിന് സംഘ നേതാവ് ഞാൻ എന്ന ഭാവത്തിൽ നിന്ന് ഞങ്ങൾ എന്ന ഭാവത്തിലേക്ക് പ്രവേശിക്കണം. നേതാവ് നയിക്കേണ്ടവനാണ്, നിയന്ത്രിക്കേണ്ടവനല്ല. ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം. മലബാർ ഡയറിയിലാദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ വൈലോപ്പിള്ളിയുടെ ഹിമാലയം എന്ന കവിത, ആലാപനം ഗായത്രി, തുടർന്ന് ചരിത്രപദം വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ഗാന്ധിലയം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 കാവ്യസൗരഭം. 8:00 മധുരഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 നാട്ടിലെ പാട്ട്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 മാപ്പിളപ്പാട്ടുകൾ. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ കേൾക്കാം. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0492 970896. തുടർന്ന് അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ഗാന്ധിലയം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9:00 ഗാനലയം. രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ വൈലോപ്പിള്ളിയുടെ കവിത ഹിമാലയം, ആലപിക്കുന്നത് ഗായത്രി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വയലോപ്പിള്ളിയുടെ കവിത ഹിമാലയം, ആലപിച്ചത് ഗായത്രി. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: വചനാമൃതം. ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല പാഠപുസ്തകം അധ്യാപകനായിരിക്കണം. മഹാത്മാഗാന്ധി.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് സെപ്റ്റംബർ 25. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം സെപ്റ്റംബർ 25 വർഷത്തിലെ 268 ദിനമാണ്. സെപ്റ്റംബർ 25 ലോക ഫാർമസിസ്റ്റ് ദിനമായി ആചരിക്കുന്നു. കൂടാതെ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മദിനമായ ഇന്ന് അന്ത്യോദയ ദിനമായും ആചരിക്കുന്നു. സെപ്റ്റംബർ 25 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1513 സ്പാനിഷ് പര്യവേഷകൻ വാസോ നുനോസ് ഡി ബെബോറ പസഫിക് സമുദ്രം കണ്ടുപിടിച്ച ആദ്യ യൂറോപ്യനായി മാറി. 1879 ബ്രിട്ടീഷ് ഡോക്ടറായ ചാൾസ് ട്രൈസ്റ്റേൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പ്രസ്താവിച്ചത്. 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അവസാനിച്ചത്. 2014 മെയ്ക്ക് ഇൻ ഇന്ത്യ പരിപാടി പ്രഖ്യാപിച്ചു. 2015 ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീണ കുടിനീർ യോജന പദ്ധതി ആരംഭിച്ചു. US സാഹിത്യകാരനായ വില്യം ഫോക്നറിന്റെ ജന്മദിനവും ഗ്രീൻബെൽറ്റ് എന്ന പരിസ്ഥിതി സംഘടനയുടെ സ്ഥാപകയും കെനിയൻ പരിസ്ഥിതി പ്രവർത്തകയുമായ വങ്കാരി മാത്തായ്, ലോകത്തിലെ ഏറ്റവും മികച്ച 3 ഗോൾഫ് കളിക്കാരിൽ ഒരാളായ അർണോൾഡ് പാർമർ തുടങ്ങിയവരുടെ ചരമദിനവും സെപ്റ്റംബർ 25.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
3: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
4: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
5: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ് നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0492-471-4000, 7225-9001-8.
6: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
7: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
6: Big exclusive studio Kannur of Simbolo and Collar. Other brands, Grandfos, Hutik, Vox Lanet.
7: Phone 9496-420-880.
6: 8111-933-600.
7: CM വിസ്താര.
6: CM വിസ്താര നെല്ലൂന്നി. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
8: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
8: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
6: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497-2-762-400.
9: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656-12-002. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
10: മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
11: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പത്രവിശേഷം ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തോട് രണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പ്രകടിപ്പിച്ച വിയോജിപ്പുകൾ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചതോടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ അതിശക്തി പ്രതിഷേധം. ഗണേഷ് കുമാറിനെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ആവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രമേയത്തിന് പ്രതിപക്ഷം ഒരാഴ്ചക്കകം നോട്ടീസ് നൽകും. SIR പ്രക്രിയ നിർത്തിവെക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കേന്ദ്ര സർക്കാരിനെയും കടന്നാക്രമിച്ച രാഹുൽ ഗാന്ധിക്കെതിരെ BJPയുടെ രൂക്ഷ വിമർശനം. രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയ അവബോധമില്ലെന്ന് BJP ദേശീയ വക്താവ് സുധാംശു ത്രിവേദി MP കുറ്റപ്പെടുത്തി. അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധവും AI രംഗത്ത് കിടമത്സരവും ആഗോള രാഷ്ട്രീയത്തെ പ്രക്ഷുബ്ധമാക്കവേ ഔദ്യോഗിക സന്ദർശനത്തിനായി US ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിന് അപൂർവവും ആഡംബരപൂർണവുമായ സ്വീകരണം. ത്രിദിന സന്ദർശനത്തിനെത്തിയ ഷിയെയും ഭാര്യ പെങ്ലിവാനെയും മേരിലാൻഡിനെ ആൻഡ്രൂസ് വ്യോമത്താവളത്തിലെത്തി ട്രംപും പ്രഥമ വനിത മെലാനിയയും ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിച്ചു. 6 പതിറ്റാണ്ടിനിടെ ആദ്യമായാണ് ഒരു US പ്രസിഡന്റ് ജോയിന്റ് ബേസ് ആൻഡ്രൂസിൽ വിദേശ നേതാവിന് നേരിട്ട് സ്വീകരിക്കുന്നത്. ദുർമന്ത്രവാദവും ആഭിചാരവും നിരോധിക്കുന്നതിനുള്ള നിയമത്തിന്റെ കരട് വിദഗ്ധ സമിതി സർക്കാരിന് കൈമാറി. 22 കുറ്റകൃത്യങ്ങളാണ് ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജീവപര്യന്തം വരെയാണ് നിർദ്ദേശിച്ചിരിക്കുന്ന ശിക്ഷ. ഭാരതീയ ന്യായസംഹിത പ്രകാരമുള്ള ശിക്ഷയ്ക്ക് പുറമെയാണ് ഇത്. മുഖ്യമന്ത്രി VD സതീശൻ മലപ്പുറത്ത് കാലവർഷ ദുരന്തമുണ്ടായ സ്ഥലത്തേക്ക് പോകാൻ ഉപയോഗിച്ച ചാർട്ടേഡ് വിമാനത്തിന് പണം നൽകിയത് ചിപ്സൻ Aviation ആരോപണം. വിമാനം നൽകിയ കേലചന്ദ്ര ലോജിസ്റ്റിക്സ് എന്ന കമ്പനി 1,98,596 ബില്ല് ചിപ്സൻ Aviation നൽകിയത്. പണം ചിപ്സൻ അടച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സർക്കാരല്ല ചാർട്ടേഡ് വിമാനത്തിന്റെ ചെലവ് വഹിച്ചതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് രാത്രിയിലെ വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കാൻ നിർദ്ദേശങ്ങളുമായി സർക്കാർ. വ്യവസായ സ്ഥാപനങ്ങൾ രാത്രി ഷിഫ്റ്റുകൾ സാധ്യമായിടത്തോളം ഒഴിവാക്കണം. പകരം രാവിലെ 9 മുതൽ 4 വരെയായി ക്രമീകരിക്കണം. ജല അതോറിറ്റി പമ്പിംഗ് കഴിയുന്നതും പകലാക്കണം. എയർ കണ്ടീഷണറുകൾ 25 ഡിഗ്രിക്ക് മുകളിൽ ക്രമീകരിക്കണം. ഈ വാഹന ചാർജിംഗ് പകൽ സമയത്ത് ആക്കണം. സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ സമാധാനം വേണമെന്ന് ഏഷ്യൻ ഗെയിംസ് വുഷുവിൽ വെള്ളി മെഡൽ നേടിയ റോഷിബിന ദേവി. തുടർച്ചയായി 3rd ഏഷ്യൻ ഗെയിംസ് മെഡലാണ് മണിപ്പൂർ സ്വദേശിയായ റോഷിബിന് സ്വന്തമാക്കുന്നത്. വളപട്ടണം പാലത്തിലെ നവീകരണ പ്രവൃത്തിയും മേലെ ചൊവ്വ മേൽപ്പാല നിർമ്മാണവും നടക്കുന്ന പശ്ചാത്തലത്തിൽ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ തിരക്കേറിയ സമയങ്ങളിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കലക്ടർ പി വിഷ്ണുരാജ് ഉത്തരവിട്ടു. KSRTC കണ്ണൂർ യൂണിറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി ദൈനംദിന കളക്ഷൻ 29 ലക്ഷം രൂപ കടന്നു. ഈ മാസം 22 29,69,900 രൂപ കളക്ഷൻ നേടിയത്. ഒരു വർഷം മുൻപത്തെ 25.40 ലക്ഷം രൂപയാണ് ഇതുവരെ ഉണ്ടായിരുന്ന ഏകദിന റെക്കോർഡ് കളക്ഷൻ. മാസങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ജവഹർ സ്റ്റേഡിയത്തിൽ ആരവമുയരും. ഫുട്ബോൾ പ്രേമികൾ കാത്തിരുന്ന സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ മത്സര ദിനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഉരുവച്ചാൽ, പെരളശ്ശേരി പഞ്ചായത്തിലെ ബാവോഡ് ഈസ്റ്റ് മണ്ഡലങ്ങളുടെ പരിധിയിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തെരഞ്ഞെടുപ്പ് ദിനമായ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ വോട്ടെടുപ്പ് ദിനമായ 28 വൈകിട്ട് 6 വരെയും വോട്ടെണ്ണൽ ദിനമായ September 29 ഡ്രൈ ഡേ പ്രഖ്യാപിച്ചു. വികസനം ചർച്ച ചെയ്യാനുള്ള MPമാരുടെ യോഗം വിളിക്കാതെ റെയിൽവേ. MPമാർക്ക് പറയാനും ആവശ്യപ്പെടാനുമുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വൈകുന്നത് കേരളത്തിലെ റെയിൽവേ വികസനത്തിന് തിരിച്ചടിയാകും. പാലക്കാട്, തിരുവനന്തപുരം ഡിവിഷനുകളിലായി കേരളത്തിലെയും തിരുനെൽവേലി, കന്യാകുമാരി MPമാരും ഉൾപ്പെടെ 36 പേരാണ് യോഗത്തിൽ പങ്കെടുക്കേണ്ടത്. കണ്ണൂർ ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കോളേജ് പ്രിൻസിപ്പൽ, അസോസിയേറ്റ് പ്രൊഫസർ എന്നിവർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് മോനി ബയോകെമിസ്ട്രി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ലത ശശിധരൻ എന്നിവരാണ് SC/ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി സെഷൻസ് ജഡ്ജ് S. Manoj മുമ്പാകെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. 3rd October അപേക്ഷ പരിഗണിക്കും. കേരള ദിനേശ് സഹകരണ സംഘം ചെയർമാനായ ദിനേശ് ബാബുവിനെ നീക്കിയ സർക്കാർ നടപടിയിൽ ഏർപ്പെടുത്തിയ സ്റ്റേ ഹൈക്കോടതി നീട്ടി. ദിനേശ് ബാബുവിനെ നീക്കിയ നടപടി ചോദ്യം ചെയ്ത് പയ്യന്നൂർ ബീഡി തൊഴിലാളി വ്യവസായ സഹകരണ സംഘവും മറ്റും സമർപ്പിച്ച ഹർജിയാണ് ജസ്റ്റിസ് P. Gopinath പരിഗണിച്ചത്. ശബരിമലയിൽ മണ്ഡലകാലം ആരംഭിക്കുന്ന 16th November മുൻപ് 75 lakh ടിൻ അരവണയുടെ കരുതൽ ശേഖരം ഉറപ്പാക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. Jayakumar പറഞ്ഞു. അരവണക്ഷാമം ഒഴിവാക്കാൻ ഉൽപ്പാദനശേഷി കൂട്ടൽ, അസംസ്കൃത വസ്തുക്കളുടെ മുൻകൂർ സംഭരണം, സുതാര്യമായ ടെൻഡർ നടപടികൾ എന്നിവ ഉൾപ്പെടുന്ന തയ്യാറെടുപ്പുകളാണ് ബോർഡ് നടത്തുന്നത്. സൂര്യ തേജസ്സിന്റെ വിട, സൂര്യ കൃഷ്ണമൂർത്തിക്ക് കണ്ണീർ പ്രണാമം. തൈക്കാട്ട് വസതിക്ക് പിറകിൽ താൻ ഉയർത്തിയ കലയുടെ കേളിഗ്രഹമായ ഗണേശത്തിലെ വേദിയിൽ സൂര്യകൃഷ്ണമൂർത്തി അന്ത്യനിന്ദ്രയിലാണ്ടു. പട്ടയത്തിനായി വർഷങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥ ഇനി ഉണ്ടാകില്ലെന്ന് റവന്യൂ മന്ത്രി AP Anilkumar. 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി 7000 പട്ടയ വിതരണം ചെയ്തത് സർക്കാരിന്റെ പ്രതിബദ്ധതയ്ക്ക് തെളിവാണ്. പാലക്കാട്ടെ വിതരണം കൂടി കഴിയുന്നതോടെ ഇത് 10,000 കടക്കും. ഇന്നലെ ചെറുതോണിയിൽ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തൃണമൂൽ കോൺഗ്രസിലെ പിളർപ്പിനെ തുടർന്ന് പാർട്ടിയുടെ പേരും ചിഹ്നവും സംബന്ധിച്ച വിഷയത്തിൽ തീരുമാനം വൈകരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി. തീരുമാനമെടുക്കാൻ എത്ര സമയം വേണമെന്ന് വ്യക്തമാക്കാൻ കമ്മീഷനോട് ആവശ്യപ്പെട്ട സുപ്രീംകോടതി കേസ് 2 months മാറ്റി. ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണ കിരീടം സുരക്ഷിതം. ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ജസ്റ്റിസ് KT Shankarന് മുന്നിൽ ഫാൻസി കിരീടം ഹാജരാക്കിയത് മൂലമുണ്ടായ ആശയക്കുഴപ്പമാണ് സ്വർണ്ണ കിരീടം നഷ്ടപ്പെട്ടെന്ന വാർത്ത പുറത്തുവരാൻ ഇടയാക്കിയതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. Jayakumar പറഞ്ഞു. സ്വർണ്ണക്കിരീടം സന്നിധാനത്തെ സ്ട്രോങ് റൂമിലാണ് ഉള്ളത്. വിചാരണ പോലും പല വഴികളിലൂടെ തടസ്സപ്പെടുത്തുന്നതിനാൽ അഴിമതി തടയൽ നിയമത്തിന്റെ ലക്ഷ്യം പരാജയപ്പെടുകയാണെന്ന് ഹൈക്കോടതി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം അനുവദിക്കണമെന്ന മുൻ DGP ടോമിൻ ജെ തച്ചങ്കേരിയുടെ ആവശ്യത്തിൽ വാദം കേൾക്കവെയാണ് ജസ്റ്റിസ് A. Badruddinന്റെ വാക്കാലുള്ള പ്രതികരണം. ഹർജി ഉത്തരവിനായി മാറ്റി. ബാങ്കുകളുടെ പ്രവർത്തനം തുടർച്ചയായി 3 days മുടങ്ങും. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ ജീവനക്കാർ സമരത്തിലായിരിക്കും. 26th നാലാം ശനിയാഴ്ച ആയതിനാൽ ബാങ്ക് അവധിയാണ്. ഞായറാഴ്ചയിലെ പൊതു അവധിയും കൂടിച്ചേരുമ്പോൾ 5 days ബാങ്കുകൾ അടഞ്ഞുകിടക്കുന്ന സ്ഥിതിയുണ്ടായിരുന്നു. അതൊഴിവാക്കാൻ 27th ബാങ്കുകൾ പ്രവർത്തിക്കും. CMRL എക്സാലോജിക്ക് കൈക്കൂലി ഹവാല ഇടപാടുകൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം AD GP H. Venkateshന്റെ നേതൃത്വത്തിൽ ഓൺലൈനായി ആദ്യ യോഗം ചേർന്നു. SP P. Vikramanാണ് അന്വേഷണ ചുമതല. വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ ആശ്രിതർക്കും പരിക്കേൽക്കുന്നവർക്കുമുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച തർക്കപരിഹാരത്തിന് സംസ്ഥാനതല സമിതി. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അധ്യക്ഷനായി 5-member വിദഗ്ധ സമിതിയാണ് രൂപീകരിച്ചത്. മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ തുടങ്ങാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുമതി നിർബന്ധമാക്കാൻ നീക്കം. 1st സർക്കാർ ഒഴിവാക്കിയ വ്യവസ്ഥയാണ് തിരിച്ചുവരുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മദ്യനയത്തിലെ പ്രസക്ത ഭാഗമാണ് സർക്കാർ പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. ഇതിന് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങളിൽ ഭേദഗതി വേണ്ടിവരും. പശ്ചിമേഷ്യ സംഘർഷം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും വ്യാപിപ്പിക്കാമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. USO ഇസ്രായേലോ വീണ്ടും ആക്രമണം നടത്തിയാൽ യുദ്ധത്തിന്റെ മുൻനിര ഇന്ത്യൻ മഹാസമുദ്രം വരെ എത്തിയേക്കാമെന്ന് ഇറാൻ പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവ് യഹ്യ റഹീം സഫാവി പറഞ്ഞു. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാർസ് പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് ഇന്ത്യയുടെ ഊർജ സമുദ്രവ്യാപാര മേഖലകളിൽ ചങ്കിടിപ്പേറുന്ന പരാമർശമുണ്ടായത്. കായിക വാർത്തകൾ. ഏഷ്യൻ ഗെയിംസ് തുഴച്ചിലിൽ പുരുഷന്മാരുടെ ഡബിൾ സ്കൾസ് ഇനത്തിൽ ഇന്ത്യക്ക് വെങ്കലം. സത്യനാം സിംഗ്, സൽമാൻ ഖാൻ സഖ്യമാണ് വെങ്കലം സ്വന്തമാക്കിയത്. ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് നിരാശയുടെ മറ്റൊരു ദിനം കൂടി. 5th അനഞ്ജിത് സിംഗ്, നർഗ പരിനാസ് ദാലിവാൾ സഖ്യം മിക്സഡ് സ്കേറ്റിൽ നേടിയ വെങ്കലം മാത്രമാണ് ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്ന് കിട്ടിയത്. ചെസ് ഒളിമ്പ്യാഡിൽ ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് 8th round സമനില. ഓപ്പൺ വിഭാഗത്തിൽ അസർബൈജാനാണ് ഇന്ത്യയെ തളച്ചത്. ലോക ഫുട്ബോളിലെ മുൻനിര ടീമുകളുമായി ഏറ്റുമുട്ടി മാറ്റി തെളിയിക്കാനുള്ള ആദ്യ മത്സരത്തിന് നീലപ്പട ഇന്ന് ഇറങ്ങും. ഫിഫ അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ പനാമയാണ് ഇന്ത്യൻ ടീം നേരിടുക. ബംഗളൂരു കണ്ഠീരവ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 കിക്ക് ഓഫ്. സൂപ്പർ ലീഗ് കേരള 3-ാം സീസൺ ഉദ്ഘാടന മത്സരം ഇന്ന് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കും. കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയും തൃശൂർ മാജിക് എഫ് സിയും തമ്മിലാണ് ആദ്യ മത്സരം. രാത്രി 8:00 കിക്ക് ഓഫ്. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
11: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
12: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
13: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
12: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
13: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
12: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
13: കോക്കനട്ട്.
12: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
13: ഫോൺ 9188951780.
14: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
15: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
14: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ, പൊടു.
15: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
14: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ, ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
15: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന. ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
14: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
15: പോകണം. നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
14: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
15: ഏയ്, എനിക്കെന്താ പ്രശ്നം?
14: ആ പിന്നെന്നാ?
11: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
16: അച്ഛനെന്ന ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
17: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
11: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
18: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
11: അരോമ, ദ ബെസ്റ്റ് place to celebrate happiness.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
5: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ.
0: നീ കളിക്കലേ.
5: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
6: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
0: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
6: പോന്നില്ലേ, എന്തിട്ട്?
0: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കില് എല്ലാത്തിലും മാർക്കും കുറവ്.
6: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
0: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
6: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
0: എന്ത്?
6: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
0: ശരിക്കോ?
6: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. ഔർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ
7: 9491. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്ന് ഗുജറാത്തിലെ വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രയിലെ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. മികച്ച സുരക്ഷാ നയം രൂപീകരിക്കുന്നതിന് യാഥാർത്ഥ്യ ബോധവും ദേശീയ താൽപര്യവും കണക്കിലെടുക്കേണ്ടതുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മിഷൻ സമുദ്ര പദ്ധതി സംസ്ഥാനത്തിന്റെ സ്വപ്നമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ 15-ാം സ്ഥാനത്ത്. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അഭിനന്ദിച്ചു. വാർത്തകൾ വിശദമായി. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്ന് ഗുജറാത്തിലെ വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രയിലെ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. യുവാക്കളുടെ പങ്കാളിത്തവും സാമൂഹിക സേവനവും ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന യാത്രയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച സേവായാത്രക്കാർക്ക് അവസരമൊരുക്കും. നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുജീവിതം അടയാളപ്പെടുത്തുന്നതിന് വിപുലമായ സേവാ സങ്കല്പ് അഭിയാനിന്റെ ഭാഗമായി ഈ മാസം 17-നാണ് സേവായാത്ര ആരംഭിച്ചത്. പരിപാടി സാമൂഹിക സേവനവും ജനകീയ പങ്കാളിത്ത പ്രവർത്തനങ്ങളും താഴെ തട്ടിലെത്തിക്കുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിരവധി സംസ്ഥാനങ്ങളിലൂടെയും ജില്ലകളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന യുവാക്കൾ യാത്രയ്ക്കിടെ പ്രാദേശിക സമൂഹവുമായി ഇടപഴകുകയും സേവന അധിഷ്ഠിത പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്തു. അടുത്ത മാസം 7 വരെയാണ് യാത്ര. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാകുന്നു. ജൻസേവ, ദേശേവ എന്ന ദർശനത്താൽ ജീവിതം തുടരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2047-ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് സേവാ സങ്കല്പ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ ചെറുധാന്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ശ്രീ അന്ന പദ്ധതിയെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ചത് ഇന്ത്യയുടെ പരമ്പരാഗത ഭക്ഷണക്രമത്തിന്റെ ഭാഗമായ ചെറുധാന്യങ്ങൾക്ക് ആഗോളതലത്തിൽ കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുക്കാൻ സഹായിച്ചു. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ചെറുധാന്യങ്ങളെ ശ്രീ എന്ന പേരിൽ പ്രോത്സാഹിപ്പിച്ചു വരികയാണ്. ഫൈബർ, പ്രോട്ടീൻ, ഇരുമ്പ്, കാൽസ്യം, മഗ്നീഷ്യം തുടങ്ങിയ പോഷകങ്ങളും മറ്റ് സൂക്ഷ്മ പോഷകങ്ങളും ചെറുധാന്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. ഇവ സമീകൃത ആഹാരത്തിന് ഭാഗമാക്കാവുന്നതും പ്രമേഹം, അമിതവണ്ണം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പ്രത്യേക പ്രാധാന്യമുള്ളവയുമാണ്. ചെറുധാന്യങ്ങൾ സ്വാഭാവികമായും ഗ്ലൂട്ടൻ രഹിതവും പോഷക സമൃദ്ധവുമാണെന്ന് ജയ്പൂരിലെ സവായ് മാൻസിംഗ് മെഡിക്കൽ കോളേജിലെ അധ്യാപകനായ ഡോക്ടർ പുനീത് സക്സേന പറയുന്നു. വളർത്താൻ കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം ആവശ്യമുള്ളതിനാൽ ജലസംരക്ഷണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ കഴിയുന്ന കൃഷി രീതികൾക്കും ചെറുധാന്യങ്ങൾ അനുയോജ്യമാണ്. രാജസ്ഥാൻ പരമ്പരാഗതമായി ചെറുധാന്യങ്ങൾ, പ്രത്യേകിച്ച് കമ്പ്, വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം സംബന്ധിക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് നാളെ കേരളത്തിലെത്തും. മികച്ച സുരക്ഷാ നയം രൂപീകരിക്കുന്നതിന് യാഥാർത്ഥ്യ ബോധവും ദേശീയ താൽപര്യവും കണക്കിലെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ മാധ്യമ സ്ഥാപനം സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ നേരിടാൻ സമഗ്രമായ സമീപനം സ്വീകരിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നയതന്ത്രത്തിലൂടെ ലോകമെമ്പാടും സമാധാനം സ്ഥാപിക്കാൻ ഇന്ത്യ പരിശ്രമിക്കുന്നുണ്ടെന്നും ഒപ്പം ഏത് ഭീഷണികളെയും നേരിടാൻ പ്രതിരോധ തന്ത്രപരമായ ശേഷി വർദ്ധിപ്പിക്കുന്നു ും രാജ്നാഥ് സിംഗ് പറഞ്ഞു. രാജ്യം തന്ത്രപരമായ പങ്കാളിത്തങ്ങൾ ശക്തിപ്പെടുത്തുകയും സഹകരണത്തിനായി പുതിയ വേദികൾ ഒരുക്കുകയും ആഗോളതലത്തിൽ നയതന്ത്ര ബന്ധങ്ങൾ വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ സമ്പൂർണ്ണ പോർട്ട് സിറ്റിയായും അന്താരാഷ്ട്ര മാരിടൈം ഹബ്ബായും മാറ്റാൻ ലക്ഷ്യമിട്ട മിഷൻ സമുദ്ര പദ്ധതി വരാനിരിക്കുന്ന തലമുറയ്ക്ക് നൽകുന്ന സ്നേഹോപഹാരവും കേരളത്തിന്റെ വലിയൊരു സ്വപ്നവുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ലോക മാരിടൈം ദിനാഘോഷ സമാപന സമ്മേളനം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചരിത്രപരമായ സവിശേഷതകളെയും 600 കിലോമീറ്റർ നീളമുള്ള കടൽത്തീരത്തെയും പ്രയോജനപ്പെടുത്തി കേരളത്തെ ഒരു പൂർണ്ണ പോർട്ട് സിറ്റിയാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിലെ 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 18 മിനി തുറമുഖങ്ങൾ, കണ്ടെയ്നർ സ്റ്റേഷനുകൾ എന്നിവ സംയോജിപ്പിച്ച് വികസനം സാധ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. റോഡുകളിലെ ഗതാഗത തിരക്ക് 50% വരെ കുറയ്ക്കാൻ കടൽവഴി ചരക്കു നീക്കത്തിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നവീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ വി എ സി ബി സ്യൂട്ട് 3.0 മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യും. വിജിലൻസ് കേസുകളുടെ അന്വേഷണത്തിനും ഏകോപനത്തിനും വികസിപ്പിച്ച സംയോജിത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണിത്. 3 ദിവസത്തെ അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്കിനെ തുടർന്ന് ബാങ്കിംഗ് ഇടപാടുകൾ തടസ്സപ്പെടാൻ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ ഈ മാസത്തെ ശമ്പളവും വേതനവും പെൻഷനും ഇന്ന് വിതരണം ചെയ്യും. കൺട്രോളർ ജനറൽ ഓഫ് അക്കൌണ്ട്സിന്റെ അനുമതിയോടെയാണ് തീരുമാനം. ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളും വകുപ്പുകളും ഈ നിർദ്ദേശം അതത് ഓഫീസുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മാഞ്ഞ ജാഗ്രത നൽകി. കേരള തീരത്ത് കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ അഴീക്കലിന് സമീപം മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങിവരികയായിരുന്ന ഫൈബർ വള്ളം കാറ്റിലും തിരയിലും പെട്ട് മറിഞ്ഞ് 6 പേർക്ക് പരിക്കേറ്റു. രക്ഷിക്കാനായി എത്തിയ മറ്റൊരു വള്ളവും മറിഞ്ഞു. പരിക്കേറ്റവരെ അഴീക്കൽ കോസ്റ്റൽ പോലീസും നാട്ടുകാരും രക്ഷപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ 15-ാം സ്ഥാനത്ത്. 1 സ്വർണവും 7 വെള്ളിയും 9 വെങ്കലവുമാണ് ഇതുവരെ ഇന്ത്യയുടെ നേട്ടം. ഏഷ്യൻ ഗെയിംസ് 4x400 മിക്സഡ് റിലേയിൽ ഇന്ത്യയ്ക്ക് വെള്ളി. പൂവമ്മ രാജു, വിശാൽ തെന്നരസ്, വിദ്യ രാംരാജ്, മനു ടി എസ് എന്നിവരടങ്ങിയ ടീമാണ് വെള്ളി നേടിയത്. അത്ലറ്റിക്സ് വനിതകളുടെ 10,000 മീറ്ററിൽ ഇന്ത്യയുടെ സീമാകുമാരി വെങ്കലം നേടി. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അഭിനന്ദിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
7: ഏഷ്യൻ ഗെയിംസിൽ സ്കീറ്റ് മിക്സഡ് ടീം ഇനത്തിൽ വെങ്കലം നേടിയ പരിനാസ് ധാലിവാൾ, അനഞ്ജീത് സിംഗ് നരൂക്ക എന്നിവരെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. വനിതകളുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ വെങ്കല മെഡൽ നേടിയ സീമ കുമാരി, 4x400 മീറ്റർ മിക്സഡ് റിലേയിൽ വെള്ളി നേടിയ എം ആർ പൂവമ്മ, വിദ്യ രാംരാജ്, മനു ടി എസ്, വിശാൽ ടി കെ എന്നിവരെയും ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ഇവരുടെ മികച്ച പ്രകടനവും ടീം വർക്കും ഇന്ത്യയുടെ അത്ലറ്റിക്സ് ചരിത്രത്തിൽ അഭിമാനകരമായ നേട്ടം കൂടി കൂട്ടിച്ചേർത്തുവെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യൻ കായിക താരങ്ങളുടെ അർപ്പണബോധത്തിന്റെയും മനക്കരുത്തിന്റെയും വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന്റെയും പ്രതിഫലനമാണ് ഏഷ്യൻ ഗെയിംസിലെ അവരുടെ നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേട്ടം കായിക താരങ്ങളുടെ അഭിനിവേശത്തെയും കഠിനാധ്വാനത്തെയും പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.
2: മൂന്നാമത് സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് കണ്ണൂരിൽ തുടക്കം. ജവഹർ സ്റ്റേഡിയത്തിൽ രാത്രി 8 ഉദ്ഘാടന മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് എഫ് സി തൃശൂർ മാജിക് എഫ് സിയെ നേരിടും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
8: കാൽപന്തിന്റെ ആവേശം വാനോളം ഉയർത്തിക്കൊണ്ടാണ് സൂപ്പർ ലീഗ് കേരള മൂന്നാം സീസണ് കണ്ണൂരിൽ തുടക്കമാവുന്നത്. ആക്രമണത്തിലും പ്രതിരോധത്തിലും മികച്ച താരങ്ങളെ ഇറക്കിക്കൊണ്ടാണ് നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാരിയേഴ്സ് തൃശൂർ മാജിക് എഫ് സിയെ നേരിടുക. റഷ്യൻ പരിശീലകനായ ആൻഡ്രേ ചെർണിഷോവാണ് കണ്ണൂർ വാരിയേഴ്സിന്റെ മുഖ്യ പരിശീലകൻ. കാമറൂണിയൻ താരമായ ക്യാപ്റ്റൻ ഏണസ്റ്റീൻ ലാസാംബയുടെ നേതൃത്വത്തിൽ ശക്തമായ ടീമാണ് കണ്ണൂർ വാരിയേഴ്സിനായി കളത്തിലിറങ്ങുന്നത്. സ്പാനിഷ് പരിശീലകൻ ഡേവിഡ് കനേഡയുടെ കീഴിലുള്ള തൃശൂർ മാജിക് എഫ് സി വിജയം ഉറപ്പാക്കാനുള്ള ദൃഢനിശ്ചയത്തോടെയാണ് കളത്തിലിറങ്ങുന്നത്. കഴിഞ്ഞ സീസണിലെ മികച്ച കീപ്പറായി തെരഞ്ഞെടുത്ത കമാലുദ്ദീനും മധ്യനിരയിലെ പരിചയസമ്പന്നരായ താരങ്ങളും മാജിക് എഫ് സിയുടെ പ്രതീക്ഷയ്ക്ക് ശക്തി പകരുന്നു. വൈകിട്ട് 6 സംഗീത പരിപാടികളോടെയാണ് ഫുട്ബോൾ മാമാങ്കത്തിന് തുടക്കമാവുക. 5 മുതൽ സ്റ്റേഡിയത്തിൽ കാണികൾക്ക് പ്രവേശനം അനുവദിക്കും.
2: 68 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സ്വാഗത സംഘം ഓഫീസ് വൈകിട്ട് മന്ത്രി ഒ ജെ ജനീഷ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. മേളയുടെ പ്രധാന വേദിയായ ചിന്മയ ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ്. 58 രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേള ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. വൈകിട്ട് 6 കൈരളി തിയേറ്ററിൽ മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ കൈരളി ശ്രീ നീള തിയേറ്ററുകളിലാണ് മേള. പ്രധാന വാർത്തകൾ വീണ്ടും. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്ന് ഗുജറാത്തിലെ വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രയിലെ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. മികച്ച സുരക്ഷാ നയം രൂപീകരിക്കുന്നതിന് യാഥാർത്ഥ്യ ബോധവും ദേശീയ താൽപര്യവും കണക്കിലെടുക്കേണ്ടതുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മിഷൻ സമുദ്ര പദ്ധതി സംസ്ഥാനത്തിന്റെ സ്വപ്നമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ 15 സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
9: अथ वार्ताः. प्रधानमन्त्री नरेन्द्रमोदी उक्तवान् यत् सेवाभावना राष्ट्रस्य प्रगतेः बृहत्तमा प्रेरणाशक्तिः अस्ति. तेन प्रतिपादितं यत् प्रशासनस्य नवोन्मेषपूर्णाः योजनाः 25 नागरिकान् दारिद्र्यात् बहिः आनेतुं सहायकाः भवन्ति. वडनगरतः वाराणसी पर्यन्तं सेवायात्रायां गच्छद्भिः सेवायात्रिभिः सह कृते आभासीय संवादे प्रधानमन्त्री उक्तवान् यत् पीएम किसान योजना भवतु उत वा पीएम सूर्यघर योजना, एतादृश्यः अनेकाः योजनाः जनेभ्यः प्रत्यक्षं लाभं प्रदास्यन्ति तथा लाभं अन्तिमजनपर्यन्तं प्रापयन्ति. प्रधानमन्त्री मोदी उक्तवान् यत् 47.5 वर्षपर्यन्तं विकसितभारतस्य निर्माणे यूनां महत्वपूर्णां भूमिकां पूर्णशक्त्या अग्रे नेतव्यम्. सः उक्तवान् यत् वयं राष्ट्रनिर्माणाय समर्पिताः जनाः स्मः तथा विकसितभारतस्य निर्माणस्य संकल्पेन अग्रे प्रस्थितवन्तः. केन्द्रीय स्वास्थ्य परिवार कल्याण मन्त्री जेपी नड्डा अद्य नवदिल्ल्याम् आयोजिते ऐषमः आरोग्य मन्थने आयुष्मान भारत प्रधानमन्त्री जनारोग्य योजनायाः अष्टवर्ष पूर्तिम तथा आयुष्मान भारत डिजिटल मिशन इत्येतस्य अभियानस्य पंचवर्ष पूर्तिम उपलक्ष्य कार्यक्रमे सहभागं करिष्यति। कार्यक्रमे स्वास्थ्य सुरक्षायाः अंकीय स्वास्थ्यस्य च प्रमुखेषु पक्षेषु विविधाः विषयाधारिताः विचार विमर्शाः भविष्यन्ति। स्वास्थ्य परिवार कल्याण मन्त्रालयेन उक्तं यत् आरोग्य मन्थनम् इत्यस्मिन् भारतस्य अंकीय स्वास्थ्य व्यवस्थां स्वास्थ्य सुरक्षा तन्त्रञ्च अधिकं सुदृढीकर्तुम् उद्दिष्टानां विविध नूतनानां उपक्रमाणाम् आरम्भः अपि भविष्यति। शिक्षा मंत्री प्रहलाद जोशी अद्य बेंगलुरु नगरे सेवा फर्स्ट इनोवेशन चैलेंज इति सेवा प्रथम नवोन्मेष आह्वानम् उद्घाटयिष्यति। शिक्षा मंत्रालयेन उक्तं यत् अयम् उपक्रमः युवजनान् स्वसमुदायेषु विद्यमानानां समस्यानां समाधानोपायान् अन्वेष्टुं तान् परीक्षितुं परिष्कर्तुं च तथा व्यापकस्तरे कार्यान्वयनाय प्रोत्साहयिष्यति। उत्तरप्रदेश अन्ताराष्ट्रिय व्यापार प्रदर्शन्याः चतुर्थं संस्करणम् अद्य उत्तरप्रदेशस्य ग्रेटर नोएडा नगरे स्थिते इंडिया एक्सपो सेंटर एंड मार्ट इत्यत्र आरप्स्यते। केन्द्रीय गृहमन्त्री अमित शाहः तथा उत्तरप्रदेशस्य मुख्यमन्त्री योगी आदित्यनाथः पञ्चदिवसीयस्य अस्य आयोजनस्य उद्घाटनं करिष्यतः। विदेशमन्त्री डॉ एस जयशंकरः न्यूयॉर्क नगरे संयुक्त राष्ट्र महासभायाः अधिवेशनानन्तरं एंटिग्वा बारबुडा इत्यस्य प्रधानमन्त्रीं गैस्टन ब्राउन इत्येतं मिलितवान्। सामाजिक संचार पटले प्रकाशिते एकस्मिन् संदेशे डॉ जयशंकरः उक्तवान् यद् विकास सहकारः क्षमता निर्माणं तथा जलवायु परिवर्तन सम्बद्धं सहयोगं च अग्रे वर्धते। सः राष्ट्रमण्डलस्य शासनाध्यक्षाणां सम्मेलनस्य सफलतां प्रति भारतस्य दृढां प्रतिबद्धतामपि प्रकटितवान्। उत्तर तटीय आंध्र प्रदेशस्य एतस्य समीपे दक्षिण ओडिसायाः च उपरि स्थितस्य गभीर न्यून दाब

0: 99.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിലാദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. കണ്ണൂർ ഗവൺമെന്റ് ITIയിൽ IMC നേതൃത്വത്തിൽ AC മെക്കാനിക് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8921 5124 59 അല്ലെങ്കിൽ 7510481819 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കെൽട്രോണിൻ്റെ തളിപ്പറമ്പ് നോളജ് സെൻ്ററിൽ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിലേക്ക് തത്സമയ പ്രവേശനം നടത്തുന്നു. ഈ മാസം 30-ാം തീയതി നേരിട്ടെത്തി പ്രവേശനം നേടാം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8129 7205 87. മറ്റൊരു നമ്പർ 9388 3383 57. KSEB മസ്ദൂർ തസ്തികയിലേക്ക് അപേക്ഷ നൽകിയ ഉദ്യോഗാർത്ഥികൾക്കായി KSEB വർക്കേഴ്സ് അസോസിയേഷൻ മാതൃകാ പരീക്ഷ നടത്തുന്നു. ഈ മാസം 27-ാം തീയതി രാവിലെ 10 മണി മുതൽ കണ്ണൂർ സയൻസ് പാർക്കിന് സമീപത്തെ ഗവൺമെന്റ് TTIയിലാണ് പരീക്ഷ. 24-ാം തീയതി വൈകിട്ട് 5 മണിക്കകം 9995120032 എന്ന ഫോൺ നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. കേരള പോസ്റ്റൽ സർക്കിളിന്റെ നോർത്തേൺ റീജണിന്റെ ഡാക് അദാലത്ത് ഒക്ടോബർ 7 നടക്കും. നടക്കാവിലെ പോസ്റ്റ്മാൻ ജനറലിന്റെ ഓഫീസിൽ നടക്കുന്ന ഡാക് അദാലത്തിലേക്കുള്ള പരാതികൾ ഷീജ പ്രഭാകരൻ, അസിസ്റ്റന്റ് ഡയറക്ടർ, പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫീസ്, നോർത്തേൺ റീജ്യൺ, നടക്കാവ്, കാലിക്കറ്റ്, 673011 എന്ന വിലാസത്തിൽ ഈ മാസം 30-ന് മുൻപ് എത്തുന്ന രീതിയിൽ അയക്കാം. കാസർഗോഡ് മുതൽ പാലക്കാട് വരെ നോർത്തേൺ റീജ്യൺ പരിധിയിൽ വരും. അപേക്ഷാ കവറിൽ ഡാക് അദാലത്ത് എന്ന് രേഖപ്പെടുത്തണം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04952765282. ഇമെയിൽ adpgnr.keralapost@gmail.com. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിൽ അറിയിപ്പുകൾ കേൾക്കാം. മാട്ടൂൽ ഗവൺമെന്റ് HSSൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ് ജൂനിയർ അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കും. വിശദ വിവരങ്ങൾക്ക് 04972844499. ചുണ്ടങ്ങാപ്പൊയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST കോമേഴ്സ് ഒഴിവിലേക്കുള്ള അഭിമുഖം ഈ മാസം 30-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. നെരുവമ്പ്രം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSE വിഭാഗത്തിൽ ഫിസിക്സ് ഒഴിവിലേക്കുള്ള അഭിമുഖം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നടത്തും. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447964464. തൊഴിൽ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. ചുണ്ടങ്ങാപ്പൊയിൽ കടമ്പിൽ കുട്ടിശാസ്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകിട്ട് 7 മണിക്ക് ശാസ്തപ്പന്റെ ഇടവെള്ളാട്ടം, ഗുളികന കലശം, തേങ്ങമുട്ട് എന്നിവ ഉണ്ടായിരിക്കും. തുടർന്ന് പ്രസാദ സദ്യയും. ഉത്തര കേരള മലയ സമുദായോദ്ധാരണ സംഘം ചെറുകുന്ന് ശാഖ വാർഷികാഘോഷം നാളെ ചെറുകുന്ന് പ്രസന്ന കലാസമിതി ടാഗോർ നിലയത്തിൽ നടക്കും. നടൻ ശ്രീ ശിവദാസൻ മട്ടന്നൂർ ഉദ്ഘാടനം ചെയ്യും. കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനം താഴെ മടപ്പുരയിൽ ഈ മാസം 27-28 തീയതികളിൽ പുത്തരി ഉത്സവം നടക്കും. ആസ്ട്രോ പയ്യന്നൂരിന്റെ ബഹിരാകാശ വാരാഘോഷം ഒക്ടോബർ 4 മുതൽ 11 വരെ നടക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ജ്യോതിശാസ്ത്ര പ്രതിഭാ പുരസ്കാര ജേതാക്കളെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള ജില്ലാതല ക്വിസ് മത്സരം, റോക്കറ്റ് വിപ്ലവം എന്ന വിഷയത്തിൽ സെമിനാർ, പയ്യന്നൂർ വിദ്യാഭ്യാസ ഉപജില്ലയിലെ LP UP സ്കൂൾ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം, വാനനിരീക്ഷണം, പ്ലാനറ്റോറിയം പ്രദർശനം തുടങ്ങിയവ സംഘടിപ്പിക്കും. ഒക്ടോബർ 11-ാം തീയതി ഉച്ചയ്ക്ക് 2 മുതൽ കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ക്വിസ് മത്സരം എന്നിവ നടക്കും. ക്വിസ് മത്സരം

0: ത്തിൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ഒരു സ്കൂളിൽ നിന്നും രണ്ടു വിദ്യാർത്ഥികൾ വീതം പങ്കെടുക്കാം. ഈ മാസം 30 മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9446445141 അല്ലെങ്കിൽ 9947169692. കൂടാളി തെറ്റിയോട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞം ഇന്ന് സമാപിക്കും. നാട്ടുവിശേഷമാണ് ശ്രോതാക്കൾ AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലൂടെ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
5: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
6: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
7: ആഹാ, അങ്ങനെ പറഞ്ഞ
6: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
7: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്?
8: മതി.
6: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
7: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
6: അതെന്താ?
7: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
9: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
10: ഈശ്വർ കെ ദർബാർ മേ മഹാത്മാ ഹൂ കെ മേ ദുഷ്ട ആദ്മീ ഹൂ വോ കോയി നീ ജാൻ സക്താ ഹൈ, മുസ്കോ ഭീ ബുറാ പതാ നീ ചലേഗാ കെ മേരെ മേ ദുഷ്ടതാ കിത്നീ ഭരീ ഹൈ യാ തോ മേരെ മേ സാധുതാ കിത്നീ ഭരീ ഹൈ. വോ തോ സാധു ഹൃദയ ഹൈ, ദുഷ്ട ഹൃദയ വോ ജാൻനേ വാലാ തോ രാം ജീ പദാ ഹൈ.
11: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി.
12: ഗാന്ധി ചിന്തയുടെ നേർവഴി, ഗാന്ധിലയം.
13: റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഗാന്ധിജിയുടെ വാക്കുകൾ.
1: ചമ്പാരൻ വളരെ ദൂരെ ഇന്ത്യയുടെ ഒരു മുക്കിലാകയാലും പത്രങ്ങളെ സത്യാഗ്രഹ സംരംഭത്തിൽ നിന്ന് അകറ്റി നിർത്തിയതിനാലും അത് പുറമേ നിന്ന് സന്ദർശകന്മാരെ ആകർഷിച്ചിരുന്നില്ല. അപ്രകാരമല്ലായിരുന്നു ഖേരയിലെ സത്യാഗ്രഹ സമരം. അവിടുത്തെ സംഭവങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ അന്നന്ന് പത്രങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തി വന്നു. ഗുജറാത്തികൾക്ക് ഈ സമരം പുതിയ ഒരു അനുഭവമായിരുന്നു. അതിലവർ ഗാഢമായ പ്രതിപത്തി കാണിച്ചു. അവർ ഇതിൻ്റെ വിജയത്തിനായി ധനം സുലഭമായി ചൊരിയുവാൻ സന്നദ്ധരായിരുന്നു. പണം കൊണ്ട് മാത്രം സത്യാഗ്രഹം നടത്തുവാൻ സാധിക്കില്ലെന്ന കാര്യം അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതിനാവശ്യമായ വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പണം. ഞാൻ വിരോധിച്ചിരുന്നിട്ട് കൂടി ബോംബെയിലെ വർത്തകന്മാർ ആവശ്യമുള്ളതിലധികം പണം അയച്ചു. അതുകൊണ്ട് സമരസാനത്തിൽ കുറേ സംഖ്യ ബാക്കിയായി. അതോടൊപ്പം തന്നെ സത്യാഗ്രഹ വളണ്ടിയർമാർക്ക് ലഘുജീവിതമെന്തെന്ന് പുതിയ പാഠവും പഠിപ്പിക്കേണ്ടി വന്നു. ആ പാഠം അവർ പൂർണ്ണമായി പഠിച്ചുവെന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ അവരുടെ ജീവിത സമ്പ്രദായങ്ങളിൽ വലിയ മാറ്റം വന്നു. പട്ടീദാർമാർക്കും ഈ സമരം അപരിചിതമായിരുന്നു. അതിനാൽ ഞങ്ങൾ ഗ്രാമങ്ങൾ തോറും നടന്ന് സത്യാഗ്രഹ തത്വങ്ങൾ വിശദീകരിക്കേണ്ടി വന്നു. പ്രധാനമായി ചെയ്യാനുണ്ടായിരുന്നത് കൃഷിക്കാരുടെ മനസ്സിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ചുള്ള പേടി അകറ്റുകയാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടുന്നത് പൊതുജനങ്ങളടക്കുന്ന നികുതിയിൽ നിന്നാകയാൽ അവർ ജനങ്ങളുടെ യജമാനന്മാരല്ല, ദാസന്മാരാണെന്ന് ഈ കർഷകരെ ധരിപ്പിക്കേണ്ടിയിരുന്നു. പിന്നെ നിർഭയതയോടെ വിനയത്തെയും മര്യാദയെയും കൂട്ടിയിണക്കേണ്ടുന്ന കർത്തവ്യം അവരെ ധരിപ്പിക്കുക മിക്കവാറും അസാധ്യമായി തോന്നി. ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ചുള്ള ഭയം ഒരിക്കൽ നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്ന അവമതികൾക്ക് ജനങ്ങൾ തക്ക മറുകൈ പ്രവർത്തിക്കാൻ തുടങ്ങുകയായി. അതെങ്ങനെ വിലക്കാം? ജനങ്ങൾ മര്യാദ വിട്ടു വല്ലതും പ്രവർത്തിച്ചാലാകട്ടെ, ആ അക്രമം പാലിനെ പാഷാണലേശമെന്ന പോലെ സത്യാഗ്രഹത്തെ ആകെ ദുഷിപ്പിക്കും. ഈ പട്ടീദാർമാർ ഞാൻ വിചാരിച്ചിരുന്നതുപോലെ വിനയപാഠം പഠിച്ചിരുന്നില്ലെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. വിനയമാണ് സത്യാഗ്രഹത്തിൻ്റെ ഏറ്റവും ദുഷ്കരമായ ഭാഗമെന്ന് അനുഭവം കൊണ്ട് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ഇവിടെ വിനയം എന്നതിന് അതാതവസരത്തിൽ പ്രദർശിപ്പിക്കാൻ അഭ്യസിച്ചിട്ടുള്ള ബാഹ്യമായ വാങ്മാർദ്ദവം എന്നല്ല അർത്ഥം. സഹജമായ സൗമ്യതയും ശത്രുക്കൾക്ക് നന്മ ചെയ്യാനുള്ള ആഗ്രഹവുമാണ് ഇവിടെ വിവക്ഷിച്ചിരിക്കുന്ന വിനയമര്യാദയുടെ അർത്ഥം. സത്യാഗ്രഹിയുടെ സകല പ്രവൃത്തിയിലും ഇത് സ്പഷ്ടമായിരിക്കണം. ആദ്യഘട്ടങ്ങളിൽ ജനങ്ങൾ വലിയ ധൈര്യം കാണിച്ചിരുന്നുവെങ്കിലും ഗവൺമെൻറ് ബലമായ നടപടിയൊന്നും എടുക്കാൻ ഭാവമുള്ളതായി കണ്ടില്ല. എന്നാൽ ജനങ്ങൾ തങ്ങളുടെ നിശ്ചയത്തിൽ നിന്ന് ഇളകുന്നില്ലെന്ന് കണ്ടതോടുകൂടി ഗവൺമെൻറ് മർദ്ദനമാരംഭിച്ചു. ജപ്തി ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളുടെ കന്നുകാലികളെ വിൽക്കുകയും തങ്ങൾക്ക് കൈവയ്ക്കുവാൻ കഴിഞ്ഞ എല്ലാ ജംഗമ വസ്തുക്കളും പിടിച്ചെടുക്കുകയും ചെയ്തു. കർഷകന്മാർക്ക് അവരുടെ പിഴയെപ്പറ്റി നോട്ടീസ് നടത്തുകയും ചിലയിടങ്ങളിൽ കൊയ്യാത്ത വിളകൾ ജപ്തി ചെയ്യുകയും ഉണ്ടായി. ഇതവരെ അധൈര്യപ്പെടുത്തി. ചിലർ തങ്ങൾ അടയ്ക്കേണ്ടുന്ന സംഖ്യകൾ അടച്ചു. മറ്റു ചിലർ ആവക സംഖ്യകൾക്ക് ജപ്തി ചെയ്യുവാനായി തങ്ങൾക്കുപേക്ഷിക്കാവുന്ന തരത്തിലുള്ള ഇളകുന്ന വസ്തുക്കൾ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ പെടത്തക്ക വണ്ണം വെച്ചു. നേരെമറിച്ച് കുറേ പേർ അവസാനം വരെയും തീവ്രമായി പൊരുതുവാൻ തയ്യാറായിരുന്നു. കാര്യങ്ങൾ ഈ വിധം നടന്നുകൊണ്ടിരിക്കെ ശ്രീയുത് ശങ്കർലാൽ പാരഖിൻ്റെ ഒരു കുടിയാൻ തൻ്റെ കൈവശമുള്ള ഭൂമിയുടെ നികുതി അടച്ചു. ഇത് വലിയ ക്ഷോഭത്തിന് കാരണമായി. തൻ്റെ കുടിയാൻ്റെ തെറ്റിന് ശ്രീയുത് ശങ്കർലാൽ പാരഖുടനെ പ്രായശ്ചിത്തം ചെയ്തു. ആ നികുതി അടച്ചുപോയ ഭൂമി അദ്ദേഹം ധർമ്മവിഷയത്തിലേക്ക് ദാനം ചെയ്തു. അങ്ങനെ അദ്ദേഹം തൻ്റെ മാനം രക്ഷിച്ചുവെന്ന് തന്നെയല്ല, മറ്റുള്ളവർക്ക് അനുകരിക്കാൻ ഒരു മാതൃകയും കാണിച്ചു. ഒരു സ്ഥലത്ത് ഉള്ളിവിള എൻ്റെ അഭിപ്രായത്തിൽ അന്യായമായി ജപ്തി ചെയ്തു വച്ചിരുന്നു. പേടിച്ചു പോയവരെ ധീരഹൃദയരാക്കി തീർക്കണമെന്ന ഉദ്ദേശത്തിന്മേൽ ജപ്തിയിലിരുന്ന ഈ ഉള്ളിവിള ശ്രീയുത് മോഹനലാൽ പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ ചെന്ന് നീക്കം ചെയ്യുവാൻ ഞാൻ ജനങ്ങളെ ഉപദേശിച്ചു. അത് നിയമലംഘനമായി ഞാൻ കരുതിയില്ല. അഥവാ അങ്ങനെ ആയിരുന്നുവെങ്കിൽ തന്നെയും കൊയ്യാത്ത വിളകൾ ഇങ്ങനെ പിടിച്ചെടുക്കുന്നത് നിയമസമ്മതമായിരിക്കാമെങ്കിൽ കൂടി നീതിവിരുദ്ധമാണെന്നും അത് കേവലം കൊള്ളയ്ക്ക് തുല്യമാണെന്നും അതുകൊണ്ട് ജപ്തി കൽപ്പന നിരസിച്ചും ഉള്ളിവിള നീക്കം ചെയ്യേണ്ടത് ജനങ്ങളുടെ മുറയാണെന്നും ഞാൻ അഭിപ്രായപ്പെട്ടു. ജനങ്ങൾക്കിത് പിഴയോ തടവോ സ്വയം വരിക്കുകയെന്നത് ശീലിക്കുവാൻ നല്ലൊരവസരമായിരുന്നു. ഇത്തരം നിയമലംഘനത്തിൻ്റെ അനന്തരഫലം മുറയ്ക്കതാണല്ലോ. ശ്രീയുത് മോഹൻലാൽ പാണ്ഡ്യയ്ക്ക് ഇത് വളരെ ഇഷ്ടമായി. സത്യാഗ്രഹ തത്വങ്ങൾക്ക് യോജിച്ച വല്ലതുമൊരു പ്രവൃത്തി കൊണ്ട് ജയിൽ ശിക്ഷ കിട്ടി ആരെങ്കിലും കുറച്ച് സങ്കടം അനുഭവിക്കാതെ ഈ സമരം അവസാനിക്കുകയെന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വയലിൽ നിന്ന് ഉള്ളി എടുത്ത് നീക്കുവാൻ ഒരുങ്ങി. ഇതിൽ 7-8 ചങ്ങാതിമാർ അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നു. അവരെ വെറുതെ വിടുക ഗവൺമെന്റിന് സാധ്യമല്ലായിരുന്നു. ശ്രീയത് മോഹൻലാലിനെയും ചങ്ങാതിമാരെയും അറസ്റ്റ് ഹേതുവായി ജനങ്ങളുടെ ഉത്സാഹം വർദ്ധിച്ചു. ജയിലിനെ സംബന്ധിച്ചുള്ള ഭയം നീങ്ങിയാൽ മർദ്ദനം ജനങ്ങൾക്ക് ഉന്മേഷപ്രദമായിട്ടാണ് തീരുക. കേസ് വിചാരണ ദിവസം കോടതിയിൽ ആളുകൾ വളരെ കൂടി. പാണ്ഡിക്കും അദ്ദേഹത്തിൻ്റെ ചങ്ങാതിമാർക്കും കോടതി ചുരുങ്ങിയൊരു കാലത്തെ തടവ് ശിക്ഷ വിധിച്ചു. എൻ്റെ അഭിപ്രായം, ഈ ശിക്ഷ ന്യായമല്ലെന്നാണ്. എന്തെന്നാൽ ഉള്ളി നീക്കം ചെയ്ത കൃത്യം ശിക്ഷാനിയമത്തിലെ കളവിൻ്റെ വിവരണത്തിൽ ഉൾപ്പെടുത്തുവാൻ നിവൃത്തിയില്ല. എന്നാൽ നിയമകോടതികളെ അവലംബിക്കുകയില്ലെന്ന നയം കൈക്കൊണ്ടിരുന്നതിനാൽ ശിക്ഷയെപ്പറ്റി അപ്പീൽ ബോധിപ്പിച്ചില്ല. പുള്ളികളെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു ഘോഷയാത്ര അവരെ അനുഗമിച്ചു. അന്ന് ശ്രീയത് മോഹൻലാൽ പാണ്ഡിക്ക് ജനങ്ങളിൽ നിന്ന് ബഹുമതിയായി ശ്രദ്ധിച്ച ട്വിൻഗ്ലി ചോർ, ഉള്ളിക്കള്ളൻ എന്ന സ്ഥാനം അദ്ദേഹം ഇന്നും ഒരലങ്കാരമായി കരുതി വരുന്നു. ഖേര സത്യാഗ്രഹത്തിന്റെ സമാപ്തി ഇനിയത്തെ ഒരു അധ്യായത്തിലേക്ക് നിർത്തിവെക്കുന്നു.
0: ഗാന്ധിഗീതം.

0: ആയിത്തത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായം. ആയിത്തമാകുന്ന ശാപം നമ്മുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്യാത്തിടത്തോളം കാലം സ്വരാജ് ഉണ്ടാകാൻ തരമില്ലെന്ന് അസന്നിഗ്ധമായ വാക്കുകളിൽ ഞാൻ പ്രസ്താവിച്ചിട്ടുണ്ട്. മിക്കവാറും ലോകം മുഴുവൻ നമ്മെ സമുദായത്തിലെ മഹാരോഗികളാണെന്ന് കരുതുന്നത് നമ്മുടെ വർഗത്തിൽ അഞ്ചിലൊരു ഭാഗത്തെ നാം ആ നിലയിൽ കരുതിയതുകൊണ്ടാണ്. നിസ്സഹകരണം ഹൃദയപരിവർത്തനത്തിനുള്ള ഒരഭ്യർത്ഥനയാണ്. ഇംഗ്ലീഷുകാരുടെ മാത്രമല്ല, അത്ര തന്നെ നമ്മുടെയും വാസ്തവത്തിൽ ആദ്യം നമ്മളിലാണ് ഞാൻ ഈ മാറ്റം പ്രതീക്ഷിക്കുന്നത്, പിന്നെ ക്രമേണ ഇംഗ്ലീഷുകാരിലും. പ്രാകൃതനായ ഒരു ശാപത്തെ ഒരൊറ്റ കൊല്ലം കൊണ്ട് വലിച്ചെറിയാൻ കഴിയുന്ന രാഷ്ട്രം, വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നത് പോലെ മദ്യപാനശീലം ഉപേക്ഷിക്കുവാൻ കഴിയുന്ന രാഷ്ട്രം, ആദിമ വ്യവസായത്തിലേക്ക് മടങ്ങി വന്ന് 60 കോടി ഉറുപ്പിക വിലയ്ക്കുള്ള വസ്ത്രം ഒരൊറ്റ കൊല്ലം കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പൊടുന്നിനെ ഒഴിവു സമയം ഉപയോഗപ്പെടുത്തുന്ന ഒരു രാഷ്ട്രം, രൂപാന്തരം പൂണ്ട ഒരു രാഷ്ട്രമാണ്. അതിൻ്റെ രൂപാന്തരീകരണം ലോകത്തിൽ പ്രതികരണം ഉണ്ടാക്കാതിരിക്കുകയില്ല. പരിഹസിക്കുന്നവർക്ക് പോലും അത് ഈശ്വര സത്തയുടെയും ഈശ്വരാനുഗ്രഹത്തിൻ്റെയും വിശ്വാസജനകമായ ഒരു പ്രകടനമായി തീരും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്ത്യക്ക് ഇപ്രകാരം രൂപാന്തരം പ്രാപിക്കാൻ കഴിയുമെങ്കിൽ സ്വരാജ് സ്ഥാപിക്കുവാനുള്ള ഇന്ത്യയുടെ അവകാശം നിഷേധിക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന്. ഇന്ത്യൻ ചക്രവാളത്തിൽ തടിച്ചുകൂടുന്ന കാർമേഘങ്ങളുണ്ടെങ്കിലും ഞാൻ സധൈര്യം പ്രവചിക്കുന്നു, ഇന്ത്യ ഐത്തക്കാരോട് ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്തപിക്കുകയും വിദേശ വസ്ത്രം ബഹിഷ്കരിക്കുകയും ചെയ്യുന്ന അതേ നിമിഷത്തിൽ കഠിനഹൃദയരെന്ന് നമുക്ക് തോന്നുന്ന അതേ ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇന്ത്യയെ സ്വതന്ത്രവും ധീരവുമായ ഒരു രാഷ്ട്രമെന്ന നിലയിൽ സ്വാഗതം ചെയ്യുമെന്ന്.
1: ഇന്നത്തെ ഗാന്ധിലേയം ഇവിടെ സമാപിക്കുന്നു. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
2: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
1: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836.
2: 9447371836.
1: 8078502836.
3: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
4: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
1: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരുമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരുമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരുമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
5: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
6: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
7: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
5: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടൊന്നും പ്രശ്നമുണ്ടോ?
7: ആടൊന്നും പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
5: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
6: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറെ നാളെ അവരെ കണ്ടിട്ട്.
7: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
5: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
7: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
5: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
7: ആ പിന്നെന്നാ?
1: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
8: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
8: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
8: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
9: പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ സംസ്ഥാനത്ത്. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായി വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്ര അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംവദിക്കും. ശക്തമായ സുരക്ഷാ നയത്തിന് യാഥാർത്ഥ്യങ്ങളും ദേശീയ താൽപര്യവും കണക്കിലെടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇസ്രയേൽ പലസ്തീൻ തർക്കത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തിന് പിന്തുണ ആവർത്തിച്ച് ഇന്ത്യ. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. 1 സ്വർണവും 7 വെള്ളിയും 9 വെങ്കലവും അടക്കം 17 മെഡലുകളുമായി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മെഡൽ നേട്ടം തുടരുന്നു. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി നാളെ കേരളത്തിലെത്തും. സേവാ സങ്കൽപ് അഭിയാന്റെ ഭാഗമായി ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്ന് ഗുജറാത്തിലെ വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രാ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. പ്രധാനമന്ത്രിയുടെ 25 വർഷത്തെ പൊതുജീവിതം അടയാളപ്പെടുത്താൻ 17 മുതൽ 7 ഒക്ടോബർ വരെയാണ് ബൈക്ക് റാലി സംഘടിപ്പിക്കുന്നത്. ഗ്രാമീണ മേഖലകളിൽ ശുചിത്വ സന്ദേശമെത്തിക്കൽ, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് നടത്തുന്ന യാത്രയുടെ അനുഭവങ്ങൾ യാത്രികർ പ്രധാനമന്ത്രിയുമായി പങ്കുവയ്ക്കും. ശക്തമായ സുരക്ഷാ നയത്തിന് യാഥാർത്ഥ്യങ്ങളും ദേശീയ താൽപര്യവും കണക്കിലെടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ മാധ്യമ സ്ഥാപനം സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നയതന്ത്രമില്ലാത്ത സൈനിക തയ്യാറെടുപ്പുകൾ ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കാമെന്നും എന്നാൽ പ്രതിരോധശേഷിയില്ലാത്ത നയതന്ത്രം ബലഹീനതയായി കണക്കാക്കപ്പെടുമെന്നും അത് അപകടകരമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ ജൽ ജീവൻ ദൌത്യത്തെക്കുറിച്ചാണ് സേവാ സങ്കൽപ്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങൾ.
10: ഇന്ത്യയിലെ എല്ലാ ഗ്രാമീണ വീടുകളിലും വ്യക്തിഗത ഗാർഹിക ടാപ്പ് കണക്ഷനുകൾ വഴി സുരക്ഷിതമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 ഓഗസ്റ്റ് 15 ജൽ ജീവൻ ദൌത്യത്തിന് തുടക്കം കുറിച്ചത്. പദ്ധതി ആരംഭിച്ച സമയത്ത് 3.23 കോടി ഗ്രാമീണ വീടുകളിൽ മാത്രമുണ്ടായിരുന്ന കുടിവെള്ള കണക്ഷൻ ഇപ്പോൾ 15.83 കോടിയിലധികമായി ഉയർന്നു. പദ്ധതി പൂർത്തിയാകുന്നതോടെ രാജ്യത്ത് വയറിളക്ക രോഗമരണങ്ങൾ തടയാനാകുമെന്നും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് 30% കുറയ്ക്കാനാകുമെന്നും പ്രതീക്ഷിക്കുന്നു. പദ്ധതിയുടെ കാലാവധി നിലവിൽ 2028 ഡിസംബർ വരെ നീട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
9: ഇസ്രയേൽ പലസ്തീൻ തർക്കത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തിന് ശക്തമായ പിന്തുണ ആവർത്തിച്ച് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭ പൊതുസമ്മേളനത്തോട് അനുബന്ധിച്ച് ന്യൂയോർക്കിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജാണ് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയത്. G7 വികസന മന്ത്രിമാരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു. മാനവ കേന്ദ്രീകൃതമായ വികസനമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും വികസനമെന്നാൽ കേവലം സാമ്പത്തിക സഹായമല്ല, മറിച്ച് പ്രാദേശിക ശേഷിയും പ്രതിരോധവും വർദ്ധിപ്പിക്കലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം അതിവേഗം ശക്തമായി വരികയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ പബ്ലിക് അഫയേഴ്സ് ഫോറം ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച വാർഷിക ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. $30 ട്രില്യൺ സമ്പദ്വ്യവസ്ഥയെന്ന ലക്ഷ്യത്തിലേക്കാണ് ഭാരതം കുതിക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്തെ സെമി കണ്ടക്ടർ ആവശ്യകത $150 ബില്യൺ ആകും. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിലെ വളർച്ച, സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണം നടത്തുന്ന 3-ാമത്തെ രാജ്യം, 120-ലേറെ യൂണിക്കോണുകളോടെ ലോകത്തെ 3-ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ശൃംഖല എന്നീ നേട്ടങ്ങളും ഇന്ത്യ കൈവരിച്ചതായി മന്ത്രി പറഞ്ഞു. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകുന്നേരം കൈരളി തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി സി വിഷ്ണുനാഥ് മേള ഉദ്ഘാടനം ചെയ്യും. മേയർ വി വി രാജേഷ് ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രകാശനം നിർവഹിക്കും. തുടർന്ന് ഉദ്ഘാടന ചിത്രമായ എ ഫോക്സ് അണ്ടർ എ പിങ്ക് മൂൺ പ്രദർശിപ്പിക്കും. ഈ മാസം 30 വരെ കൈരളി ശ്രീ നിള തിയേറ്ററുകളിലായാണ് മേള നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
11: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
9: ജപ്പാനിൽ പുരോഗമിക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മെഡൽ നേട്ടം തുടരുന്നു. നിലവിൽ ഒരു സ്വർണവും 7 വെള്ളിയും 9 വെങ്കലവും അടക്കം 17 മെഡലുകളായി. ഇന്നലെ 400 മീറ്റർ മിക്സഡ് റിലേയിൽ ഇന്ത്യൻ ടീം വെള്ളി സ്വന്തമാക്കി. വനിതകളുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ സീമാകുമാരി വെങ്കലം നേടി. വുഷുവിൽ വനിതകളുടെ 60 കിലോഗ്രാം സാൻഡ വിഭാഗം ഫൈനലിൽ മണിപ്പൂരി താരം റോഷിബിന ദേവി വെള്ളി മെഡൽ കരസ്ഥമാക്കി. ഷൂട്ടിംഗ് റേഞ്ചിൽ മിക്സഡ് ടീം സ്കീറ്റ് ഇനത്തിൽ അനന്ത്ജിത് സിംഗ് നരുഗ പരീന സ്ഥലിവാൽ സഖ്യം വെങ്കലം നേടി. റോവിംഗിൽ പുരുഷ ഡബിൾസ് സ്കൾസ് ഇനത്തിൽ സത്നാം സിംഗ് സൽമാൻഖാൻ സഖ്യവും വെങ്കലം സ്വന്തമാക്കി. ഞായറാഴ്ച നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് മത്സരത്തിനായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
12: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് പരമ്പരയിലെ 1-ദിന മത്സരമാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഇന്ത്യൻ ടീമിന്റെ പരിശീലനം ഇന്ന് വൈകിട്ട് സ്റ്റേഡിയത്തിൽ നടക്കും. മത്സരത്തോട് അനുബന്ധിച്ച് കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് കോവളത്ത് ടീം അംഗങ്ങൾ താമസിക്കുന്ന ഹോട്ടലുകളിലും കാര്യവട്ടത്തെ സ്റ്റേഡിയത്തിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിനുള്ള ടിക്കറ്റുകൾ ആദ്യ ദിവസം തന്നെ പൂർണ്ണമായി വിറ്റുതീർന്നതായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചു.
9: സൈക്ലിംഗ് രംഗത്തെ പ്രമുഖ അന്താരാഷ്ട്ര മത്സരമായ UCI റോഡ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കാനൊരുങ്ങുന്നു. 2032 ചാമ്പ്യൻഷിപ്പിന്റെ വേദിയായി മഹാരാഷ്ട്രയിലെ പുനെ നഗരത്തെ കാനഡയിലെ മോൺട്രിയലിൽ നടന്ന UCI കോൺഗ്രസ് തെരഞ്ഞെടുത്തു. ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നതിലൂടെ പുനെ അന്താരാഷ്ട്ര സൈക്ലിംഗ് ഭൂപടത്തിൽ പ്രധാന സ്ഥാനം നേടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന് പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ഐക്യരാഷ്ട്രസഭാ പൊതുസമ്മേളനത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു പ്രസംഗിക്കാൻ എഴുന്നേറ്റതിന് പിന്നാലെ നിരവധി വിദേശ പ്രതിനിധികൾ ഹാൾ വിട്ടിറങ്ങിപ്പോയി. ഗാസയിലും ലെബനനിലും ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടികളിൽ പ്രതിഷേധിച്ചായിരുന്നു ഇറങ്ങിപ്പോക്ക്. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെടുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തതോടെയാണ് നിലവിലെ സംഘർഷം ആരംഭിച്ചത്. തുടർന്ന് ഇസ്രയേൽ നടത്തുന്ന പ്രത്യാക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ 73,920 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇറ്റലിയിലെ വിദ്യാലയങ്ങളിൽ ബുർഖയ്ക്കും നിഖാബിനും നിരോധനം ഏർപ്പെടുത്താൻ സർക്കാർ അനുമതി നൽകി. ഓരോ ക്ലാസിലും ഇറ്റാലിയൻ ഭാഷയിൽ പ്രാവീണ്യമില്ലാത്ത വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് പരിധി നിശ്ചയിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. പ്രൈമറി, മിഡിൽ, ഹൈസ്കൂൾ ക്ലാസുകളിൽ ഇറ്റാലിയൻ പൌരത്വമില്ലാത്തവർക്കും ഇറ്റാലിയൻ ഭാഷാ പരിജ്ഞാനം കുറഞ്ഞവർക്കും പരമാവധി 30% സീറ്റുകൾ മാത്രമേ അനുവദിക്കൂ. ഈ നടപടി ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ളതല്ലെന്നും വിദേശികളായ കുട്ടികളെ സമൂഹവുമായി എളുപ്പത്തിൽ സംയോജിപ്പിക്കാൻ സഹായിക്കുന്ന പ്രായോഗിക മാർഗങ്ങളാണെന്നും പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു. ടാൻസാനിയയിൽ നിന്ന് കോങ്കോയിലേക്ക് പോവുകയായിരുന്ന ബോട്ട് ടാങ്കനിക തടാകത്തിൽ മറിഞ്ഞ് 41 പേർ മരിച്ചു. ബോട്ടിലുണ്ടായിരുന്ന 49 പേരെ രക്ഷപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ സംസ്ഥാനത്ത്. സേവാ സങ്കൽപ് അഭിയാന്റെ ഭാഗമായി വാരാണസിയിൽ നിന്ന് വട്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്ര അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംവദിക്കും. ശക്തമായ സുരക്ഷാ നയത്തിന് യാഥാർത്ഥ്യങ്ങളും ദേശീയ താൽപര്യവും കണക്കിലെടുക്കേണ്ടത് അത്യാവശ്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇസ്രയേൽ പലസ്തീൻ തർക്കത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തിന് പിന്തുണ ആവർത്തിച്ച് ഇന്ത്യ. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഒരു സ്വർണവും 7 വെള്ളിയും 9 വെങ്കലവും അടക്കം 17 മെഡലുമായി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മെഡൽ നേട്ടം തുടരുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം.
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.

0: യും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചതീശൻ. കെ സി കേശവപിള്ളയുടെ സുഭാഷിത രത്നാകരത്തിലെ ഈ വരികൾ നൽകുന്ന അർത്ഥസാധ്യതകൾ എത്രമാത്രം വിശാലമാണ്! പരിശ്രമത്തിൻ്റെ മഹത്വമാണ് അവ ഉദ്ഘോഷിക്കുന്നത്. മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ദൈവം അവന് വെറുതെ ജീവിക്കാനല്ല, പ്രവർത്തിച്ച് ലോകത്തെ രൂപപ്പെടുത്താനുള്ള കഴിവ് നൽകിയാണ് അയച്ചത്. അതിൻ്റെ പ്രതീകമായി ദീർഘങ്ങളാം കൈകളെ നമുക്ക് കാണാവുന്നതാണ്. ദൈവം മനുഷ്യനെ ഏറ്റവും വലിയ അനുഗ്രഹമായി നൽകിയിരിക്കുന്നത് പരിശ്രമിക്കാനുള്ള കഴിവാണ്. അധ്വാനമാണ് മനുഷ്യൻ്റെ യഥാർത്ഥ ശക്തി. കഠിനാധ്വാനത്തിലൂടെ അസാധ്യമായവ പോലും സാധ്യമാക്കാം. ദീർഘങ്ങളായ ഈ കൈകൾ ഒരു ശരീര അവയവം മാത്രമല്ല, പ്രവർത്തനശേഷി, സൃഷ്ടിപരത, തൊഴിൽ, ആത്മവിശ്വാസം എന്നിവയുടെ കൂടി പ്രതീകമാണ്. അത് എത്തിപ്പിടിക്കാനും വലിച്ചടുപ്പിക്കാനും പണിയാനും സ്വന്തമാക്കാനുമാണ്. വിധിയേക്കാൾ പ്രവർത്തനത്തിന് നാം പ്രാധാന്യം നൽകണം. സ്വന്തം കൈകളിലെ പരിശ്രമത്തിലൂടെ മനുഷ്യന് പ്രകൃതിയെയും സാഹചര്യങ്ങളെയും അനുകൂലമാക്കാൻ കഴിയും. തൊഴിൽ മഹത്വമുള്ളതാണെന്നും സ്വയം പര്യാപ്തതയാണ് ഉയർച്ചയിലേക്കുള്ള വഴിയെന്നും നാം തിരിച്ചറിയണം. മനുഷ്യൻ വെറുതെ ഇരിക്കാൻ ജനിച്ചവനല്ല. പരിശ്രമത്തിലൂടെ തൻ്റെ വിധി തന്നെ മാറ്റാൻ കഴിവുള്ളവനാണ്. അതാണല്ലോ വിജയത്തിൻ്റെ താക്കോൽ. ദൈവം നൽകിയ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് മനുഷ്യൻ ഉന്നതിയിലെത്തുന്നത്. അല്ലയോ മനുഷ്യ, നീ പട്ടിണി കിടക്കുന്നതോ തോൽക്കുന്നതോ ഈശ്വരൻ്റെ കുഴപ്പം കൊണ്ടല്ല, നിനക്ക് ടൂൾ തന്നിട്ടുണ്ട്, രണ്ട് കൈ. അത് വേണ്ട വിധം പ്രയോജനപ്പെടുത്തുന്നില്ല എന്നതാണ് നിന്റെ പരാജയം. ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണിന മനോരഥൈ നഹി സുപ്തസ്യ സിംഹസ്യ പ്രവിശ്യന്തി മുഖേ മൃഗാഹ. ഉദ്യമങ്ങൾ കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്, ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമല്ല. ഉറങ്ങുന്ന സിംഹത്തിൻ്റെ വായിലേക്ക് ഒരു മാനും കയറി ചെല്ലില്ലല്ലോ.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം
2: തയ്യാറാക്കി അവതരിപ്പിച്ചത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
1: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
4: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
2: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ, ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്. സെക്കൻഡ് ഫ്ലോർ, ലിങ്ക് സ്മാർട്ട്, മട്ടന്നൂർ.
4: ഫോൺ 7999447-6836.
2: 9447-371-836.
4: 8078-502-836.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
5: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ബസ് കണ്ടക്ടർ എന്ന പടത്തിൽ മധു ബാലകൃഷ്ണൻ, റിമി ടോമി എന്നിവർ പാടിയത്.

പെരുമഴക്കാലം എന്ന പടത്തിൽ അഫ്സൽ, ജോത്സന എന്നിവർ പാടിയ ഗാനം.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037. സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: ഈ തോട് ഇന്നോണ്ട് വൃത്തിയാക്കി തീരുവാ എന്റെ ശാന്തെ.
5: നമ്മണി ഇന്നെ തീർക്കണോ?
4: അല്ലപ്പ, കഴിഞ്ഞ മാസത്തെ തൊഴിലുറപ്പിന്റെ കൂലി കിട്ടി നിങ്ങക്കല്ലോ?
0: എനക്ക് കിട്ടിയല്ലോ, എന്റെ ബാങ്കിൽ വന്നിട്ടുണ്ട്. നീ നോക്ക് പോയിട്ട്,
4: പോയി നോക്കാം
0: കൂടി പോയി നോക്ക്.
4: അല്ലപ്പ, അങ്ങ എന്റെ മോളെ പാട്ട് ഇന്നലെ ആ റേഡിയോ കേട്ടിനല്ലോ, അയ്യല്ലൂരിലെ റേഡിയോല്.
6: ഓളെ മോളെ പാട്ട് മാത്രമൊന്നുമല്ല, മുരളിയിലെ ചെക്കന്റെയും കൂട്ടരെല്ലാം പാട്ടുണ്ടേലും പോലും റേഡിയോല്.
0: ഇപ്പൊ നാട്ടിലെല്ലാവർക്കും പാടാൻ പറ്റും പോലും.
4: അതാരെ വരുന്ന അതിലേക്ക് കൂടി ആ ഒരു ബാഗെല്ലെടുത്തിട്ട്.
7: ഞാൻ അയ്യല്ലൂരെ റേഡിയോ സ്റ്റേഷനിൽ നിന്നാ.
6: ഓ, റേഡിയോന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവരിങ്ങെത്തിയല്ല.
7: നിങ്ങളെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
4: കേക്കലുണ്ട്, കേക്കലുണ്ട്.
7: പാട്ട് പാടാറുണ്ടോ? പാട്ടൊക്കെ ഇഷ്ടാണോ?
6: പാട്ട് ഇഷ്ടാന്ന്, പാട്ട് കേക്കലെല്ലാം ഉണ്ട്. പങ്കല്ലാണ് പാടുവപ്പ.
0: പണ്ട് ഞാൻ നാട്ടിക്ക് പോകുമ്പോ പാടുന്ന പാട്ടല്ലാണ്ട് വേറെ എന്ത് പാട്ടാടോ ഞാൻ പാടല്?
5: പങ്കെ വെറുതെ പറയലേ, നീ കഴിഞ്ഞ ആഴ്ചയും കൂടി പാടുന്ന ഞാൻ കേട്ടു.
0: ഏ, ഞാൻ നാട്ടിക്കുള്ള പാട്ടും അല്ലാണ്ട് വേറെ എങ്ങനെയൊന്നും പാടില്ലപ്പ.
6: എന്നാ നാട്ടിക്കുള്ള പാട്ട് പാടി കൊടുക്കന്റെ പങ്കെ.
0: നമുക്ക് പാടാൻ തോന്നില്ല രമണി.
6: ആ, എല്ലാവർക്കും കൂടെ അങ്ങ് പാടാ.
0: ഉച്ച

0: ഓർമ്മയില്ല.
1: നാട്ടീരം വിട്ടിട്ട് കുറെ ആയില്ലേ? നമ്മളെ മധുവിന്റെ വീട്ടിലെ പണി കഴിഞ്ഞില്ലാന്നൊന്ന് ആശാരി ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
0: അതേത് നേരം മുട്ടലും തട്ടലും തന്നെ അല്ലപ്പാ, ഇതെത്ര രസമായി തുടങ്ങിട്ട്.
2: മോളെ ഈ പങ്കുപാടി പാട്ടിപ്പാ നമ്മളെ റേഡിയോയിൽ കേൾക്കുക.
3: വേഗം തന്നെ വരെ
0: നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചു തരും.
3: ഏച്ചിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പറയോ, വെച്ചു തരാലോ.
0: അന്നേരം ഗൾഫിലുള്ള എന്റെ മോനെല്ലാം കേൾക്കാൻ പറ്റും പാട്ട്?
3: പിന്നെ ലോകത്തുള്ള എല്ലാവർക്കും കേൾക്കാൻ പറ്റും.
0: ഓ അങ്ങനെയുണ്ട് അല്ലേ.
1: രമണി ഒരു പാട്ട് പറ.
2: രമണി ആ കഴിഞ്ഞ ദിവസം നിങ്ങളെ ക്ലബിൽ പാടിയ പാട്ടില്ലേ?
1: ചിമ്മിയിലെ പാട്ടായിരിക്കും.
0: ആ കൊറേ കയ്യടി കിട്ടിയ നമ്മള് കഴിഞ്ഞ സാ രാത്രിയാ
1: പെണ്ണാളേ പെണ്ണാ
0: പങ്ക് പാടുന്ന ആ പാട്ട് തന്നെ. അങ്കെ പാടിക്കൊടുക്കും.

0: മധുര ഗീതങ്ങൾ.
1: ഇന്നത്തെ മധുര ഗീതങ്ങളിൽ പല്ലവിയിൽ ഇന്ദ്രനീലം എന്ന വാക്ക് വരുന്ന ചില ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം 1969 പുറത്തിറങ്ങിയ കൂട്ടുകുടുംബം എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ ഗാനരചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം പകർന്ന് ഗാനഗന്ധർവൻ യേശുദാസ് പാടിയ ഗാനം.

മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഗാനരചന നിർവഹിച്ച്, എം എസ് വിശ്വനാഥൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് മധുരഗീതങ്ങളിൽ ഇനി. ചിത്രം ബാബുമോൻ. 1975 ചിത്രം പുറത്തിറങ്ങിയത്.

പല്ലവിയിൽ ഇന്ദ്രനീലം എന്ന വാക്ക് വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പാൽക്കടൽ എന്ന ചിത്രത്തിനു വേണ്ടി ഭാവഗായകൻ പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. 1976 ചിത്രം പുറത്തിറങ്ങിയത്. ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി. സംഗീതം എ ടി ഉമ്മർ.

1976 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു രാജാങ്കണം. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് മധുരഗീതങ്ങളിലൂടെ കേൾക്കാൻ പോകുന്നത്. അപ്പൻ തച്ചേത്താണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം MK അർജുനൻ. കേൾക്കാം നമുക്ക് ആ ഗാനം.

ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി, എം എസ് ബാബുരാജ് ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് ഇനി. ചിത്രം ഭാര്യയെ ആവശ്യമുണ്ട്. 1979 ചിത്രം പുറത്തിറങ്ങിയത്.

പല്ലവിയിൽ ഇന്ദ്രനീലം എന്ന വാക്ക് വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ഇനി ഇതിഹാസം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. 1981 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് പാപ്പനംകോട് ലക്ഷ്മണൻ, സംഗീതം കെ ജെ ജോയ്, ഗാനം ആലപിച്ചിരിക്കുന്നത് വാണി ജയറാമും സംഘവും.

ആറ്റുവഞ്ചി ഉലഞ്ഞപ്പോൾ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. 1984 പുറത്തിറങ്ങിയ ചിത്രത്തിനു വേണ്ടി പുതിയംഗം മുരളിയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ശ്യാം.

0: മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
3: ഞാൻ TVSന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
4: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
2: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
4: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
2: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
3: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
4: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
4: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
4: ആ പിന്നെന്നാ?
5: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
6: മധുര ഗീതങ്ങൾ.
0: പല്ലവിയിൽ ഇന്ദ്രനീലം എന്ന വാക്കുവരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുര

ഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വി വിഷ്ണുനാഥ് വരികൾ എഴുതി, കൊടകര മാധവൻ സംഗീതം പകർന്ന് കെ ജെ യേശുദാസ് പാടിയ ഗാനം മധുരഗീതങ്ങളിലൂടെ കേൾക്കാം. ചിത്രം പഞ്ചവാദ്യം. 1990 ചിത്രം പുറത്തിറങ്ങിയത്.

പി കെ ഗോപി ഗാനരചന നിർവഹിച്ച്, കോഴിക്കോട് യേശുദാസ് സംഗീതം പകർന്ന് ഗാനഗന്ധർവൻ യേശുദാസും സിന്ധു പ്രേംകുമാറും പാടിയ ഗാനമാണ് മധുരഗീതങ്ങളിൽ ഇനി.

മധുരഗീതങ്ങളിൽ പല്ലവിയിൽ ഇന്ദ്രനീലം എന്ന വാക്ക് വരുന്ന ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൂര്യപുത്രികൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. 1996 ചിത്രം പുറത്തിറങ്ങിയത്. ചിത്രത്തിനു വേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഗാനരചന നിർവഹിച്ച് VS നരസിംഹൻ സംഗീതം പകർന്ന ഗാനമാണ് ഇനി

ഇനി കേൾക്കാം ബിജു നാരായണനും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം ഇതാ ഒരു സ്നേഹഗാഥ. 1997 ചിത്രം പുറത്തിറങ്ങിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് ജോൺസൺ.

ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി, ബോംബെ രവി സംഗീതം പകർന്ന് കെ എസ് ചിത്ര പാടിയ ഗാനം മധുരഗീതങ്ങളിലൂടെ കേൾക്കാം. ചിത്രം വൈശാലി. 1998 ചിത്രം പുറത്തിറങ്ങിയത്.

യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി, മോഹൻ സിതാര ഈണം പകർന്ന് ചിത്രപാടിയ ഗാനം മധുരഗീതങ്ങളിലൂടെ കേൾക്കാം. ചിത്രം വർണ്ണക്കാഴ്ചകൾ. 2000 ചിത്രം പുറത്തിറങ്ങിയത്.

0: ഇന്ദ്രനീലം എന്ന വാക്ക് വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങളുടെ സമയം ഇവിടെ തീരുകയാണ്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുരഗീതങ്ങൾ

0: അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 നാട്ടിലെ പാട്ട്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 മാപ്പിളപ്പാട്ടുകൾ. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ കേൾക്കാം. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0902 970 896. തുടർന്ന് അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ഗാന്ധിലയം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9 ഗാനലയം. രാത്രി 10 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. നീ എന്നാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു?
1: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെ ഒന്നും ചിന്തിക്കും വേണ്ടേനും.
2: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
1: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
2: ഇനിയിപ്പന്ന ചെയ്യാ.
1: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനുവാ ആടെയുള്ളത്. മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
2: എല്ലാ കാര്യത്തിനും നമ്മള് കൂടെ വേണ്ടി വരൂലേ?
1: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലില് നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
2: നീ പറഞ്ഞത് ശരി.
3: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർ ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
6: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
3: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0409024710702590018.
7: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
8: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പത്രവിശേഷം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ: തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തോട് 2 തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പ്രകടിപ്പിച്ച വിയോജിപ്പുകൾ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചതോടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ അതിശക്ത പ്രതിഷേധം. ഗണേഷ് കുമാറിനെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ആവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രമേയത്തിന് പ്രതിപക്ഷം 1 നോട്ടീസ് നൽകും. SIR പ്രക്രിയ നിർത്തിവെക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കേന്ദ്ര സർക്കാരിനെയും കടന്നാക്രമിച്ച രാഹുൽ ഗാന്ധിക്കെതിരെ BJPയുടെ രൂക്ഷ വിമർശനം. രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയ അവബോധമില്ലെന്ന് BJP ദേശീയ വക്താവ് സുധാംശു ത്രിവേദി MP കുറ്റപ്പെടുത്തി. അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധവും AI രംഗത്ത് കിടമത്സരവും ആഗോള രാഷ്ട്രീയത്തെ പ്രക്ഷുബ്ധമാണ്.

0: അക്കവെ ഔദ്യോഗിക സന്ദർശനത്തിനായി യു എസിലെത്തിയ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന് അപൂർവവും ആഡംബരപൂർണവുമായ സ്വീകരണം. ത്രിദിന സന്ദർശനത്തിനെത്തിയ ഷിയെയും ഭാര്യ പെങ്ലിയുവാനെയും മേരിലാൻഡിലെ ആൻഡ്രൂസ് വ്യോമത്താവളത്തിലെത്തി ട്രംപും പ്രഥമ വനിത മെലാനിയയും ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിച്ചു. ആറു പതിറ്റാണ്ടിനിടെ ആദ്യമായാണ് ഒരു യു എസ് പ്രസിഡന്റ് ജോയിന്റ് ബേസ് ആൻഡ്രൂസിൽ വിദേശ നേതാവിന് നേരിട്ട് സ്വീകരിക്കുന്നത്. ദുർമന്ത്രവാദവും ആഭിചാരവും നിരോധിക്കുന്നതിനുള്ള നിയമത്തിന്റെ കരട് വിദഗ്ധ സമിതി സർക്കാരിന് കൈമാറി. 22 കുറ്റകൃത്യങ്ങളാണ് ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജീവപര്യന്തം വരെയാണ് നിർദ്ദേശിച്ചിരിക്കുന്ന ശിക്ഷ. ഭാരതീയ ന്യായസംഹിത പ്രകാരമുള്ള ശിക്ഷയ്ക്ക് പുറമെയാണ് ഇത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ മലപ്പുറത്ത് കാലവർഷ ദുരന്തമുണ്ടായ സ്ഥലത്തേക്ക് പോകാൻ ഉപയോഗിച്ച ചാർട്ടേഡ് വിമാനത്തിന് പണം നൽകിയത് ചിപ്സൺ ഏവിയേഷനാണെന്ന ആരോപണം. വിമാനം നൽകിയ കേലചന്ദ്ര ലോജിസ്റ്റിക്സ് എന്ന കമ്പനി 19,88,596 രൂപയുടെ ബില്ല് ചിപ്സൺ ഏവിയേഷനാണ് നൽകിയത്. പണം ചിപ്സൺ അടച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സർക്കാരല്ല ചാർട്ടേഡ് വിമാനത്തിന്റെ ചെലവ് വഹിച്ചതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് രാത്രിയിലെ വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കാൻ നിർദ്ദേശങ്ങളുമായി സർക്കാർ. വ്യവസായ സ്ഥാപനങ്ങളിൽ രാത്രി ഷിഫ്റ്റുകൾ സാധ്യമായിടത്തോളം ഒഴിവാക്കണം. പകരം രാവിലെ 9 മുതൽ 4 വരെയായി ക്രമീകരിക്കണം. ജല അതോറിറ്റി പമ്പിംഗ് കഴിയുന്നതും പകലാക്കണം. എയർ കണ്ടീഷണറുകൾ 25 ഡിഗ്രിക്ക് മുകളിൽ ക്രമീകരിക്കണം. ഈ വാഹന ചാർജിംഗ് പകൽ സമയത്ത് ആക്കണം. സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ സമാധാനം വേണമെന്ന് ഏഷ്യൻ ഗെയിംസ് വുഷുവിൽ വെള്ളിമെഡൽ നേടിയ റോഷിബിന ദേവി. തുടർച്ചയായി 3ാം ഏഷ്യൻ ഗെയിംസ് മെഡലാണ് മണിപ്പൂർ സ്വദേശിയായ റോഷിബിന് സ്വന്തമാക്കുന്നത്. വളപട്ടണം പാലത്തിലെ നവീകരണ പ്രവൃത്തിയും മേലെ ചൊവ്വ മേൽപ്പാല നിർമ്മാണവും നടക്കുന്ന പശ്ചാത്തലത്തിൽ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ തിരക്കേറിയ സമയങ്ങളിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കളക്ടർ പി വിഷ്ണുരാജ് ഉത്തരവിട്ടു. KSRTC കണ്ണൂർ യൂണിറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി ദൈനംദിന കളക്ഷൻ 29 ലക്ഷം രൂപ കടന്നു. ഈ മാസം 22-ന് 29,69,900 രൂപ കളക്ഷൻ നേടിയത്. ഒരു വർഷം മുൻപത്തെ 25.40 ലക്ഷം രൂപയാണ് ഇതുവരെ ഉണ്ടായിരുന്ന ഏകദിന റെക്കോർഡ് കളക്ഷൻ. മാസങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ജവഹർ സ്റ്റേഡിയത്തിൽ ആരവമുയരും. ഫുട്ബോൾ പ്രേമികൾ കാത്തിരുന്ന സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ മത്സര ദിനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഉരുവച്ചാൽ, പെരളശ്ശേരി പഞ്ചായത്തിലെ ബാവോഡ് ഈസ്റ്റ് മണ്ഡലങ്ങളുടെ പരിധിയിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തെരഞ്ഞെടുപ്പ് ദിനമായ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ വോട്ടെടുപ്പ് ദിനമായ 28-ന് വൈകിട്ട് 6 വരെയും വോട്ടെണ്ണൽ ദിനമായ സെപ്റ്റംബർ 29-നും ഡ്രൈ ഡേ പ്രഖ്യാപിച്ചു. വികസനം ചർച്ച ചെയ്യാനുള്ള MPമാരുടെ യോഗം വിളിക്കാതെ റെയിൽവേ. MPമാർക്ക് പറയാനും ആവശ്യപ്പെടാനുമുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വൈകുന്നത് കേരളത്തിലെ റെയിൽവേ വികസനത്തിന് തിരിച്ചടിയാകും. പാലക്കാട്, തിരുവനന്തപുരം ഡിവിഷനുകളിലായി കേരളത്തിലെയും തിരുനെൽവേലി, കന്യാകുമാരി MPമാരും ഉൾപ്പെടെ 36 പേരാണ് യോഗത്തിൽ പങ്കെടുക്കേണ്ടത്. കണ്ണൂർ ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻരാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കോളേജ് പ്രിൻസിപ്പൽ, അസോസിയേറ്റ് പ്രൊഫസർ എന്നിവർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് മോനി, ബയോകെമിസ്ട്രി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ലതാ ശശിധരൻ എന്നിവരാണ് SC ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി സെഷൻസ് ജഡ്ജ് S. മനോജ് മുമ്പാകെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. 3 ഒക്ടോബർ അപേക്ഷ പരിഗണിക്കും. കേരള ദിനേശ് സഹകരണ സംഘം ചെയർമാനായ ദിനേശ് ബാബുവിനെ നീക്കിയ സർക്കാർ നടപടിയിൽ ഏർപ്പെടുത്തിയ സ്റ്റേ ഹൈക്കോടതി നീട്ടി. ദിനേശ് ബാബുവിനെ നീക്കിയ നടപടി ചോദ്യം ചെയ്ത് പയ്യന്നൂർ BD തൊഴിലാളി വ്യവസായ സഹകരണ സംഘവും മറ്റും സമർപ്പിച്ച ഹർജിയാണ് ജസ്റ്റിസ് P. ഗോപിനാഥ് പരിഗണിച്ചത്. ശബരിമലയിൽ മണ്ഡലകാലം ആരംഭിക്കുന്ന നവംബർ 16 മുൻപ് 75 ലക്ഷം ടിൻ അരവണയുടെ കരുതൽ ശേഖരം ഉറപ്പാക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. അരവണക്ഷാമം ഒഴിവാക്കാൻ ഉൽപ്പാദനശേഷി കൂട്ടൽ, അസംസ്കൃത വസ്തുക്കളുടെ മുൻകൂർ സംഭരണം, സുതാര്യമായ ടെൻഡർ നടപടികൾ എന്നിവ ഉൾപ്പെടുന്ന തയ്യാറെടുപ്പുകളാണ് ബോർഡ് നടത്തുന്നത്. സൂര്യ തേജസ്സിന്റെ വിട, സൂര്യ കൃഷ്ണമൂർത്തിക്ക് കണ്ണീർ പ്രണാമം. തൈക്കാട്ട് വസതിക്ക് പിറകിൽ താൻ ഉയർത്തിയ കലയുടെ കേളിഗ്രഹമായ ഗണേശത്തിലെ വേദിയിൽ സൂര്യ കൃഷ്ണമൂർത്തി അന്ത്യനിന്ദ്രയിലാണ്ടു. പട്ടയത്തിനായി വർഷങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥ ഇനി ഉണ്ടാകില്ലെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി 7,000 പട്ടയ വിതരണം ചെയ്തത് സർക്കാരിൻ്റെ പ്രതിബദ്ധതയ്ക്ക് തെളിവാണ്. പാലക്കാട്ടെ വിതരണം കൂടി കഴിയുന്നതോടെ ഇത് 10,000 കടക്കും. ഇന്നലെ ചെറുതോണിയിൽ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തൃണമൂൽ കോൺഗ്രസിലെ പിളർപ്പിനെ തുടർന്ന് പാർട്ടിയുടെ പേരും ചിഹ്നവും സംബന്ധിച്ച വിഷയത്തിൽ തീരുമാനം വൈകരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി. തീരുമാനമെടുക്കാൻ എത്ര സമയം വേണമെന്ന് വ്യക്തമാക്കാൻ കമ്മീഷനോട് ആവശ്യപ്പെട്ട സുപ്രീംകോടതി കേസ് 2 ആഴ്ചത്തേക്ക് മാറ്റി. ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണക്കിരീടം സുരക്ഷിതം. ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ ടി ശങ്കറിന് മുന്നിൽ ഫാൻസി കിരീടം ഹാജരാക്കിയത് മൂലമുണ്ടായ ആശയക്കുഴപ്പമാണ് സ്വർണ്ണക്കിരീടം നഷ്ടപ്പെട്ടെന്ന വാർത്ത പുറത്തുവരാൻ ഇടയാക്കിയതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. സ്വർണ്ണക്കിരീടം സന്നിധാനത്തെ സ്ട്രോങ് റൂമിലാണ് ഉള്ളത്. വിചാരണ പോലും പല വഴികളിലൂടെ തടസ്സപ്പെടുത്തുന്നതിനാൽ അഴിമതി തടയൽ നിയമത്തിന്റെ ലക്ഷ്യം പരാജയപ്പെടുകയാണെന്ന് ഹൈക്കോടതി. അനധികൃത സ്വത്തുസമ്പാദന കേസിൽ ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം അനുവദിക്കണമെന്ന മുൻ DGP ടോമിൻ ജെ തച്ചങ്കേരിയുടെ ആവശ്യത്തിൽ വാദം കേൾക്കവെയാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ വാക്കാലുള്ള പ്രതികരണം. ഹർജി ഉത്തരവിനായി മാറ്റി. ബാങ്കുകളുടെ പ്രവർത്തനം തുടർച്ചയായി 3 ദിവസം മുടങ്ങും. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ ജീവനക്കാർ സമരത്തിലായിരിക്കും. 26-ന് 4-ാം ശനിയാഴ്ച ആയതിനാൽ ബാങ്ക് അവധിയാണ്. ഞായറാഴ്ചയിലെ പൊതു അവധിയും കൂടിച്ചേരുമ്പോൾ 5 ദിവസം ബാങ്കുകൾ അടഞ്ഞുകിടക്കുന്ന സ്ഥിതിയുണ്ടായിരുന്നു. അതൊഴിവാക്കാൻ 27-ന് ബാങ്കുകൾ പ്രവർത്തിക്കും. CMRL എക്സാലോജിക്ക് കൈക്കൂലി ഹവാല ഇടപാടുകൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഓൺലൈനായി ആദ്യ യോഗം ചേർന്നു. SP വിക്രമനാണ് അന്വേഷണ ചുമതല. വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ ആശ്രിതർക്കും പരിക്കേൽക്കുന്നവർക്കുമുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച തർക്കപരിഹാരത്തിന് സംസ്ഥാനതല സമിതി. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അധ്യക്ഷനായി 5-അംഗ വിദഗ്ധ സമിതിയാണ് രൂപീകരിച്ചത്. മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ തുടങ്ങാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുമതി നിർബന്ധമാക്കാൻ നീക്കം. 1ാം പിണറായി സർക്കാർ ഒഴിവാക്കിയ വ്യവസ്ഥയാണ് തിരിച്ചുവരുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മദ്യനയത്തിലെ പ്രസക്ത ഭാഗമാണ് സർക്കാർ പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. ഇതിന് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങളിൽ ഭേദഗതി വേണ്ടിവരും. പശ്ചിമേഷ്യ സംഘർഷം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും വ്യാപിപ്പിക്കാമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. USO ഇസ്രായേലോ വീണ്ടും ആക്രമണം നടത്തിയാൽ യുദ്ധത്തിന്റെ മുൻനിര ഇന്ത്യൻ മഹാസമുദ്രം വരെ എത്തിയേക്കാമെന്ന് ഇറാൻ പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവ് ഇഹ്യ റഹീം സഫാവി പറഞ്ഞു. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാർസ് പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് ഇന്ത്യയുടെ ഊർജ സമുദ്രവ്യാപാര മേഖലകളിൽ ചങ്കിടിപ്പേറുന്ന പരാമർശമുണ്ടായത്. കായിക വാർത്തകൾ. ഏഷ്യൻ ഗെയിംസ് തുഴച്ചിലിൽ പുരുഷന്മാരുടെ ഡബിൾ സ്കൾസ് ഇനത്തിൽ ഇന്ത്യക്ക് വെങ്കലം. സത്യനാം സിംഗ് സൽമാൻ ഖാൻ സഖ്യമാണ് വെങ്കലം സ്വന്തമാക്കിയത്. ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് നിരാശയുടെ മറ്റൊരു ദിനം കൂടി. 5-ാം ദിനത്തിൽ അനഞ്ജിത് സിംഗ് നർഗ പരിനാസ് ദാലിവാൾ സഖ്യം മിക്സഡ് സ്കേറ്റിൽ നേടിയ വെങ്കലം മാത്രമാണ് ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്ന് കിട്ടിയത്. ചെസ് ഒളിമ്പ്യാഡിൽ ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് 8-ാം റൗണ്ടിൽ സമനില. ഓപ്പൺ വിഭാഗത്തിൽ അസർബൈജാനാണ് ഇന്ത്യയെ തളച്ചത്. ലോക ഫുട്ബോളിലെ മുൻനിര ടീമുകളുമായി ഏറ്റുമുട്ടി മാറ്റു തെളിയിക്കാനുള്ള ആദ്യ മത്സരത്തിന് നീലപ്പട ഇന്ന് ഇറങ്ങും. ഫിഫ അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ പനാമയാണ് ഇന്ത്യൻ ടീം നേരിടുക. ബംഗളൂരു കണ്ഠീരവ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 കിക്ക് ഓഫ്. സൂപ്പർ ലീഗ് കേരള 3ാം സീസൺ ഉദ്ഘാടന മത്സരം ഇന്ന് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കും. കണ്ണൂർ വേരിയേഴ്സ് FC തൃശൂർ മാജിക് FC തമ്മിലാണ് ആദ്യ മത്സരം. രാത്രി 8:00 കിക്ക് ഓഫ്. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. SK Doors, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, FRP ഡോർസ്, PVC ആൻഡ് UPVC ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.
2: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്. നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽനേഷൻ, നെടുവട്ടുകുന്ന് മട്ടന്നൂർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽനേഷൻ.
3: റേഡിയോ മലബാർ 89.6 FM. നാട്ടിലെ പാട്ടില് നമ്മളൊരു കുഞ്ഞു മോളെ പരിചയപ്പെട്ടിട്ടുണ്ട്. പേര് പറഞ്ഞൂടെ?
4: അരിശി.
3: അരിശി എത്രല്ലേ പഠിക്കുന്നേ?
4: 6ാം ക്ലാസ്സില്.
3: ഇപ്പൊ ആരെയും നോക്കി നിക്കുന്ന?
4: മീന്.
3: ഓ, മീന് വരുന്നുണ്ടാ? എത്ര മണിക്ക് എത്താ?
4: മീനാ, സമയം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല.
3: ഇന്നേരം എത്ര നേരം നിക്കൂടെ?
4: ഇപ്പം വരുന്നുണ്ട്.
3: ആ ഓട്ടോയില് വരുന്നാ?
4: സ്കൂട്ടിയില് വരുന്ന.
3: സ്കൂട്ടിയിലാ? ആ വെള്ള സ്കൂട്ടിയില് വരുന്നല്ലേ. എപ്പോ ഒരിടത്ത് തന്നെയാ മീന് വാങ്ങിക്കല്? എന്ത് മീനാ മേടിക്ക?
4: അയിലുണ്ടെങ്കിൽ അയില വാങ്ങും.
3: വീട്ടിൽ ആരല്ലോ ഉള്ളേ?
4: അച്ഛൻ, അമ്മ, ഏച്ചി.
3: പേര് പറയാം എല്ലാരും?
4: അമ്മേന്റെ പേര് ലീച്ചിന, അച്ഛന്റെ പേര് അനീഷ്, ഏച്ചിന്റെ പേര് അനുസ്മയ.
3: അനുസ്മയ, അനുസ്മയ, ആരുഷി. ഇതാരെ പേരിട്ടെ?
4: അറിയില്ല,
3: ചോദിച്ചിട്ടില്ല. ഇഷ്ടാന്ന് ഈ പേര്? ഇഷ്ടല്ലേ. എന്തിട്ട് ഇഷ്ടല്ലാത്ത?
4: എന്റെ പേര് ഇഷ്ടല്ല എനിക്ക്.
3: ആന്നാ, എല്ലാരിക്കും അവരവരെ പേര് ഇഷ്ടായിരിക്കൂലേ. സ്കൂളിൽ നിന്ന് എന്താ കുട്ടികളെ വിളിക്കുക?
4: ആരും വിളിക്കും.
3: ആരൂന്ന്, ആരൂന്ന് വിളിച്ച് വിളിച്ച് ആരോ ആയി പോലുണ്ടാ? ഇല്ല. മൂക്കുത്തിട്ടുണ്ടാ? ആര് പറഞ്ഞിട്ട് മൂക്കുത്തിയെ?
4: എന്റെ ഇഷ്ടത്തിന്.
3: കൊറേയായ?
4: ഇപ്പൊ ഒരു 4-5 മാസമായിട്ടുണ്ടാവും.
3: ഓക്കേ. ഏത് സ്കൂളിലാ?
4: പഴശ്ശി വെസ്റ്റ്.
3: എത്രാം ക്ലാസ്സിലെന്ന് പറഞ്ഞേ?
4: 6.
3: പാട്ട് കേക്കലുണ്ടോ ഋഷി? പാട്ട് കേക്കല്ലേ. സിനിമ കാണോ? ഫോൺ നോക്കുവോ? ഫോണിൽ എന്താ കാണുക?
4: ഫോണില് യൂട്യൂബ് കാണും.
3: ഓക്കെ. യൂട്യൂബ് തന്നെ പാട്ടാണോ റീൽസ് ആണോ?
4: റീൽസ് അധികം കാണില്ല, ലോങ് വീഡിയോ.
3: ലോങ് വീഡിയോ പറയുമ്പോ ഷോർട്ട് ഫിലിം, സിനിമ അതുപോലെയാണോ?
4: യൂട്യൂബേഴ്സിന്റെ വീഡിയോ.
3: ഓക്കേ. ഒരു പാട്ട് പറഞ്ഞാ നമ്മളിപ്പത് കേപ്പിച്ചു. ഏതാ? അയ്യോ, ദേ മീൻകാരൻ വന്നപ്പോ നമ്മുടെ ആരുഷിക്കുട്ടി ഓടി പോയിട്ടുണ്ട്. പാട്ട് പറയുന്ന മുന്നേ ആണ് ആള് പോയത്. സാറില്ല, നമുക്ക് എന്തായാലും ഒരു നല്ല പാട്ട് ആരുഷിക്ക് വേണ്ടിട്ട് കേൾപ്പിച്ചു കൊടുക്കാം. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് നാട്ടിലെ പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
3: പ്രിയപ്പെട്ട ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് നാട്ടിലെ പാട്ടാണ്. നമ്മൾ മുന്നേ ഒരു കൊച്ചുമിടുക്കിയ പരിചയപ്പെട്ടു, പക്ഷെ ഞാൻ സ്ഥലം ചോദിക്കാൻ മറന്നുപോയി. ആക്ച്വലി ഇത് ഏതാണ് സ്ഥലം?
4: സ്ഥലം നെല്ലോന്നി പെരുമ്പച്ചാല്.
3: പെരുമ്പച്ചാല്. ഓക്കെ, എന്താ ചേട്ടന്റെ പേര്?
4: എന്റെ പേര് സുധീഷ്.
3: എന്താ ചെയ്യുന്നത്?
4: ഞാൻ തേപ്പിന്റെ പണിയാണ്.
3: ഇന്ന് ലീവാ?
4: ആ, ഇന്ന് ലീവായിരുന്നു.
3: എന്താ ഇന്നത്തെ ലീവിന്റെ കാരണം?
4: ഇന്ന് ലീവ് ഓരോ ചെറിയ ചെറിയ വർഷങ്ങളാണ് ലീവ്. ആയതാ
3: കൊറേ കാലമായി ഇവിടെ തന്നെ താമസിക്കാൻ?
4: ഇവിടെ ഞങ്ങളെ വീട് അവിടെയാണ്. വീട് പൊളിച്ചോണ്ട് ഇങ്ങോട്ട് മാറിയതാ. വാടക വീട്ടിലെ ഇപ്പോൾ താമസം.
3: കൊറേ ആയോ പൊളിച്ചിട്ട്?
4: ഒരു 4 മാസമായിരുന്നു.
3: വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
4: വീട്ടിൽ ഞാൻ, ഭാര്യ, മക്കള്, അച്ഛനും അമ്മയും.
3: പേര് പറയാം എല്ലാവരുടെയും?
4: അച്ഛൻ്റെ പേര് നാണു, അമ്മയുടെ പേര് കാർത്തികേയൻ, ഭാര്യ പേര് ദിവ്യ, മക്കള് രണ്ടുപേര് ആദിശ്രീ, അക്ഷിത.
3: വൈഫ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
4: വൈഫ് പിന്നെ ഇൻഫ്രയിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്.
3: അപ്പൊ ഇന്ന് ആള് പോയിട്ടുണ്ടാവൂലേ?
4: ആ, ഭാര്യ ഡ്യൂട്ടിക്ക് പോയത്.
3: പൊതുവെ ലീവുള്ള സമയങ്ങളിൽ എന്താ ചെയ്യുന്നത്?
4: ലീവുള്ള സമയത്ത് വീട്ടിന്റെ പണിയെടുക്കേണ്ട, അവിടെ നിന്ന് ചെറിയ ചെറിയ പണികൾ എടുക്കും. വീട്ടിന്റെ പണിയെടുക്കേണ്ട, അവിടെ പോയിട്ട് പണിയെടുക്കും.
3: ഇന്ന് എന്തെങ്കിലും പ്രത്യേകിച്ച് പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടോ?
4: പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. എന്നെ മക്കൾക്ക് സ്കൂളില്ലാതുകൊണ്ട് അവിടെ നിന്ന് അവർക്ക്
3: അങ്ങനെ
4: സ്കൂളിലാണ്ട് ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു.
3: സിനിമക്കൊക്കെ പോകാറുണ്ടോ?
4: സിനിമക്കെല്ലാം പോകാറുണ്ട്.
3: എവിടെ? മട്ടന്നൂര്.
4: മട്ടന്നൂര്. കൊറിയായി പോവാതെ കൊറിയ സിനിമ ടാക്കീസ് ഒന്നും പോയി കാണാതെ.
3: എന്താ പറ്റി?
4: അങ്ങനെ പൊതുവേ കുറവ്. ഞാൻ പഠിത്തന്നെ പോക്കെല്ലാം കുറവ്. ഞാൻ ഇടക്ക് അങ്ങനെ പോകും. മക്കളെ കുറേ പടത്തിന് പോകണമെന്ന് പറയുന്നത്. പിന്നിപ്പം വന്ന് പടത്തിന് പോകണമെന്ന് പറയണ്ടോ? അടുത്ത ദിവസം പോകണം.
3: പാട്ട് കേൾക്കാറുണ്ടോ?
4: ആ, പാട്ട് കേൾക്കണ്ട. പാട്ട്
3: ഫോണിലാണോ അല്ല റേഡിയോ?
4: റേഡിയോ. റേഡിയോ എന്ന് പറഞ്ഞാല് അച്ഛനാ റേഡിയത്തിന്റെ ആളാണ്. റേഡിയോ എന്ന് പറഞ്ഞാല് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് റേഡിയോ. റേഡിയോ ഇവിടെ നിന്ന് നമ്മൾ ഈ ചുറ്റുവടത്ത് റേഡിയോ ഉള്ള വീട് നമ്മളെ വീടേ ഉള്ളു. അത്രയും ഇതാന്ന്. എവിടെ പോയാലും ഇവിടെ നാട്ടുകാരോട് നാണുവട്ടല്ല റേഡിയോ തുറന്നാ പറയാ.
3: അത്ര
4: വെക്കൂ. അത് അലവക്കാരെല്ലാം പറയാ നാണുവട്ടൻ റേഡിയോ വെച്ചു. നാണുവട്ടന്റെ അടുക്കിയുള്ള റേഡിയോ എന്നാ ഇപ്പം പറയാ. ആരടിക്കില്ല റേഡിയോ?
3: റേഡിയോന്റെ ഒരു ഐക്കൺ കിട്ടി. നാണുവട്ടന്റെ വീട്ടിലെ റേഡിയോ?
4: ആ, നാണുവട്ടന്റെ വീട്ടിലെ റേഡിയോ ഉള്ളു എന്ന് പറയൂ. അച്ഛൻ നമ്മളെ വീട്ടിലെ റേഡിയോ ഉള്ളു. വേറെ ഏടും പണ്ടേയുള്ള റേഡിയോ ഇല്ല. അച്ഛൻ എങ്ങനെയാണ് കഴിയുള്ളു? അച്ഛൻ അത് ഇവിടുന്ന് പിന്നെ ഒന്നും ക്ലിയർ ആകുന്നില്ല. അപ്പോൾ റേഡിയോ എടുത്ത് പുറത്തേക്ക് പോകും. അച്ഛൻ പുറത്ത് പോയി ഇരുന്നിട്ട് കേൾക്കും റേഡിയോ പാട്ട്. ആ, പുറത്ത് അവിടെ പോയിരിക്കും. അവിടെ പോയിരുന്നിട്ട് റേഡിയോ കേൾക്കും അച്ഛൻ. അച്ഛൻ അത്രയും റേഡിയോ അച്ഛൻ വിട്ടുകൊടുക്കുകയില്ല. അത് ബാറ്ററിയിലാന്ന്. ഇപ്പം ബാറ്ററി ഇട്ടിട്ട് അച്ഛൻ റേഡിയോ പാട്ട് കേൾക്കുന്നു.
3: അപ്പൊ റേഡിയോ നിർബന്ധമാണ്?
4: റേഡിയോ നിർബന്ധമാണ്. അച്ഛൻ റേഡിയോ നിർബന്ധം. അച്ഛൻ ടി വി ഒന്നും കാണുമല്ലോ. ടി വി വെച്ചാലും അച്ഛൻ ടി വി കാണില്ല. റേഡിയോ തന്നെ അച്ഛൻ.
3: റേഡിയോ തന്നെ ഏത് പരിപാടിയാ കൂടുതൽ കേൾക്കുന്നത്?
4: ചലച്ചിത്ര ഗാനങ്ങള്, ഗാനങ്ങള്, പിന്നെ വാർത്ത. പിന്നെ രാവിലെ അച്ഛൻ 7 മണി 7:30 എണീക്കും. വാർത്ത 6:30 വാർത്തയിലും കഴിഞ്ഞാല് കഴിയുന്നതിന് ശേഷം അച്ഛൻ കുറച്ച് സമയം റേഡിയോ ഒരു 10 മണിയാകുമ്പോൾ റേഡിയോ. ഇനിയിപ്പം 12 കാലം അച്ഛൻ റേഡിയോ എടുത്ത് വന്ന് ആ വാർത്ത വെക്കും. 12:30 ഒരു വാർത്ത ഉണ്ടല്ലോ, അസ്ഥിരം കേൾക്കുന്ന അച്ഛൻ. അത് കഴിഞ്ഞ് 1 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ അത് വെക്കും. 2 മണി വരെ അത് കേൾക്കും. 2 മണിക്ക് ഓഫ് ചെയ്താൽ പിന്നെ അടുത്ത 3 മണിക്ക് അത് തുടങ്ങും. അതിന് ശേഷം പാട്ട് വെക്കും. സാർ റേഡിയോ വിട്ടൊരു അച്ഛൻ കളിയില്ല.
3: റേഡിയോ വേണം.
4: ആ, റേഡിയോ അച്ഛന് പോകണം. അതുകൊണ്ടാണ് റേഡിയോ ഞാൻ പണ്ടേ ഞാൻ വിചാരിക്കും ഒരു റേഡിയോ മാറ്റി. പഴയ റേഡിയോ അങ്ങനെ ക്ലിയർ ഒന്നുമല്ലോ. റേഡിയോ വാങ്ങണമെന്ന് ഇങ്ങനെ അച്ഛന് മേടിച്ചു കൊടുക്കണമെന്ന്
3: വിചാരിച്ചു. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് റേഡിയോ ആണല്ലോ, അപ്പൊ അതല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ.
4: അതുകൊണ്ട് ഒരു റേഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാൽ റേഡിയോ ഒന്ന് നിങ്ങളെ പിന്നെ റേഡിയോ മലബാറിന്റെ ഭാഗം മാറ്റി ഇപ്പൊ റേഡിയോ എടുത്തത്.
3: പാട്ട് പാടുവോ? പാട്ട് കേൾക്കുന്നതിനൊപ്പം
4: പാട്ട് പാടും. ഞാൻ ഇവിടെ നമ്മള് സ്കൂൾ ഗ്രൂപ്പിലുണ്ട് ഒരു വിജേഷ് അല്ലേ? വിജേഷ് നമ്മളെ ഗ്രൂപ്പില്ലേ, അവൻ നല്ല നിങ്ങളെ പിന്നെ റേഡിയോ മലബാർ പരിപാടി അവതരിപ്പിക്കുന്ന ഞാൻ അവന്റെ വീടിന്റെ അപ്പുറം കുറച്ച് പറ ഇത് എന്റെ അയൽവാസിയാണ്. അതിന്റെ കുറച്ച് പറ നമ്മളെ സുഹൃത്താണ്. നമ്മൾ സ്കൂൾ ഗ്രൂപ്പെല്ലാം ഉണ്ട്, കളിമറ്റം ഗ്രൂപ്പ്.
3: ഇപ്പോ ഒരു രണ്ടൊരു പാടുന്നാ?
4: ഇല്ല, പാട്ട് പാടില്ല.
3: വേറെ ആരും കേൾക്കൂല, നമ്മളെ
4: പാട്ട് പാടില്ല. പാട്ടങ്ങനെ പാടില്ല.
3: ഇല്ല, പോട്ടെ സാറില്ല, എന്നൊരു പാട്ട് നമുക്ക് കേൾക്കാം. ഏതാ?
4: ഏതാണ്? കുഴപ്പമില്ല, നല്ല പാട്ട്. പഴയ പാട്ടിനോട് താല്പര്യം.
3: മനസ്സിന് ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്?
4: പഴയ പാട്ടിനോടെല്ലാം കൂടുതൽ ഇഷ്ടം.
3: ഏതായാലും കുഴപ്പമില്ല. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾപ്പിച്ചു തരാം. ഇത്രയും നേരം സംസാരിച്ചതിൽ ഒത്തിരി സന്തോഷം.
4: ഓക്കെ, ശരി.

0: കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് നാട്ടിലെ പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: നാട്ടിലെ പാട്ട്.
0: നാട്ടിലെ പാട്ട് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ.
2: റേഡിയോ മലബാർ നാട്ടിലെ പാട്ടിൽ പരിചയപ്പെടാൻ എന്താ പേര്?
3: എന്റെ പേര് ബൈനേഷ്.
2: ബൈനേഷ്, വെറൈറ്റി ഒരു പേര്. ബിനീഷ് എന്ന് കേട്ടിട്ടുണ്ട്, ബൈനേഷ്
3: എന്റെ വീട്. നാലാം മീൻ അയ്യപ്പൻ മല.
2: അയ്യപ്പൻ മല. അപ്പൊ വീട്ടിൽ ആരൊക്കെയുള്ളത്?
3: അമ്മ, വൈഫ്, അമ്മമ്മ.
2: ഓക്കെ, അമ്മമ്മയുടെ പേരെന്താ?
3: അമ്മയുടെ പേര് ജാനു.
2: ജാനു എന്തായാലും ചെയ്യുന്നുണ്ടോ? പ്രായമുള്ളവരെ?
3: അമ്മയോ? അമ്മ വീട്ടിൽ നിന്ന് ദിനേശ് വീടിപ്പം.
2: വൈഫ്?
3: അനശ്വര.
2: അനശ്വര സ്വീറ്റ്സ്. ഓക്കെ. എവിടെ? കണ്ണൂര്.
3: കണ്ണൂര്.
2: എന്താ പേര്?
3: സ്നേഹ.
2: സ്നേഹ. കുറെ വർഷമായി ജോലി പോയിട്ട്?
3: ആ, ഒരു ആറ് വർഷം.
2: ആറ് വർഷമായി. ഓക്കെ. അമ്മയുടെ പേര്?
3: അമ്മേന്റെ പേര് ശോഭന.
2: ശോഭന. ചേട്ടാ സിനിമയൊക്കെ കാണാറുണ്ടോ ഈ തിരക്കിനൊക്കെ? തിയേറ്ററിലൊക്കെ
3: ഇപ്പം വന്ന ഇവിടം കണ്ടില്ല, കാണാൻ പോണം.
2: പണ്ടാണോ കൂടുതൽ കണ്ടിട്ടുണ്ട്, അതോ ഇപ്പോഴാണോ?
3: എങ്ങനെയാണ്,
2: ഫാമിലിന്റെ കൂടിയാണോ അതോ സുഹൃത്തുക്കളെ കൂടിയാണോ കാണാൻ പോകുന്നത്?
3: സുഹൃത്തുക്കള്. ബൈഫിന്റെ കൂടെ.
2: ഇപ്പൊ ലാസ്റ്റ് കണ്ട പടം ഏതാണ്?
3: ലാസ്റ്റ് കണ്ട പടം
2: പ്രേമലി. ഇപ്പൊ ലാസ്റ്റ് കണ്ട തിയേറ്ററിൽ പോയി കണ്ട സിനിമ പ്രേമലി. ഓക്കെ. ഇഷ്ടപ്പെട്ട ആ സിനിമ?
3: കുഴപ്പമില്ല.
2: ഇനി ഏത് കാണാനാണ് ആഗ്രഹം? ഇപ്പൊ ഇപ്പൊ ഒരുപാട് സിനിമകൾ
3: ഇറങ്ങിയിട്ടുണ്ടല്ലോ.
2: അത് കാണുന്നു. എവിടെ ഞങ്ങൾ പോയി
3: കാണുന്നത്?
2: തലശ്ശേരി. ഓക്കെ. അപ്പൊ ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മളത് കേൾപ്പിച്ച് തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? പാട്ട് പാടാറുണ്ടോ?
3: പാടാറില്ല.
2: പാട്ട് പാടാറില്ല. പക്ഷെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു പാട്ട് പാടുന്ന പോലെ ഇല്ല. എന്നാ പാട്ട്
3: പാടുന്നു?
2: നിലാവേമായി എന്ന പാട്ട് മതിയോ? എനിക്ക് സുഖമാണ്. ഇഷ്ടപ്പെട്ട നടൻ ആരാണ്?
3: മോഹൻലാൽ.
2: മോഹൻലാൽ.
3: ദിലീപ്.
2: അവരൊക്കെ ഇഷ്ടമാണ്. എങ്ങനത്തെയാണ്, കോമഡി സിനിമകളാണോ അതോ ഫാമിലിയെ?
3: കോമഡി കൂടുതൽ.
2: കോമഡിയാണ് ഇഷ്ടപ്പെട്ട സിനിമ? കോമഡി. ഓക്കെ. അപ്പൊ നമുക്ക് മിന്നാരം എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. മാർക്കും ഡെഡിക്കേഷൻ ഉണ്ടോ?
3: എല്ലാവർക്കും.
2: ഓക്കെ, താങ്ക് യു കേട്ടോ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ നാട്ടിലെ പാട്ട്.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
2: നാട്ടിലെ പാട്ടിൽ നമുക്ക് അടുത്ത ഒരു അതിഥിയെ കിട്ടിയിട്ടുണ്ട്. പേര് പറഞ്ഞോളൂ.
3: സുനിൽ കുമാർ.
2: സുനിൽ കുമാർ, ഇവിടുത്തെ ജോലി
3: പെയിന്റിംഗ്.
2: പെയിന്റിംഗ്. വീട് എവിടെയാണ്?
3: വീട് തോലമ്പ്ര.
2: മാലൂർ. ഓഹാ, നമ്മുടെ വീടൊക്കെ മാലൂരാണ്. വീട്ടിലാരൊക്കെയുള്ളത്?
3: വീട്ടിൽ നാലാള്.
2: നാലാള്? നാലാള് ആരെല്ലാം?
3: വൈഫ്, രണ്ട് മക്കള്.
2: രണ്ട് മക്കള്. വൈഫ് എന്താ ചെയ്യുന്നത്?
3: വൈഫ് ഇവിടെ.
2: എന്താ പേര്?
3: രാധ.
2: രാധ. മക്കളെ പേര്?
3: അഭിനവ, അഭിനന്ദ.
2: അഭിനന്ദ. അവരൊക്കെ പഠിക്കുകയാണോ?
3: പഠിക്കാം.
2: എവിടെയാണ് പഠിക്കുന്നത്?
3: ഡിഗ്രി സെക്കൻഡ് ഇയർ. ഒരാള് നയൻത്തില്.
2: നയൻത്തില്. ഡിഗ്രി എവിടുന്ന ചെയ്യുന്നത്?
3: ഡിഗ്രി എം ജി കോളേജ് ഇരിട്ടി.
2: ഇരിട്ടിയില്. ഓക്കെ. എന്താ എടുത്ത?
3: ഫിസിക്സ്.
2: നയൻത്തിൽ പഠിക്കുന്ന കുട്ടി മാലൂർ സ്കൂൾ.
3: ഹയർ സെക്കൻഡറി
2: സ്കൂൾ അല്ലേ? എങ്ങനെ പഠിക്കാൻ മിടുക്കരാണോ അവര്?
3: കുഴപ്പമില്ല.
2: ഓക്കെ. കുറുമ്പ് കാട്ടാറുണ്ട?
3: അഭിനന്ദിയും പ്രശ്നമൊന്നുമില്ല.
2: അവരൊക്കെ കൂട്ടിയിട്ട് സിനിമക്കൊക്കെ പോകാറുണ്ടോ?
3: സിനിമക്ക് പോകാൻ സമയം നമുക്കില്ല.
2: എപ്പോഴാണ് ഇവിടുത്തെ ഡ്യൂട്ടി
3: തീരുന്നത്?
2: ആറ് മണിയാകുമ്പോ വീട്ടിലേക്ക് പോവാം. ചേട്ടൻ അപ്പൊ സിനിമ ഒന്നും കാണാൻ സമയമില്ല.
3: സമയം വീട്ടിലെന്തെങ്കിലും ഞായറാഴ്ച മാത്രമേ ഒഴിവുണ്ടാവും. എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടാവും.
2: പാചകം ചെയ്യാറുണ്ടോ? ഞായറാഴ്ച അപ്പൊ ചേട്ടന്റെ പ്രിപ്പറേഷൻ
3: മിക്കവാറും
2: ആയിരിക്കും. എന്താണ്, ബിരിയാണിയാണോ?
3: ബിരിയാണി ചോറ്, സാമ്പാറ്.
2: സാമ്പാറ്. നാടൻ ഭക്ഷണത്തോടാണ് താല്പര്യം. ഓക്കെ. അപ്പൊ രാധേച്ചി ചേട്ടൻ വെക്കുന്നതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയാറ്?
3: എല്ലാം ഇഷ്ടപ്പെടും.
2: മക്കൾക്ക് ഇഷ്ടപ്പെടും. ഓക്കെ. അപ്പൊ പണ്ടൊക്കെ പോയിട്ട് സിനിമ കാണാറുണ്ടായിരുന്നോ തിയേറ്ററിലൊക്കെ? ഇപ്പോഴാണ് ഒറ്റക്കാട് പോകാൻ ഇഷ്ടം.
3: അവര് മുന്നേ ഇപ്പൊ പിന്നെ സമയമില്ല എന്നാണ് ഓരോരുത്തർക്ക്.
2: അപ്പൊ മക്കള് പറയില്ല അച്ഛൻ നമുക്കൊന്ന് സിനിമ
3: പോയിട്ട്? താല്പര്യമില്ല.
2: താല്പര്യമില്ല. മക്കളെങ്ങനെയാണ്
3: പാട്ട് പാടാറില്ല?
2: ചേട്ടൻ പാട്ട് പാടാറില്ല. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നാട്ടിലെ പാട്ട് ഇവിടെ കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
3: ബാദലും ജാഗിരം
2: ശബ്ദമുള്ള ആ സിനിമ കണ്ടിട്ടില്ല. ഏതാണ് ഇഷ്ടപ്പെട്ട നടൻ?
3: മോഹൻലാൽ. കോമഡി
2: ഇഷ്ടമാണ്. അപ്പൊ സുനിലേട്ടൻ ആവശ്യപ്പെട്ട ദേവസഭാതലം എന്ന പാട്ട് നമുക്ക് കേൾപ്പിച്ചുതരാം. ആർക്കും ഡെഡിക്കേഷൻ ഉണ്ടോ?
3: ഡെഡിക്കേഷൻ എല്ലാവർക്കും. വീട്ടിലെല്ലാവർക്കും.
2: വീട്ടിലെല്ലാവർക്കും. ഓക്കെ. അപ്പൊ നമുക്ക് വീട്ടിലെ കുടുംബക്കാർക്ക് വേണ്ടിട്ട് ഈ പാട്ട് വെച്ചെടുക്കാം. ഓക്കെ. താങ്ക് യു ചേട്ടാ.

0: കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് നാട്ടിലെ പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
2: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
2: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
1: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
2: ഫോൺ 9961004648,
1: 9656948321.
0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം മറ്റൊരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. നമസ്കാരം.
3: നമസ്കാരം.
0: ഒന്ന് പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തു.
3: ഞാൻ ധന്യ, കാരയിലാണ്. എന്റെ ഹസ്ബൻഡും രണ്ടു മക്കളും. മോള് ഹൻസിക, ഞാൻ ഇന്ത്യയിൽ പഠിക്കുന്നു. മോൻ രണ്ടാം ക്ലാസ്സിലാണ്. നിഹാൽ കൃഷ്ണ, ശ്രീശങ്കര വിദ്യാപീഠം, മട്ടന്നൂർ.
0: അപ്പോ വീട്ടമ്മയാണ്?
3: ആ, വീട്ടമ്മയാണ്. മക്കളെയെല്ലാം നോക്കി. ഹസ്ബൻഡ് ആർമിയിലാണ്. അതുകൊണ്ട് പിന്നെ ഇവരെ കാര്യമെല്ലാം നോക്കി ഞാൻ വീട്ടിൽ. നാട്ടിലുണ്ട്, ഇവിടെ ഉണ്ട്.
0: അപ്പൊ ഈ വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയമുണ്ടാവല്ലോ, ഒഴിവ് സമയമുണ്ടാവല്ലോ, അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾ എന്റർടൈൻമെന്റ് ചെയ്യുന്നത്?
3: വീട്ടിലിരിക്കും, പാട്ട് കേൾക്കും, റേഡിയോ മലബാർ കേൾക്കും. ഭയങ്കര ഇഷ്ടമാണ്.
0: ഏതൊക്കെ പരിപാടികളാണ് കൂടുതലായിട്ട് കേൾക്കാറ്?
3: നാടകം പോലെ അങ്ങനെയെല്ലാം, രാവിലത്തെ പരിപാടി അങ്ങനെയെല്ലാം കേൾക്കും.
0: റേഡിയോ മലബാറിന്റെ ആൾക്കാർ ഇപ്പൊ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പോ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ ഒരുപാട് ശ്രോതാക്കൾ കാത്തിരിക്കുകയാണ്. പഠനമൊക്കെ എങ്ങനെയായിരുന്നു?
3: ഞാൻ ഇവിടെ കാര്യ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്, നാലാം ക്ലാസ് വരെ എൽ പി, പിന്നെ പയശു സ്കൂളിൽ 5 മുതൽ 7 വരെ, പിന്നെ 8 മുതൽ ഹൈസ്കൂൾ മട്ടന്നൂര്, പിന്നെ യൂണിവേഴ്സിറ്റി പഠിച്ചു 1 മുതൽ ഡിഗ്രി വരെ. ഡിഗ്രി സെക്കൻഡ് ഇയറിന് കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡ് ആർമിയിലായിരുന്നു. പിന്നെ ഹസ്ബൻഡ് പോയതിനു ശേഷം വീണ്ടും പഠിപ്പ് തുടങ്ങി. ഡിഗ്രി കംപ്ലീറ്റ് ആയി, പിന്നെ മക്കളായി.
0: പിന്നെ മക്കളായി, മക്കളുടെ കാര്യങ്ങളായി. അങ്ങനെ
3: വീട് എടുത്തു. അങ്ങനെ
0: പുതിയ ഈ വീട് എടുത്തിട്ട് എത്ര വർഷം?
3: 9 വർഷമായി. എന്റെ വീടും ഇവിടെ അടുത്ത് തന്നെയാണ്, ഹസ്ബൻഡിന്റെ വീടും അടുത്ത് തന്നെയാണ്.
0: ഇവിടെ ഇപ്പൊ നിങ്ങൾ 4 പേരാണ്?
3: ആ, നമ്മള് 4 പേര്. ഹസ്ബൻഡ് ഇല്ലാത്ത സമയം നമ്മൾ 3 പേര് മാത്രം.
0: ലീവിന് വന്നിട്ടാകുമ്പോ എങ്ങനെയാ യാത്രയൊക്കെ പോകാൻ പറ്റാറുണ്ട്?
3: യാത്ര കുറവാണ്. ഹസ്ബൻഡ് നാട്ടിലിരിക്കാൻ ഇഷ്ടം, വീട്ടിലും അങ്ങനെ പരിചിനിയില് അങ്ങനെ ഇങ്ങനെ കുറച്ച് യാത്ര ചെയ്യും മാത്രം.
0: അല്ലാതെ എങ്ങനെ ദൂരയാത്ര
3: കുറവാ?
0: ദൂരയാത്ര പോകാൻ ഇഷ്ടമാണോ?
3: ഇഷ്ടമാണ്. പഞ്ചാബിൽ പോയിരുന്നു
0: ഡ്യൂട്ടിയുള്ള സമയത്ത്.
3: ഡ്യൂട്ടി 2-3 വർഷം അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ വന്ന് മോളെ പിന്നെ സ്കൂളിൽ ചേർത്തു. അങ്ങനെ
0: പഞ്ചാബിൽ പോയിട്ടാകുമ്പോൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഇതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടാവല്ലോ. നമ്മൾ ഇവിടുത്തെ ഒരു കൾച്ചർ, അവിടുത്തെ കൾച്ചർ എങ്ങനെയായിരുന്നു?
3: രണ്ടും ഡിഫറെന്റ് തന്നെയാണ്. അവിടെ പഞ്ചാബി ആ ഒരു സ്റ്റൈലും, ഹിന്ദി, പിന്നെ മലയാളീസ് കുറെ ഉണ്ട്. അപ്പൊ നല്ല ജോലി തന്നെ. പിന്നെ ആർമി ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് കോളേജിന്റെ ഒരു അനുഭവമായിരിക്കും. എല്ലാം നമ്മളെ ഒരു ഏജിലുള്ള കുട്ടികളും ചെറിയ മക്കളും, പാർക്കും കാര്യങ്ങളായിട്ട് അടിപൊളി.
0: ഈ പഞ്ചാബിൽ നമുക്ക് അവിടെ പോയിട്ടാകുമ്പോൾ കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവല്ലോ, അങ്ങനെ എന്തെങ്കിലും ആകർഷിച്ച സ്ഥലമുണ്ടോ?
3: താജ്മഹൽ, ആഗ്ര, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പോയി. ആ സമയത്ത് എല്ലാടിയും പോയിട്ടുണ്ട്.
0: കാണാൻ പറ്റിയെന്ന് പറയുന്നത് വലിയൊരു, നമ്മൾ ഈ പിന്നെ സിനിമകളിലും അതുപോലെ തന്നെ ഫോട്ടോസിലൊക്കെ അല്ലേ.
3: പിന്നെ ആർമിയും കൂടി ആയതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക്
0: പ്രയോറിറ്റി ഉണ്ട്. കാരണം നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ
3: നമുക്ക് ഇവിടെ റൂം കിട്ടും. അങ്ങനെ ഫുഡെല്ലാം ആയാലും നല്ലത് തന്നെ.
0: പ്രാവശ്യം വന്നിട്ട് എന്തെങ്കിലും ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
3: പ്ലാൻ ഉണ്ട്. അപ്പൊ മോന് വയ്യായിരുന്നു, പനിയായിരുന്നു, എക്സാം, പിന്നെ വീടിന്റെ കുറച്ച് പണിയെല്ലാം അങ്ങനെ ചെയ്തോണ്ട് ഇനിയിപ്പോ 30-ാം തീയതി ഉണ്ട് ബുക്ക് ചെയ്തിട്ട്. പറ്റുവാണെങ്കിൽ പോണം.
0: നല്ലൊരു യാത്ര എന്തായാലും ആശംസിക്കുകയാണ്.
3: താങ്ക് യു.
0: പാട്ടൊക്കെ കേൾക്കാൻ സമയം കിട്ടാറുണ്ടോ ഈ ജോലി തിരക്കിനടക്കൊക്കെ?
3: പാട്ട് കേൾക്കും. മോനല്ലേ, ഇങ്ങനെ മോന് മണിച്ചായിട്ടും ഭയങ്കര ഇഷ്ടമാണ്.
0: നാടൻപാട്ട് ഇഷ്ടമാണ്.
3: നാടൻപാട്ട് ഇഷ്ടം, അവൻ പാടും കുറച്ച്.
0: എത്തരം പാട്ടുകളാണ് നിങ്ങൾ കേൾക്കാറ്?
3: എനിക്ക് കുറച്ച് പഴയ
0: പഴയെന്ന് പറയുമ്പോൾ നമ്മുടെ 80s പാട്ടുകളാണോ? 90s പാട്ട്, ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഇറങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു അല്ലെ, സുവർണ കാലഘട്ടം എന്നാണ് പറയാത്. 80s അല്ലെ, 90s പാട്ടുകൾ
3: തന്നെയല്ലേ നമുക്ക് ഇഷ്ടം.
0: അങ്ങനെ സിനിമയൊക്കെ കാണാൻ പോകാറുണ്ടോ?
3: സിനിമ കാണാൻ പോകും.
0: അടുത്തെങ്ങാനും സിനിമ കണ്ടോ?
3: ഇപ്പം കണ്ടു, ഇപ്പം ബത്ലഹേം കണ്ടു നമ്മള്.
0: എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്?
3: നല്ല സിനിമയായിരുന്നു.
0: നല്ലൊരു എന്റർടൈൻമെന്റ് എന്ന് പറയാം, ചിരിക്കാനുണ്ട്.
3: അത് തന്നെ
0: നമ്മുടെ എന്താ പറയാ, ഫീലിങ്സ്
3: ഓർമ്മയിലേക്ക് അങ്ങനെ.
0: പാട്ടുകളെ കുറിച്ച് പറഞ്ഞു, ഇവിടെ ആരെങ്കിലും പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ?
3: മോൻ ചെറുതായിട്ട് നാടൻ പാട്ടെല്ലാം ഇഷ്ടമാണ്. അപ്പൊ അവൻ മണിച്ചേട്ടന്റെ പാട്ട് ഇങ്ങനെ എഴുതിയെടുക്കും. എന്നിട്ട് അവനെ അവൻ്റെതായ പാടി പാടും അങ്ങനെ. അതുകൊണ്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനതുകൊണ്ട് അത് സപ്പോർട്ട് ചെയ്യും നാടൻ പാട്ട്.
0: സ്കൂളിലെ മത്സരങ്ങളിലൊക്കെ എങ്ങനെ പങ്കെടുക്കാറുണ്ട്?
3: മോള് ഡാൻസ് നല്ലോണം കളിക്കും. പിന്നെ ശിവരഞ്ജിനി, മട്ടന്നൂർ ശിവരഞ്ജിനി കലാക്ഷേത്രത്തിൽ 3-5 വർഷമായി. ഭരതനാട്യം കഴിഞ്ഞു, ഇപ്പം മോഹിനിയാട്ടവും കഴിഞ്ഞു. അങ്ങനെ മോള് നല്ലോണം ഡ്രോയിങ്ങും ചെയ്യും. അപ്പം ഇവനും ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര മോൻ ചെസ്സിലും നല്ല
0: ഈ ഒരു ഡാൻസും ഇതൊക്കെ താല്പര്യം വരെ. അമ്മക്ക് എന്തെങ്കിലും കഴിവുണ്ട്?
3: അമ്മക്ക് ഉണ്ടായിരുന്നു, പക്ഷേങ്കില് ഇപ്പഴാണ് നമ്മള് കുറച്ചും കൂടി.
0: ഇന്നത്തെ കാലം നമുക്ക് അങ്ങനെയുള്ള
3: സാഹചര്യം
0: കുറവായിരുന്നല്ലോ. ഇന്ന് എല്ലാ മേഖലയിലും എന്താ പറയാ, ഏത് മേഖല ആയിക്കോട്ടെ, ഒരുപാട് അവസരങ്ങളാണ്
3: കിട്ടി. അപ്പോ എനക്ക് പറ്റാത്തത് ഞാനിപ്പോ മോളെ കൊണ്ട് മോനെ കൊണ്ട് ഇപ്പൊ ഞാനും ഒരു തിരുവാതിര കളിച്ചു. ആദ്യമായി അങ്ങനെ എനക്ക് സ്റ്റേജ് കയറാനും ആദ്യം പേടിയായിരുന്നു. ഇപ്പൊ കുറച്ച് ധൈര്യം വന്ന് അങ്ങനെ ഇനി മുതൽ ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം.
0: അപ്പൊ ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്ന ഒരു പ്രോഗ്രാമാണ് റേഡിയോ മലബാറിന്റെ. ചേച്ചി കേൾക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരിപാടിയിലൂടെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ അത് റേഡിയോയിലൂടെ വെച്ചിരുന്നായിരിക്കും. ഏത് പാട്ട് കേൾക്കാനാണ് താല്പര്യം? അപ്പൊ 80s പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ ഒരു കാലഘട്ടത്തിലെ പാട്ട് ഏതെങ്കിലും മനസ്സിലോടിയെത്തുന്നുണ്ടോ?
3: മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നുള്ള ചിത്രത്തിലെ ഓർമ്മകൾ ഓടി കളിക്കുവാനെത്തുന്നു.
0: നല്ലൊരു പാട്ടാണല്ലേ. എം ജി ശ്രീകുമാറാണ് അത് പാടിയിട്ട് മനോഹരമാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ പാട്ടാണ് ഇപ്പോൾ നമ്മുടെ റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പാട്ട് വെച്ചിരുന്നതാണ്. ഏതായാലും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു.
3: താങ്ക് യു.

0: നാട്ടിലെ പാട്ടാണ് ഇതുവരെ കേട്ടത്. നാട്ടിലെ പാട്ട്. റേഡിയോ മലബാർ നാട്ടിലെ പാട്ട് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ.
1: എല്ലാ നമ്മൾ പുതിയ

0: കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മൾ പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
1: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
2: അപ്പൊ പതിവ് പോലെ നാട്ടിലെ പാട്ടിനായിട്ട് നമ്മള് നാടുകളിലേക്ക് ഇറങ്ങിയിട്ടാ ഉള്ളത്. നാട്ടിലെ പാട്ടിൽ നമുക്ക് കിട്ടിയത് ഒരു അപ്പൂപ്പനുണ്ട്. അപ്പൂപ്പന്റെ പേര് നമുക്ക് ചോദിക്കാം. പേരെന്താ?
3: നാണു.
2: എത്ര വയസ്സായി ഓർമ്മയുണ്ടോ?
3: 74.
2: 74. എന്തായിരുന്നു മുന്നേ ചെയ്തോണ്ടായത്? കൊറേയോ കല്ലുകത്തിൽ
3: നിർത്തിയിട്ട്? ഒരുപാട് കൊല്ലായി.
2: ആദ്യം തന്നെ ആ പണിയാണോ തുടങ്ങിയത്?
3: ആദ്യം തന്നെ മരുന്ന് ഷാപ്പിൽ. ആയുർവേദം.
2: ആയുർവേദ മരുന്ന് ഷാപ്പിൽ ഉണ്ടായിരുന്നു. എവിടെ?
3: മട്ടന്നൂർ.
2: മട്ടന്നൂർ. കൊറേ വർഷം ഉണ്ടായിരുന്നു?
3: 4 കൊല്ലം.
2: അവിടെ കല്ലുകൊത്തുന്നതിന് മുന്നേ തന്നെ നിന്നതാണോ?
3: പിന്നെ ബസ്സിൽ പോയി ക്ലിയർ ആയിട്ട്.
2: ഒരുപാട് ജോലി ചെയ്തല്ലേ?
3: കല്ല് ലോഡിങ്ങിന് പോയി ലോറിയില്. പിന്നെ അങ്ങനെ പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞത് കോണ്ടക്ടറിൻ്റെ അപ്പുറം കൂലിപ്പണിക്ക് പോയി. ലാസ്റ്റ് ആളാണ് ശ്വാസം മുട്ടൽ വന്നിട്ട് നിർത്തിയത്.
2: ശ്വാസം മുട്ടലായതിനു ശേഷം നിർത്തി. ഓക്കെ. കുറേ പണിയെടുത്തില്ലേ, ഇല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട പണിയേതാ?
3: എനിക്ക് എല്ലാ പണിയും ഇഷ്ടപ്പെടുന്നു.
2: ഞാനും
3: മകന്റെ ഭാര്യയും മക്കളും.
2: അവരൊക്കെ പേരൊന്ന് പറയാമോ?
3: കാർത്തിയാനി
2: ഭാര്യ,
3: സുധീഷ്.
2: സുധീഷ് മകൻ.
3: മകന്റെ ഭാര്യ ദിവ്യ.
2: കുട്ടികളെ പേരോ?
3: ആദ്യശ്രീ, മുത്തത്. രണ്ടാമത്തെ അക്ഷിത.
2: അക്ഷിത. ഓക്കെ. പണ്ട് പാട്ടൊക്കെ കേൾക്കലുണ്ടോ?
3: പാട്ട് കേൾക്കുന്നു.
2: ഇഷ്ടാണോ പാട്ട്? ആര് പാടിയ പാട്ടാ കൂടുതൽ കേൾക്കുന്നത്? എല്ലാരും ഇഷ്ടമാണ്. സിനിമയെല്ലാം
3: കാണലുണ്ടോ?
2: ലാസ്റ്റ് ടാക്കീസ് പോയ സിനിമ കണ്ടത് ഏതാന്ന് ഓർമ്മയുണ്ടോ?
3: കാവ്യമേള.
2: കാവ്യമേള. ആഹാ. ആരൊക്കെ കൂടിയാ പോയെ
3: കാവ്യമേള? ഞാൻ കാവ്യമേള
2: വടകര. എങ്ങനെയെത്തിയേ? ജോലിക്ക്
3: പോയരാണോ?
2: സിനിമ കാണാനായിട്ട് വടകര പോയോ?
3: ചങ്ങായിമാർ.
2: അതെന്താ അവിടെ പോവാൻ കാരണം?
3: എല്ലാരും പോയി.
2: ഒരു രസത്തിന് അങ്ങ് പോയി, അങ്ങ് എത്തി. അവിടെ എത്തിയിട്ട് സിനിമ ഉണ്ട്. ആ സിനിമ ഏതാന്ന് ഓർമ്മയുണ്ടോ?
3: ഓർമ്മയില്ല.
2: ഇപ്പോഴും പാട്ടൊക്കെ കേൾക്കലുണ്ടോ? ഏത് വഴി? റേഡിയോ വഴിയാണ്. മോൻ പറഞ്ഞു റേഡിയോ, അച്ഛൻ റേഡിയോ എപ്പോഴും കേൾക്കാറുണ്ടെന്ന്. പാട്ടാണോ കൂടുതൽ ഇഷ്ടം? എന്നാ നമുക്കൊരു ഇഷ്ടപ്പെട്ട പാട്ട് റേഡിയോയിൽ കൂടി കേൾപ്പിച്ചാലോ. ഏത് പാട്ടാ
3: കേക്കണ്ടേ?
2: അപ്പൊ എനിക്കിഷ്ടമുള്ള പാട്ട്
3: വെക്കട്ടെ.
2: എന്നാ പിന്നെ നമുക്ക് കൊച്ചുമക്കൾക്ക് വേണ്ടി പറഞ്ഞാലോ. മോളെ അച്ചാച്ചന് വേണ്ടിയിട്ട് ഒരു പാട്ട് പറഞ്ഞേ. അച്ചാച്ചന് ഇഷ്ടമുള്ള, അച്ചാച്ചൻ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര മുഖത്തെല്ലാം സന്തോഷം വരുന്ന ഏതെങ്കിലും പാട്ടുണ്ടാവില്ലേ മോള് കാണലുണ്ടോ? ആ പാട്ട് പറഞ്ഞേ.
4: ആ പാട്ട് നമുക്ക് അറിയില്ല. യവന കഥയിൽ നിന്നു വന്ന ഇടയ കന്യകേ.
2: നമുക്കത് ഫുൾ കേൾപ്പിക്കാം. പക്ഷെ ഇത് അച്ചാച്ചനും ഇഷ്ടപ്പെടും. കാരണം എന്താണെന്നറിയോ, പഴയ കാലത്തെ പാട്ടാണ്. നല്ല സെലക്ഷനാണ്.

0: മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.
1: കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് നാട്ടിലെ പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
2: ഇനി നമുക്ക് മോളെ വിശേഷം പറയണ്ടേ? മോളെ എന്താ ചെയ്യുന്നിപ്പം?
3: ഞാനിപ്പം പഠിക്കുന്നത്
2: എവിടെ?
3: മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ സ്മാരക യു പി സ്കൂളിൽ.
2: കണ്ടാ, നിങ്ങൾ എല്ലാരും മട്ടന്നൂർ ജി യു പി എന്നല്ലേ പറയുള്ളൂ. മോള് ഫുള്ള് പറഞ്ഞു. ഇതാരാ പഠിപ്പിച്ച് ഇങ്ങനെ പറയേ?
3: ടീച്ചർ.
2: ടീച്ചർ എല്ലാരോടും പറഞ്ഞിട്ടുണ്ടാവും അല്ലെ ഇങ്ങനെയാ പറയാവൂന്ന്. ആ നല്ലതാണ് കേട്ടാ. ഏത് ക്ലാസ്സിലാ?
3: 2 TP.
2: ക്ലാസ് ടീച്ചർ പേരെന്താ?
3: ഐശ്വര്യ ടീച്ചർ.
2: ഐശ്വര്യ ടീച്ചർ എന്താ വിഷയം എടുക്കുന്നത്?
3: സംസ്കൃതം മാത്രം എടുക്കൂല,
2: ബാക്കി എല്ലാം എടുക്കൂ. സംസ്കൃതത്തിനാരാ?
3: സംസ്കൃതത്തിന് ടീച്ചർ പേരറിയില്ല.
2: അറിയില്ല, അപ്പൊ ചോദിക്കണം അടുത്ത ദിവസം പോയിട്ട്. ഈ ടീച്ചർ ഏത് വിഷയം എടുക്കുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടം?
3: മലയാളം.
2: കണക്ക് ഇഷ്ടല്ല? അതെന്താ?
3: കണക്ക് പാടാ.
2: കണക്ക് പാടാ? എന്ത് പാട്? കണക്കല്ലേ സുഖോ? വേഗം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? മലയാളം കുറേ എഴുതണ്ടേ?
3: മലയാളം സാരമില്ല.
2: സാരമില്ല. അപ്പൊ എന്താവണം ആഗ്രഹം?
3: പോലീസ്.
2: പോലീസ്. ഞാൻ ആദ്യം തന്നെ അച്ചാച്ചന്റെ പാട്ടിലേക്ക് വന്നുകൊണ്ട് മോളെ പേര് ചോദിക്കാൻ മറന്നു. പേര് പറഞ്ഞേ.
3: അക്ഷിത.
2: അക്ഷിത. അക്ഷിത എന്ന് മാത്രമേ ഉള്ളൂ?
3: വീട്ടിൽ നിന്ന് വിളിക്കുന്നേരാ ഉണ്ണിമോള്.
2: ഒരു സാമ്യം ഇല്ലല്ലോ രണ്ടിനു. ഇതെങ്ങനെ ഉണ്ണിമോളായേ? ചോദിച്ചിട്ടില്ല ആരാ പേര് ആദ്യം വിളിച്ചേ? ഏച്ചിയാന്ന് ഇതിനെല്ലാം കാരണക്കാരിയല്ലേ. നമുക്ക് ഇഷ്ടമാണ് ഉണ്ണിമോൾ എന്നുള്ള പേര്. അപ്പൊ പിന്നെ പ്രശ്നമല്ല, നമുക്ക് വഴക്കൊന്നും പറയണ്ട. അക്ഷിതന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ?
3: വ്രത.
2: വ്രത. വ്രത എന്ന് പറഞ്ഞൊരു പേരുണ്ടല്ലേ. ആഹ്, വ്രതന്റെ വീട് എവിടെയാ? ഇവിടെ അടുത്തന്നെയാണ്. ഒരുമിച്ചാണോ സ്കൂളിൽ പോകുന്നേ? ഏച്ചി എവിടെയാ പഠിക്കുന്നേ?
3: ഏച്ചി പഴശ്ശി വെസ്റ്റ് യു പി സ്കൂൾ.
2: അവിടെയാണോ പഠിക്കുന്നേ? ഓക്കെ. മോള് സിനിമയെല്ലാം കാണലുണ്ടോ? അച്ഛൻ സിനിമ ഒക്കെ കൊണ്ടുപോകലുണ്ടോ? ഓർമ്മയില്ല. ഇപ്പൊ ഇനി കലോത്സവം അല്ലേ വരാൻ പോകുന്നേ, അതിനെല്ലാം പേര് കൊടുത്തിട്ടുണ്ടോ?
4: ഇല്ല.
2: അച്ഛൻ കഥയെല്ലാം പറഞ്ഞു തരുമോ? അച്ഛനും അയ്യാതെ ഉണ്ടാന്നല്ലേ. ഇനി നമുക്കൊരു സിനിമ

0: ആട്ടെ, ചക്കരമാവൻ ചാഞ്ഞിരുന്നാട്ടേ.
1: അത്രേ അറിയുള്ളൂ, അപ്പൊ ബാക്കി നമുക്ക് കേക്കാം. അപ്പൊ ഇത് അമ്മക്ക് മാത്രമായാലും അച്ഛന് സങ്കടാവൂലേ? നമുക്ക് അച്ഛനും കൂടി ഡെഡിക്കേറ്റ് ചെയ്താലോ.
2: അച്ഛന്റെ പേര് പറഞ്ഞോ.
0: സുധീഷ്.
2: അമ്മേന്റെ പേര് പറഞ്ഞോ.
0: ദിവ്യ.
1: അപ്പൊ സുധീഷിനും ദിവ്യക്കും വേണ്ടിട്ട് അക്ഷിത ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കേ.

0: സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: പൊടു അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്ന ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് വാങ്ങട്ടെ, അതിന് നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 04972 762400.

0: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് place to celebrate happiness.

ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648
0: 9656948321.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞാ?
0: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ? എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കില് എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കോ?
2: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

0: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ മാപ്പിള പാട്ടുകൾ കേൾക്കാം.

0: വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിൽ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ സംസ്ഥാനത്തെത്തും. കൂട്ടായ പങ്കാളിത്തത്തിലൂടെയും പരിശ്രമങ്ങളിലൂടെയും മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി ലോല മേഖലാ കരട് വിജ്ഞാപനത്തിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഒറ്റക്കപ്പലിൽ നിന്ന് 17,400 TEU ചരക്ക് നീക്കി ചരിത്ര നേട്ടം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സുവർണ നേട്ടം. ഷൂട്ടിംഗ് റേഞ്ചിൽ സ്വർണവും വെള്ളിയും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ സംസ്ഥാനത്തെത്തും. മാതാ അമൃതാനന്ദമയിയുടെ 73rd ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി നാളെ വൈകുന്നേരം അമൃതപുരിയിൽ നടക്കുന്ന പൊതുപരിപാടി ശ്രീ അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന 2 crore rupees ചടങ്ങിൽ കൈമാറും. മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനമായ ഞായറാഴ്ച നടക്കുന്ന ഔദ്യോഗിക ചടങ്ങുകൾ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. 50 crore rupees ജീവകാരുണ്യ പദ്ധതികൾക്കും മഠം തുടക്കം കുറിക്കും. കൂട്ടായ പങ്കാളിത്തത്തിലൂടെയും പരിശ്രമങ്ങളിലൂടെയും മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായി വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രികരുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സർക്കാർ പദ്ധതികൾ രാഷ്ട്രീയ ലാഭത്തിനുള്ളതല്ലെന്നും പദ്ധതികളുടെ ഗുണഫലങ്ങൾ എല്ലാവരിലും എത്തിച്ച് ജനങ്ങൾക്ക് പുതുജീവിതം നൽകുന്നതിനുള്ളതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: सेवा यात्रियों के लिए ये भी एक प्रशिक्षण है कि सरकार की योजनाएं सिर्फ पैसे खर्च करना, राजनीतिक माइलेज कमाना इतना नहीं होता है. अगर वो योजना आखिरी व्यक्ति तक पहुंचती है तो उसके लिए तो एक नया जीवन शुरू हो जाता है और उसका जो संतोष है वो बड़ा अद्भुत होता है.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 years പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ചെറുധാന്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ശ്രീ അന്ന പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും വിപണനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ശ്രീ അന്ന എന്ന പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ചത് ഇന്ത്യയുടെ പരമ്പരാഗത ഭക്ഷണക്രമത്തിന്റെ ഭാഗമായ ചെറുധാന്യങ്ങൾക്ക് ആഗോളതലത്തിൽ കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുക്കാൻ സഹായിച്ചു. നാരുകൾ, പ്രോട്ടീൻ, അയൺ, കാൽസ്യം തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയതും ഗ്ലൂട്ടൻ രഹിതവുമായ ചെറുധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ പ്രമേഹം, അമിതവണ്ണം തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങൾ തടയാൻ സാധിക്കും. രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദനത്തിനൊപ്പം സംസ്കരണത്തിനും വിപണനത്തിനും മുൻഗണന നൽകി പദ്ധതി മുന്നേറുകയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലികൾ അർപ്പിച്ചു. സമൂഹത്തിലെ ഏറ്റവും പിന്നാക്കാവസ്ഥയിലുള്ള വ്യക്തിയുടെ ഉന്നമനമാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിത്തറയെന്ന് ദീൻദയാൽ ഉപാധ്യായ വിശ്വസിച്ചിരുന്നതായി സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പ്രധാനമന്ത്രി സ്മരിച്ചു. പരിസ്ഥിതി ലോല മേഖലാ കരട് വിജ്ഞാപനത്തിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. ഇത് സംബന്ധിച്ച് ആവശ്യമെങ്കിൽ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരും. പരിസ്ഥിതി ലോല മേഖലയുടെ വിസ്തൃതി കുറയ്ക്കണം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി ആശങ്കകൾ അറിയിക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളിലൊന്നായ MSC ലൊറേറ്റോയിൽ നിന്ന് 17,400 TEU ചരക്ക് നീക്കി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ചരിത്ര നേട്ടം കുറിച്ചു. ഒരു ഇന്ത്യൻ തുറമുഖത്ത് ഒറ്റ വെസലിൽ നിന്ന് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വലിയ ചരക്ക് നീക്കങ്ങളിലൊന്നാണിത്. സിംഗപ്പൂരിൽ നിന്ന് കൊളംബോയിലേക്കുള്ള യാത്രക്കിടെ വിഴിഞ്ഞത്തെത്തിയ കപ്പലിലെ ചരക്ക് നീക്കം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വേഗത്തിൽ പൂർത്തിയാക്കി. അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് എന്ന നിലയിൽ വിഴിഞ്ഞത്തിന്റെ ശേഷിയാണ് ഈ നേട്ടം തെളിയിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് രണ്ടാം സ്വർണം. ഷൂട്ടിംഗ് റേഞ്ചിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിൽ കമൽജീത് സുരുജിത് സിംഗ് സഖ്യമാണ് സുവർണ നേട്ടം കൊയ്തത്. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ടീം ഇനത്തിൽ ഇന്ത്യയുടെ രുദ്രാംഗ്ഷ് പാട്ടീൽ, ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, നീരജ് കുമാർ എന്നിവരടങ്ങിയ ടീം വെള്ളി മെഡൽ കരസ്ഥമാക്കി. ഇതോടെ 2 സ്വർണവും 8 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 19 മെഡലുകളുമായി ഇന്ത്യ 12th സ്ഥാനത്തേക്ക് ഉയർന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയും മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ചു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടൂർണമെന്റ് 3rd സീസണ് ഇന്ന് കണ്ണൂരിൽ തുടക്കമാകും. ജവഹർ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാറിയേഴ്സ് FC തൃശൂർ മാജിക് FCയെ നേരിടും. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകുന്നേരം കൈരളി തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PC വിഷ്ണുനാഥ് മേള ഉദ്ഘാടനം ചെയ്യും. മേയർ VV രാജേഷ് ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രകാശനം നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: 6 ദിവസങ്ങളിലായി തിരുവനന്തപുരം കൈരളി ശ്രീ നിള തിയേറ്ററുകളിൽ നടക്കുന്ന കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്രമേളയിൽ 30 വിഭാഗങ്ങളിലായി 300+ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഇറാനിൽ നിന്നുള്ള എ ഫോക്സ് അണ്ടർ എ പിങ്ക് മൂണാണ് ഉദ്ഘാടന ചിത്രം. ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം 30th തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ നടക്കുന്ന മേളയുടെ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ പ്രമുഖ ആനിമേഷൻ ചലച്ചിത്രകാരി നിന സബ്നാനിക്ക് സമ്മാനിക്കും.
0: കേന്ദ്ര സർക്കാരിന്റെ പ്രമുഖ പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യ ആരംഭിച്ചിട്ട് ഇന്ന് 12 വർഷം പൂർത്തിയാകുന്നു. 2014 തുടക്കമിട്ട ഈ പദ്ധതി രാജ്യത്തെ നിർമ്മാണ സാങ്കേതിക നിക്ഷേപ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടമാണ് സൃഷ്ടിച്ചത്. നിലവിൽ 27 പ്രമുഖ മേഖലകളെ കേന്ദ്രീകരിച്ചാണ് മേക്ക് ഇൻ ഇന്ത്യ 2.0 മുന്നേറുന്നത്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. ന്യൂഡൽഹിയിൽ നടക്കുന്ന 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന്റെ ഭാഗമായി കേന്ദ്ര ജൽശക്തി മന്ത്രി CR പാട്ടീലും നെതർലാൻഡ്സ് മന്ത്രി യാപ് സ്ലോട്ട് മേക്കറും കൂടിക്കാഴ്ച നടത്തി. ഗുജറാത്തിലെ കൽപ്പസാർ ശുദ്ധജല സംഭരണി പദ്ധതിക്കായും സാങ്കേതിക വികസനത്തിനുമായി ഇരു രാജ്യങ്ങളും തമ്മിൽ 2 നിർണായക ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. സംസ്ഥാന ഭാഗ്യക്കുറി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന 1st സമ്മാനമായ 30 കോടി രൂപയുടെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് നാളെ നടക്കും. ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ പൂജാ ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനവും മന്ത്രി ചടങ്ങ്

നിർവഹിക്കും. അച്ചടിച്ച 90 ലക്ഷം തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകളിൽ 89.85 ലക്ഷം ടിക്കറ്റുകളും ഇതിനകം വിറ്റഴിഞ്ഞിട്ടുണ്ട്. ഇടുക്കി അണക്കരയിൽ നിന്ന് കട്ടപ്പനയിലേക്ക് രോഗിയുമായി വന്ന ആംബുലൻസ് നഗരത്തിന് സമീപം പാറക്കടവിൽ മറിഞ്ഞ് ഒരാൾ മരിച്ചു. അണക്കര സ്വദേശി രാജനാണ് മരിച്ചത്. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ പുതിയ ആധാർ സേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ഭാരത സർക്കാരിന്റെ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നേരിട്ട് നടത്തുന്നതാണ് ഈ പുതിയ കേന്ദ്രം. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം 1800 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ഇതിനായുള്ള ലേലം ഈ മാസം 29-ന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടപ്പാക്കും. കേരള നിയമസഭയുടെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമം സംബന്ധിച്ച കമ്മിറ്റി തിങ്കളാഴ്ച രാവിലെ എറണാകുളം ജില്ലാ കളക്ട്രേറ്റിൽ യോഗം ചേരും. വ്യക്തികൾക്കും സംഘടനാ പ്രതിനിധികൾക്കും ഹർജിയും നിവേദനങ്ങളും യോഗത്തിൽ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ സംസ്ഥാനത്തെത്തും. കൂട്ടായ പങ്കാളിത്തത്തിലൂടെയും പരിശ്രമങ്ങളിലൂടെയും മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി ലോല മേഖല കരട് വിജ്ഞാപനത്തിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഒറ്റ കപ്പലിൽ നിന്ന് 17,400 TEU ചരക്ക് നീക്കി ചരിത്ര നേട്ടം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സുവർണ നേട്ടം. ഷൂട്ടിംഗ് റേഞ്ചിൽ സ്വർണവും വെള്ളിയും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0402 970 896. തുടർന്ന് അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ഗാന്ധിലയം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9 ഗാനലയം. രാത്രി 10 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യു എൻ പൊതുസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് ഇന്ന് 12 വർഷം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. തിരുവനന്തപുരത്തും കൊല്ലത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2nd സ്വർണം. ഷൂട്ടിംഗിൽ സ്വർണവും വെള്ളിയും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവയാത്രയുടെ ഭാഗമായി വാരാണസിയിൽ നിന്നും വഡ്നഗറിലേക്ക് മടങ്ങുന്ന യാത്രികരുമായി ഓൺലൈനിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. യുവജനങ്ങളിൽ ഈ യാത്ര സേവനത്തിന്റെ വിവിധ വർണ്ണങ്ങൾ നിറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ നഗരങ്ങൾക്കും ഗ്രാമങ്ങൾക്കുമിടയിലെ അന്തരം കുറയ്ക്കാൻ കഴിഞ്ഞ 12 വർഷത്തിനിടെ സാധിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൌകര്യം ഈ കാലയളവിൽ വർദ്ധിച്ചതിനു പുറമെ സ്ത്രീകൾ വലിയ തോതിൽ സ്വയം പര്യാപ്തരായി മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: हमें आत्मनिर्भर भारत बनाना है. चुनौतियां आएगी, चुनौतियों को चुनौती देने का तो संस्कार लेकर के हम चले. हर दिन एक नई ऊर्जा ले, सेवा भाव के साथ राष्ट्र कल्याण, राष्ट्र सेवा का काम, जन सेवा से राष्ट्र सेवा. इस यात्रा में भी जितने ज्यादा लोगों को सेवा के काम में जोड़ेंगे ये यात्रा उतनी ज्यादा सफल होगी.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാടും നടക്കുന്ന സേവസങ്കൽപ്പ് അഭിയാന്റെ ഭാഗമായാണ് യാത്ര സംഘടിപ്പിച്ചത്. സേവായാത്രികർ പ്രധാനമന്ത്രിയുമായി യാത്രാ അനുഭവങ്ങൾ പങ്കുവച്ചു. യു എൻ പൊതുസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂയോർക്കിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ ഈജിപ്ത്, ജോർദാൻ വിദേശകാര്യമന്ത്രിമാരുമായി അദ്ദേഹം ചർച്ച ചെയ്തു. ആന്റിഗ്വ ആന്റ് ബാർബുഡ പ്രധാനമന്ത്രി ഗാസ്റ്റൻ ബ്രൌണുമായും തജിക്കിസ്ഥാൻ, സിംഗപ്പൂർ, എസ്റ്റോണിയൻ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. മാലിദ്വീപ്, ഘാന പ്രതിനിധികളുമായും അദ്ദേഹം സംവദിച്ചു. ആഗോള സമ്പദ്വ്യവസ്ഥയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം അതിവേഗം ശക്തിപ്പെടുന്നതായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. $30 trillion സമ്പദ്വ്യവസ്ഥ എന്ന ലക്ഷ്യത്തിലേക്കാണ് ഭാരതം കുതിക്കുന്നതെന്നും ന്യൂഡൽഹിയിൽ നടന്ന പബ്ലിക് അഫയേഴ്സ് ഫോറം ഓഫ് ഇന്ത്യ വാർഷിക ഫോറത്തിൽ അദ്ദേഹം പറഞ്ഞു. നിർമ്മിത ബുദ്ധി സ്റ്റാർട്ടപ്പ് രംഗങ്ങളിൽ വളർച്ച കൈവരിച്ചതിനു പുറമെ സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണം നടത്തുന്ന 3rd രാജ്യം എന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കിയതായി ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
2: Now when we negotiate, we are looking for fair, equitable and balanced agreement. We start from the Viksit Bharat 2047 stall. Today when we negotiate with the world, we put them to notice that we are a $4 trillion economy, but on a PPP basis, we already are a $20 trillion economy, the third largest in the world. And with this fastest growing large economy, we will be a $30 trillion economy.
0: കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് ഇന്ന് 12 വർഷം. 2014 തുടക്കമിട്ട ഈ പദ്ധതി രാജ്യത്തെ നിർമ്മാണ സാങ്കേതിക നിക്ഷേപ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടമാണ് സൃഷ്ടിച്ചത്. നിലവിൽ 27 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് മേക്ക് ഇൻ ഇന്ത്യ 2.0 മുന്നേറുന്നത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇലക്ട്രോണിക്സ് ഉൽപ്പാദനം 1.9 lakh crore രൂപയിൽ നിന്ന് 13 lakh crore, മൊബൈൽ ഫോൺ നിർമ്മാണം 33 times വർദ്ധിച്ച് 6.27 lakh crore ഉയർന്നു. തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനം 4 times വർദ്ധിച്ച് 1.78 lakh crore രൂപയെന്ന സർവ്വകാല റെക്കോർഡിലും എത്തി. പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് ഉയർന്നുവരുന്ന വെല്ലുവിളികളെ രാജ്യങ്ങൾക്ക് ഒറ്റയ്ക്ക് ഫലപ്രദമായി നേരിടാൻ കഴിയില്ലെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര സ്ട്രാറ്റജിക് എൻഗേജ്മെന്റ് പ്രോഗ്രാം 4th സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വസുധൈവ കുടുംബകം എന്ന ഭാരതീയ ചിന്താഗതി ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ കൂട്ടായ ക്ഷേമത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി നാളെ കേരളത്തിൽ എത്തും.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ബൃഹത്തായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടാണ് 2020 ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത്. പഠന വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ കൂടുതൽ വിപുലമായ അവസരങ്ങൾ ഇത് വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നു. നൈപുണ്യ വികസനം, ഗവേഷണം എന്നിവയ്ക്കും നയം പ്രോത്സാഹനം പകരുന്നു. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഭാവിയിലെ തൊഴിൽ സാധ്യതകൾക്ക് അനുസൃതമായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കൽ, ഇന്ത്യൻ ഭാഷകളുടെ പഠനത്തിന് പ്രത്യേക പ്രാധാന്യം എന്നിവയും ദേശീയ വിദ്യാഭ്യാസ നയം ഉറപ്പുവരുത്തുന്നു. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. കൈരളി തിയേറ്ററിൽ വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PC വിശ്വനാഥ് മേള ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചിത്രമായ എ ഫോക്സ് അണ്ടർ എ പിങ്ക് മൂൺ ചടങ്ങിനുശേഷം പ്രദർശിപ്പിക്കും. മേളയുടെ ആദ്യ ദിനമായ ഇന്ന് 23 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. ഈ മാസം 30 വരെ കൈരളി ശ്രീ നില തിയേറ്ററുകളിലായാണ് മേള നടക്കുക. പരിസ്ഥിതി ലോല മേഖല കരട് വിജ്ഞാപനത്തിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച് ആവശ്യമെങ്കിൽ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി ആശങ്കകൾ അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
4: കേരള നിയമസഭാ സമ്മേളനം അടുത്ത മാസത്തിൽ ചേരുമ്പോൾ നിയമസഭയിലും ഒരു പ്രമേയം കൊണ്ടുവന്ന് പാസാക്കി ഐക്യകണ്ഠേനെ കേരളത്തിന്റെ ESA ഇത്തരത്തിൽ ജനവാസ മേഖലകളെയും കൃഷി സ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് വനാതിർത്തികളിൽ മാത്രം ഒതുക്കി കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻപിൽ ഈ കാര്യങ്ങൾ. കേരളം ഇത് ജനവാസ മേഖലകളെ, കൃഷി സ്ഥലങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് വനത്തിൽ മാത്രം പരിമിതപ്പെടുത്തണമെന്ന് കേരള സംസ്ഥാനം ആവശ്യപ്പെടുന്നത്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2nd സ്വർണം. 10 മീറ്റർ മിക്സഡ് എയർ പിസ്റ്റൽ ഫൈനലിൽ സുരജീത് സിംഗ് കമൽജിത്ത് സഖ്യമാണ് സ്വർണം കരസ്ഥമാക്കിയത്. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ ടീം ഇനത്തിൽ ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, രുദ്രാൻഷ് പാട്ടീൽ, നീരജ് കുമാർ സഖ്യം വെള്ളി മെഡൽ നേടി. കബഡിയിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഫൈനലിൽ പ്രവേശിച്ചു. സ്ക്വാഷ് വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ അനാഹത് സിംഗും പുരുഷ സിംഗിൾസിൽ അഭയ് സിംഗും സെമിഫൈനലിൽ കടന്നു. മെഡൽ ജേതാക്കൾക്ക് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ അഭിനന്ദനം നേർന്നു. ഏഷ്യൻ ഗെയിംസിൽ നിലവിൽ 2 സ്വർണവും 8 വെള്ളിയും 9 വെങ്കലവും അടക്കം 19 മെഡലുകൾ നേടി മെഡൽ പട്ടികയിൽ 12th സ്ഥാനത്താണ് ഇന്ത്യ. പാലിന് പകരം സസ്യ എണ്ണകളും മറ്റ് കൃത്രിമ ചേരുവകളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പനീറിന് സമാനമായ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും വിൽപ്പനയ്ക്കും രാജ്യവ്യാപകമായി നിരോധനം ഏർപ്പെടുത്താൻ ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചു. ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ലേബലുകളിലോ പരസ്യങ്ങളിലോ പനീർ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നും FSSAI വിജ്ഞാപനത്തിൽ പറയുന്നു. ന്യൂഡൽഹിയിൽ നടക്കുന്ന 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന്റെ ഭാഗമായി കേന്ദ്ര ജൽശക്തി മന്ത്രി CR പാട്ടീലും നെതർലാൻഡ്സ് മന്ത്രി യാപ് സ്ലോട്ട് മേക്കറും കൂടിക്കാഴ്ച നടത്തി. ഗുജറാത്തിലെ കൽപ്പസാഗർ ശുദ്ധജല സംഭരണി പദ്ധതിക്കായും സാങ്കേതിക വികസനത്തിനുമായി ഇരു രാജ്യങ്ങളും തമ്മിൽ 2 നിർണായക ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. വനം വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയേകുന്നതിനുള്ള ശേഷി വികസന പദ്ധതിക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. സംസ്ഥാന വനം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പദ്ധതി മാർഗമൊരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വനം വകുപ്പ് ജീവനക്കാരുടെ പരിശീലനം ഉൾപ്പെടെ ലക്ഷ്യമിടുന്ന പദ്ധതി 537 കോടി രൂപ ചെലവിലാണ് നടപ്പാക്കുന്നത്. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹത്തിലെ ഏറ്റവും താഴേത്തട്ടിലുള്ള വ്യക്തിയുടെ ഉന്നമനമാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന പണ്ഡിറ്റ് ഉപാധ്യായയുടെ ദർശനം ഏറെ പ്രചോദനം പകരുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന്. പരിപാടിയുടെ 138th പതിപ്പാണ് ഇത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യു എൻ പൊതുസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് ഇന്ന് 12 വർഷം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. തിരുവനന്തപുരത്തും കൊല്ലത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2nd സ്വർണം. ഷൂട്ടിംഗിൽ സ്വർണവും വെള്ളിയും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0402 97 0896. ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ,
1: നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ഞാൻ സെനീറ. സെനീറ
1: സെനീറ
2: ആ
1: എവിടുന്ന വിളിക്കുന്നേ?
2: പാലയാട്, ധർമ്മടം.
1: ധർമ്മടം പാലയാട്. ആദ്യായിട്ടാണോ സെനീറച്ചി വിളിക്കുന്നേ?
2: ആദ്യായിട്ടാണ് വിളിക്കുന്നത്.
1: ആഹാ, ആദ്യത്തെ കോളർ ആദ്യായിട്ടാണല്ലോ വിളിക്കുന്നേ. ഓക്കെ, സുഖായിട്ടിരിക്കുന്നോ?
2: ഓ,
1: സുഖായിട്ടിരിക്കുന്നോ?
2: ആ, സുഖായിട്ടിരിക്കുന്നു.
1: ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
2: എന്റെ ചേച്ചി കുഞ്ഞാമേ, അങ്ങനെ രണ്ടു നാൾക്കാരുണ്ട് ഇവിടെ.
1: ആഹാ,
2: പിന്നെ നളിനിയേച്ചി.
1: നളിനിയേച്ചി
2: ആ, പിന്നെ രാജിയേച്ചി, ചാരിയേച്ചി.
1: അവരൊക്കെ വീട്ടിനടുത്തുള്ളവരാണോ?
2: ആ, മീമ.
1: മീമ?
2: ആ
1: ഓഹോ, മീമയുടെ ശരിക്കും പേര് മീമ തന്നെയാണോ?
2: ആ, ശരിക്കും പേര് മീമ തന്നെയാ.
1: മീമ? ഓക്കെ, അപ്പൊ ഇവരൊക്കെ പാലയാട് വീടിനടുത്തുള്ളവരാണ്, സുഹൃത്തുക്കൾ.
2: പാലയാടുള്ള വീട്ടില് ഐശ്വര്യ, അങ്ങനെ കുറേ ആളുണ്ട്, പോലെ ആൾക്കാരുണ്ട്.
1: ആഹാ, വിളിക്കുന്ന കാര്യം അവരോടൊക്കെ പറഞ്ഞിരുന്നോ?
2: നളിനിയേച്ചി
1: നോക്കി ചിരിക്കുന്നുണ്ട്. ആഹാ, നമ്മുടെ റേഡിയോ അപ്പൊ എങ്ങനെയാണ്? മൊബൈലിലാണോ കേൾക്കുന്നത്, റേഡിയോ തന്നെയാണോ കേൾക്കുന്നേ?
2: റേഡിയോയിലാണ്
1: കേൾക്കുന്നത്. എല്ലാ പരിപാടികളും കേൾക്കാറുണ്ടായിരിക്കും അല്ലേ?
2: എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്.
1: ഇഷ്ടപ്പെട്ട പരിപാടി ഏതാണ്?
2: ഇഷ്ടപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാരുകസേരയില്ലേ?
1: ആ, ചാരുകസേര.

0: ഓക്കെ, ദിവ്യ ദർശനം എന്ന ചിത്രത്തിലെ പാട്ട്.
1: ആ പി ലീലാമ്മ പാടിയേ.
0: ഓക്കെ ഓക്കെ ഓക്കെ, ലീലാമ്മ പാടിയ പാട്ട്. ഓക്കെ, പാട്ട് കേൾപ്പിക്കാൻ ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ? ഇനി അടുത്ത പേര് പറയുമ്പോഴൊക്കെ മറന്നു. ആദ്യം എനിക്ക് ഓർമ്മ, നളിനി ചേച്ചിക്ക്, ഐശ്വര്യ, ഐശ്വര്യ, നീമ,
1: നീമ,
0: ഓക്കെ,
1: ഐശ്വര്യ.
0: ഓക്കെ, അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ്
1: കുഞ്ഞാമി.
0: കുഞ്ഞാമി, ഓക്കെ, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പാട്ട്.
1: പിന്നെ ഓർമ്മ, സൗകത്ത്,
0: മകന്റെ പേര് എന്താണ്? സൗകത്ത്,
1: സൗകത്തലി.
0: സൗകത്തലി എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ?
1: കമ്പ്യൂട്ടർ എഞ്ചിനീയർ.
0: എവിടെയാണ്? നാട്ടിലാണോ ഉള്ളത്?
1: ബാംഗ്ലൂർ. ബാംഗ്ലൂര്,
0: ബാംഗ്ലൂര്. ഓക്കെ, ആഹാ, അപ്പൊ ഇപ്പൊ ജോലിയുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂർ ആയിരിക്കും അല്ലേ? ആഹാ, കല്യാണമൊക്കെ കഴിച്ചു?
1: കല്യാണം കഴിച്ച ഒരു കുട്ടിയുണ്ട്.
0: ആഹാ, കുട്ടിയുടെ പേരെന്താ?
1: കുട്ടിന്റെ പേര് ആദമലൻ.
0: ആദമലൻ, ഓക്കെ. അപ്പൊ ഭാര്യയുടെ പേര്?
1: ഭാര്യയുടെ പേര് മുർഷിദ.
0: മുർഷിദ, ഓക്കെ. അപ്പൊ അവർക്കൊക്കെ വേണ്ടിട്ട് നമുക്ക് ഈ പാട്ട് കേൾപ്പിക്കാം.
1: ഓക്കെ,
0: താങ്ക് യു. ഇനിയും വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.
1: ഓക്കെ ഓക്കെ.

0: ബിജുട്ട നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടത്തെങ്കിലും പോയി വാങ്ങിക്കോ. കൊടു.
0: അല്ല അത് ആടുന്ന് വാങ്ങണ്ടെന്ന്, ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ, ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതെ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810. ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
4: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
3: ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
4: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
3: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
4: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
3: ഫോൺ 9961004648
4: 9656948321.
5: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
6: ഹലോ, നമസ്കാരം.
5: നമസ്കാരം, റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
6: ഹലോ,
5: ഇതാരാണ് സംസാരിക്കുന്നത്?
6: അബ്ദുറഹ്മാൻ,
5: മട്ടന്നൂർ കളറോഡ് അല്ലേ?
6: ഓക്കേ.
5: ഇക്ക റേഡിയോത്തിന്റെ വോളിയം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറക്കുവോ? കുറച്ചു. ഓക്കേ, സുഖമായിട്ട് ഇരിക്കുന്നു ഇക്ക. ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? കടൽപ്പാലം എന്ന ചിത്രത്തിലെ മാധുരി അമ്മ പാടി മനോഹരമാക്കിയ ഗാനം അല്ലേ? രണ്ടുപേരും പാടുന്നുണ്ടോ? പാടുന്നില്ല. നല്ലൊരു മാപ്പിളപ്പാട്ടാണല്ലേ, കസ്തൂരി തൈലം ഇട്ട് മുടിമിനുക്കി. പഴയ പാട്ട് കേൾക്കാൻ നല്ല ഇമ്പമാർന്ന പാട്ടുകളാണ് അതൊക്കെ. മാപ്പിളപ്പാട്ടുകളിൽ ഏറ്റവും നല്ല നല്ല പാട്ടുകളാണ് അതൊക്കെ. പഴയ പാട്ടോടാണ് കൂടുതൽ ഇഷ്ടം അല്ലേ? ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചോ?
6: ഭക്ഷണം കഴിക്കാൻ പോകുന്നു.
5: ഇത് പാട്ടൊക്കെ കേട്ടിട്ട് കഴിക്കാന്ന് വിചാരിക്കുന്നു അല്ലേ?
6: ഓക്കെ,
5: ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ട് ഈ പാട്ട്?
6: എല്ലാവർക്കും, റേഡിയോ മലബാറിൽ എല്ലാവർക്കും. പിന്നെ
5: എല്ലാവർക്കും കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ടല്ലേ?
6: ഓക്കെ,
5: അപ്പൊ നമുക്ക് പാട്ട് കേൾപ്പിക്കാം.
6: ഓക്കെ,
5: താങ്ക് യു.
6: താങ്ക് യു.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: ജോലി ടെൻഷൻ ഓർക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
3: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0409024710070259000018.
0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
1: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio kannur of simbolo and collar, other brands grand force, hutik, vox lanit.
1: Phone 9496420880
0: 8111933600.
1: CM vistara
0: നെല്ലൂന്നി.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
3: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
4: ഹലോ,
3: നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
4: ഞാൻ കുഞ്ഞുമോനാണ്.
3: ആലപ്പുഴ?
4: ആലപ്പുഴയിൽ നിന്ന് കുഞ്ഞുമോൻ.
3: ഓക്കെ, അവിടെ നല്ല മഴയുണ്ടോ ഏട്ടാ? ഇപ്പോ
4: ഇല്ല, രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് നല്ല മഴയൊക്കെ ഇടക്കൊക്കെ ഇങ്ങനെ പെയ്ത്, എന്നാലും കംപ്ലീറ്റ് ഇടക്കിടക്ക് ഇങ്ങനെ നന്നായിട്ട് പെയ്തോണ്ടിരുന്നു. ഇപ്പം മഴയില്ല, ഇപ്പം ചെറുതായി ഇപ്പൊ വെയിലുണ്ട്. എന്നാലും മഴക്കാലം
3: ഇപ്പോഴേ മഴ പെയ്യുന്നത്,
4: അവിടെ പെയ്യുന്നുണ്ടോ?
3: നല്ല മഴ കിട്ടി ഇന്ന് രാവിലെ മുതലേ നമുക്ക് മഴയാണ്.
4: ഇവിടെ ഇല്ല, ഇവിടെ ഇപ്പൊ പല സമയങ്ങളിലായിട്ട് പല സ്ഥലത്തായിട്ടാണ് മഴ പെയ്യുന്നത്.
3: അതെ. ആലപ്പുഴയിലെ ചേട്ടന്റെ സ്ഥലത്തിന്റെ പേരെന്താ?
4: വാടയ്ക്കൽ.
3: വാടയ്ക്കൽ
4: അതെ, പുന്നപ്പറയല്ലേ?
3: ആ ഓക്കെ ഓക്കെ. അവിടെ
4: തൊട്ട് ഇപ്പുറത്തെ സ്ഥലമാണ്
3: വാടയ്ക്കൽ അല്ലേ?
4: ഞങ്ങളുടെ റോഡിന്റെ ഹൈവേയുടെ കിഴക്കുവശം പറവൂർ എന്ന് പറയും.
3: പറവൂര്? ഓക്കെ, അറിയാം അറിയാം.
4: ഹൈവേയുടെ കിഴക്കുവശം, ഞങ്ങള് ഹൈവേയുടെ പടിഞ്ഞാറ് വശത്താണ് താമസിക്കുന്നത്.
3: അപ്പൊ കിഴക്ക് വശത്തിയാല് പറവൂരെത്തി.
4: പറവൂര് പടിഞ്ഞാറ് ഇത് വാടക്കല്.
3: വാടക്കല് പറവൂരൊക്കെ പോയിട്ടുണ്ടോ? പറവൂരൊക്കെ പോയിട്ടുണ്ടോ?
4: അല്ല, പറവൂര് ഞങ്ങള് ഹൈവേയുടെ തൊട്ട് കിഴക്ക്. ഹൈവേ ഞങ്ങളുടെ കുറച്ച് കിഴക്ക് ശകലം കിഴക്ക് വശമാണ്. ഒരു 500 മീറ്റർ കിഴക്കോട്ട് മാറിയ ഹൈവേ.
3: ഹൈവേ
4: ആ ഹൈവേയുടെ കിഴക്ക് വശമുള്ളതാണ് പറവൂര്.
3: പറവൂര് ഓക്കെ.
4: പിന്നെ ഞങ്ങളുടെ തെക്ക് വശമാണ് ഈ പറഞ്ഞ പുന്നപ്പുറ.
3: പുന്നപ്പുറ
4: ശകലം മാറിക്കഴിയുമ്പോ എന്റെ റോഡുണ്ട്, ആ റോഡിന്റെ തെക്ക് വശം പുന്നപ്പുറ.
3: ഓക്കെ, അപ്പൊ അങ്ങനെയെല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് വാടക്കൽ.
4: വാടക്കൽ അതെ, വാടക്കൽ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പുന്നപ്പുറയുടെ കാര്യം പറഞ്ഞത്.
3: ഓക്കെ,
4: പുന്നപ്പുറ പറഞ്ഞാലേ മിക്കവർക്കും അറിയാൻ.
3: അതെ അതെ.
4: ഇപ്പൊ പിന്നെ ഞാൻ വാടക്കൽ പറഞ്ഞു പറഞ്ഞ് കൊറേ ആൾക്കാർക്കൊക്കെ അറിയാം
3: വാടക്കൽ എന്ന് പറഞ്ഞ സ്ഥലം. അറിയാം, നമ്മള് കേൾക്കാത്തതും കാണാത്തതുമായ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടല്ലോ. നമ്മുടെ നാടൊക്കെ കണ്ടിട്ടുണ്ടോ? ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ കണ്ണൂർ ജില്ലയിൽ?
4: ഇല്ല, കണ്ണൂർ വന്നിട്ടില്ല ഞാൻ. പിന്നെ മലപ്പുറത്ത് വന്നിട്ടുണ്ട്, മലപ്പുറം തിരൂര് ആയുർവേദ ആശുപത്രിയൊക്കെ ഇല്ലേ,
3: അവിടത്തേക്ക് വന്നിട്ടുണ്ട്.
4: ആ അവിടെ വരെയൊക്കെ വന്നിട്ടുള്ളൂ, അതിന് വടക്കോട്ടൊന്നും വന്നിട്ടില്ല.
3: വന്നിട്ടില്ല. നമ്മുടെ കണ്ണൂർ ജില്ലയിലും നല്ല നല്ല സ്ഥലങ്ങൾ ഉണ്ട്, അതൊക്കെ കാണാൻ ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വന്നോ?
4: ആഗ്രഹമുണ്ട്, വരാനുള്ള സാഹചര്യം.
3: യാത്രയൊക്കെ പോകാൻ ഇഷ്ടമാണോ ചേട്ടന്?
4: വലിയ ഇഷ്ടമാണ്, നടക്കുന്നില്ല. അതേയുള്ളു,
3: നടക്കുന്നില്ല അത്ര മാത്രം. നിങ്ങളെ ഒരുപാട്, അതായത് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൂട്ടിയിട്ട് അങ്ങനെ പോവാറൊന്നും ഇല്ല സ്ഥലങ്ങളൊന്നും കാണാൻ?
4: ഇല്ല, അങ്ങനെ പോയിട്ടില്ല. ഞങ്ങള് പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇപ്പോഴേ. പിന്നെ സല്ലാപ കൂടാനൊന്നും
3: സല്ലപിക്കല് മാത്രാണ്,
4: വൈകുന്നേരം 8 മണി കഴിയുമ്പോ ഒരു സല്ലാപം ഉണ്ട്.
3: 8 മണിക്ക് ശേഷമുള്ള സല്ലാപം മാത്രമേ ഉള്ളൂ,
4: സല്ലാപ കൂടല്ല. പിന്നെ അതിനകത്ത് ഞങ്ങള് മത്സരമൊക്കെ വെച്ചിട്ടുണ്ട് 8 മണി
3: കഴിയുമ്പോഴേ. മത്സരം
4: നമുക്കിപ്പൊ എന്തെങ്കിലുമൊക്കെ ചില പാട്ടിന്റെ ഒക്കെ ഒരു വരി പറയും, കഴിഞ്ഞുള്ള വരി പറയണം, അങ്ങനെ ഉണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ സാധനം ഇങ്ങനെ കാണിച്ചിട്ട് എന്താണെന്നുള്ള പറയണം. അങ്ങനെ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമായിരിക്കും, പക്ഷെ നമ്മൾ ആദ്യം ഇത് ആര് സെൻഡ് ചെയ്യുന്നു, ഉത്തരം പറഞ്ഞ് സെൻഡ് ചെയ്യുന്നു, അവർക്കായിരിക്കും അതിന്റെ
3: പ്രൈസ് ഒക്കെ.
4: പ്രൈസ് എങ്കിലും ഞങ്ങളൊരു ചെറിയ രീതിയിലൊക്കെ ഒരു കിഴികെട്ടി ഗോൾഡും സിൽവറും
3: കിട്ടിയിട്ടുണ്ടോ?
4: ആ എനിക്കൊരു 3 എണ്ണം കിട്ടി ഈ പ്രാവശ്യം. അതായത് ഞങ്ങള് 10 എണ്ണം കഴിയുമ്പോ പിന്നെ അടുത്ത പിന്നെ ഇത് മത്സരം തുടങ്ങും.
3: ഇപ്പൊ
4: ഒരാൾ 9 എത്തി നോക്കിയേ, ഒരു ലത പഴവീണെന്നും പറഞ്ഞോണ്ടേ,
3: ഒരാള്
4: ലത പഴവീട് ഒമ്പതെണ്ണത്തി എത്തി നിക്കുക. ഇന്നലെ പത്താവെന്ന് വിചാരിച്ചിരുന്ന അന്നേരം
3: അതിലുള്ളത് എങ്ങനത്തെ ചോദ്യങ്ങളാണ്?
4: ചോദ്യം ചില പാട്ടുകൾ പറയാം, പാട്ടാണെന്ന് നമ്മൾ പറയണം.
3: അതായത് സിനിമ ഏതാണ്
4: എല്ലാം നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇത് ആദ്യമായി ഇവിടെ അവിടെ ചെല്ലുക, അത് ഇത് നിയന്ത്രിക്കുന്നത് ആള് ഭോപ്പാലിലുള്ള ഒരാളാ.
3: ഓക്കെ,
4: ഭോപ്പാലിലുള്ള സുബ്രഹ്മണ്യനാണ് ഇതിന്റെ ഈ ചോദ്യങ്ങൾ ഇടുന്നത്. പുള്ളിയാണ് അതിന്റെ ഇതെല്ലാം നിയന്ത്രിക്കുന്നത്.
3: ഓക്കെ,
4: പിന്നെ സജീർ എന്ന് പറയുന്ന ഒരാളുണ്ട്. സജീർ
3: എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്?
4: ഞങ്ങൾ 21 പേരുണ്ട്.
3: 21 പേരുണ്ട്.
4: ഒരുപാട് ഇത് ഒരുപാടായിപ്പോയത് ഇത് ശരിയാകത്തില്ലോ. അന്നേരം ഒരു ലിമിറ്റ് ചെയ്ത് നല്ല ആൾക്കാരെ ഇങ്ങനെ അതിനകത്ത് കയറ്റി കയറ്റി പോകുന്ന.
3: അത് ശരി. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെ സമയം പോകുന്നുണ്ട്. 8 മണിക്ക് ശേഷം
4: സമയം പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയും, അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പറയും. ഞങ്ങൾ കഴിഞ്ഞ പിന്നെ ഓണത്തിന് ഇങ്ങനെ ഒരു മത്സരം വെച്ചിരുന്നു. അതായത് ഒരു ഒരു ദിവസം 5 ചോദ്യമാണെന്ന് എനിക്ക് തോന്നി, ഞാൻ മറന്നുപോയി. 5 ചോദ്യം എന്തോ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വന്നിട്ട് 3 പേര് പിന്നെ ജയിച്ചായിരുന്നു. അന്നേരം ആ 3 പേർക്ക് സജീർ എന്ന് പറയുന്ന പുള്ളി ഓരോ കേക്ക് കൊണ്ട് കൊടുത്തു. അത് എനിക്കും കിട്ടി, എനിക്കും കിട്ടി ഒരെണ്ണം.
3: എനിക്കും കിട്ടി ഒന്ന്.
4: നമുക്കൊരു സന്തോഷമല്ലേ ഇതൊക്കെ?
3: അതെ അതെ, പ്രൈസ് ഒക്കെ. അത് എന്താണെങ്കിലും പ്രൈസ് എന്ന് പറയണ്ട, അത് നമുക്കൊരു ചെറിയൊരു മുട്ടായി ആണെങ്കിൽ നമുക്ക് അതിന് വലിയ വിലയാണല്ലോ.
4: അതെ, പിന്നെ അത് തന്നെ അല്ലല്ലോ, നമ്മളെല്ലാരും കൂടെ ഒരു കൂട്ടായ്മയിൽ ഇങ്ങനെ
3: പോകുമ്പോഴേ
4: എല്ലാവർക്കും ഒരു സന്തോഷം.
3: സന്തോഷം ചേട്ടാ, ഇനി ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
4: എനിക്ക് ഡാലിയ പൂക്കളെ ചുംബിച്ച് ചുംബിച്ച് എന്നുള്ള ഒരു പാട്ടുണ്ട്.
3: നിഴലാട്ടം എന്ന ചിത്രത്തിലെ സുശീലാമ്മ പാടിയ പാട്ടല്ലേ?
4: അതെ അതെ, ആ പാട്ടാണ് എനിക്ക് വേണ്ടത്. എനിക്ക് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ പാട്ട്.
3: ഓക്കെ, സല്ലാപം എന്ന ഗ്രൂപ്പിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട്. അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ റേഡിയോ മലബാറിനെ കുറിച്ച്?
4: ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുക്കാം, അന്നേരം അവർക്ക് മനസ്സിലാവും.
3: ഓക്കെ, റെക്കോർഡ് ചെയ്യുന്നുണ്ടോ അപ്പോ? ഓ അത് ശരി. ഓക്കെ, അപ്പൊ അവരോട് എല്ലാവരോടും റേഡിയോ മലബാറിന് അന്വേഷണം അറിയിച്ചു എന്ന് പറയാ. പാട്ടും കേൾപ്പിക്കാം.
4: ഓ
3: താങ്ക് യു, താങ്ക് യു.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
3: നീ കളിക്കലേ?
2: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
4: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
3: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
4: പോന്നില്ലേ? എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
4: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
4: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
4: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കൂ
4: ആന്ന്.
5: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1330 9496 974 141.
6: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
7: ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
8: ഹലോ,
7: നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? പാലക്കാടാണോ ഉള്ളത്? കണ്ണൂരിൽ ഇപ്പൊ അങ്ങാട്ട് വന്നിട്ടുണ്ടായിരുന്നോ?
8: കണ്ണൂരിന് ഓണക്കാലത്ത് വന്നു. ഒരാഴ്ച കഴിഞ്ഞ് നാട്ടില് അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട്.
7: ഓ, അത് ശരി. ഓണക്ക എങ്ങനെ ഉണ്ടായിരുന്നു വനജേച്ചി?
8: ഓണക്ക കുഴപ്പമില്ലാതെ പോയി.
7: ഓക്കേ, ഇപ്പൊ പാലക്കാട്ടാണ് ഉള്ളത് അല്ലേ?
8: അതെ. നിങ്ങളെ കൃഷ്ണഗാഥയൊക്കെ കേൾക്കാറുണ്ടായിരുന്നു
7: നാട്ടിലേക്ക് വന്നപ്പോഴല്ലേ?
8: ആ, വന്നപ്പോഴും ഞാൻ കൊറച്ചുണ്ടായിരുന്നു. ഒരു 20 ദിവസത്തിലും കൂടുതൽ ഉണ്ടായിരുന്നു നാട്ടില്.
7: ഓ, അത് ശരി. എപ്പോഴാ പോയതപ്പോ?
8: ഒരാഴ്ച കഴിഞ്ഞു.
7: ഭക്ഷണൊക്കെ കഴിച്ചോ?
8: ആ, ഭക്ഷണൊക്കെ കഴിച്ചു.
7: ഓക്കേ, ഇന്ന് അനുജീച്ച് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
8: പിന്നെ എസ് പി ബിയുടെ ഓർമ്മദിനല്ലേ, അപ്പോ ശങ്കരാഭരണത്തിലെ ഒരു പാട്ടുണ്ടല്ലോ അദ്ദേഹം തന്നെ പാടിയ,
7: ശങ്കര പാട്ട് പാടുന്നു.
8: വേണ്ട,
7: പാട്ട് പാടുന്നില്ല.
8: പാടുന്നില്ല, കേൾക്കാം.
7: ഓക്കേ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾപ്പിക്കാം. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
8: ഡെഡിക്കേഷൻ സുമയൊക്കെ പറഞ്ഞ് വിളിച്ചു കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ വിളിച്ച് കിട്ടാത്തവർക്കൊക്കെ പിന്നെ സുമ പറഞ്ഞു എന്റെ പേര് പറയണമെന്നും പറഞ്ഞു.
7: ഓക്കേ, അവിടെ ഉണ്ടോ സുമേച്ചി?
8: എന്റെ അടുത്തില്ല, ഇവിടെ ഉണ്ട്. സ്ഥലത്തുണ്ട്.
7: സ്ഥലത്തുണ്ട്, അവിടെ വന്നിട്ടുണ്ട്. ഓക്കേ ഓക്കേ, അപ്പൊ നമുക്ക്

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ

0: അരൂർ അഞ്ചരക്കണ്ടി കായലോട് മമ്പറം.
1: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ ദിനേശ് എന്നാണ്.
0: സുള്ളി എന്ന്. ഓക്കെ, ഇന്ന് ഏത് പാട്ട് കേൾക്കാനാണ് വിളിച്ചത്? വിജയ് യേശുദാസും മൃദുല വാര്യരും പാടിയ പാട്ടല്ലേ? ഓക്കെ, ഈ സിനിമ കണ്ടിട്ടുണ്ടോ?
2: ഇല്ല മാഡം, പാട്ട് കേട്ടിട്ടുണ്ട്.
0: പാട്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ. മലയാള സിനിമ കാണാറുണ്ടോ? കാണാറുണ്ട്. എങ്ങനെ, എവിടെ പോയിട്ടാണ് കാണുന്നത്? നിങ്ങളെ തിയേറ്റർ അടുത്തുണ്ടോ?
2: അയ്യോടെ, കർമ്മത്തോടിയിലുണ്ടല്ലേ, കാവേരി.
0: അവിടെ അടുത്തുണ്ട്. ഓക്കെ, അപ്പോ ഈ പാട്ട് ആർക്കും ഡെഡിക്കേഷൻ ഉണ്ടോ?
2: എല്ലാവർക്കും.
0: എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ.
4: ഹലോ,
3: നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
4: നമസ്കാരം, ഞാൻ വിജയനാണ്. മൈസൂരിന്ന്
3: കുറെ ആയി തോന്നല്ലെ വിജയേട്ടൻ വിളിച്ചിട്ട്? ഏത് പാട്ടാ ഇന്ന് കേൾക്കേണ്ടത്?
4: ഇവിടെ തുടങ്ങുന്നു എന്നുള്ള സിനിമയിലെ നീ എന്റെ ജീവനാണോ.
3: സുശീലി മോഹൻ ഒക്കെ പാടിയ പാട്ടല്ലേ? സുഖായിട്ടിരിക്കുന്നു. അവിടെയോ എങ്ങനെയുണ്ട്? സുഖല്ലേ എല്ലാവർക്കും? മഴയൊക്കെ ഉണ്ടോ അവിടെ?
4: മഴ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു, ഇന്നിപ്പോ ഇങ്ങനെ മൂടി കിട്ടിയ കാലാവസ്ഥയാണ്.
3: നമുക്കിവിടെ നല്ല മഴയാണ്, 2 ദിവസമായി കിട്ടി തുടങ്ങിയിട്ട്. നല്ല മഴയാണ്. നാട്ടിലേക്ക് വന്നിട്ടില്ല ഇപ്പൊ ഒന്നും? ഓണത്തിനൊന്നും വന്നിട്ടില്ല?
4: വന്നായിരുന്നു, കഴിഞ്ഞ 6 ആഴ്ച ഞങ്ങള് വന്നായിരുന്നു.
3: ഓ, അത് ശരി.
4: വന്നിട്ട് തിരിച്ചു വന്നു.
3: തിരിച്ചു വന്നു. ഫാമിലി ഒക്കെ ഉണ്ടോ കൂടെ? ഓക്കെ. ഈ പാട്ട് ആർക്കും ഡെഡിക്കേഷൻ ഉണ്ടോ ചേട്ടാ?
4: നമ്മുടെ വൈഫിന് ഇരിക്കട്ടെ.
3: വൈഫിന്റെ പേരെന്തായിരുന്നു?
4: റീന.
3: റീന, റീന. ഓക്കെ ഓക്കെ. ചേച്ചി കേൾക്കുന്നുണ്ടാകും തോന്നുന്നല്ലേ?

0: ഈ തോട് ഇന്നോണ്ട് വൃത്തിയാക്കി തീരുവാ എന്റെ ശാന്തേ.
1: രമണി ഇന്ന് തന്നെ തീർക്കണോ? അല്ലപ്പ, കഴിഞ്ഞ മാസത്തെ തൊഴിലുറപ്പിന്റെ കൂലി കിട്ടി നിങ്ങൾക്കല്ലോ?
2: എനിക്ക് കിട്ടിയില്ലല്ലോ, എന്റെ ബാങ്കിൽ വന്നിട്ടുണ്ട്. നീ നോക്ക് പോയിട്ട്,
1: എന്നാ പോയി നോക്കാം.
2: ഒന്നും കൂടി പോയി നോക്ക്.
1: അല്ല പങ്ക, എന്റെ മോളെ പാട്ട് ഇന്നലെ ആ റേഡിയോ കേട്ടിനല്ലോ, അയ്യല്ലൂരിലെ റേഡിയോല്.
0: ഓളെ മോളെ പാട്ട് മാത്രമൊന്നുമല്ല, മുരളിയിലെ ചെക്കന്റെയും കൂട്ടരെല്ലാം പാട്ടുണ്ടേലും പോലും റേഡിയോല്.
2: ഇപ്പൊ നാട്ടിലെല്ലാവർക്കും പാടാൻ പറ്റും പോലും.
1: അതാരെ വരുന്ന അതിലേക്ക് കൂടി ആ ഒരു ബാഗെല്ലെടുത്തിട്ട്
2: മോളെ ഇടുന്ന.
3: ഞാൻ അയ്യല്ലൂരെ റേഡിയോ സ്റ്റേഷനിന്ന.
0: ഓ, റേഡിയോന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവരിങ്ങെത്തിയല്ല.
3: നിങ്ങള് പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
1: കേക്കലുണ്ട്, കേക്കലുണ്ട്.
3: പാട്ട് പാടാറുണ്ടോ? പാട്ടൊക്കെ ഇഷ്ടാണോ?
0: പാട്ട് ഇഷ്ടാന്ന്, പാട്ട് കേക്കലെല്ലാം ഉണ്ട്. പങ്കല്ലാണ് പാടുവപ്പ.
2: പണ്ട് ഞാൻ നാട്ടിക്ക് പോകുമ്പോ പാടുന്ന പാട്ടല്ലാണ്ട് വേറെ എന്ത് പാട്ടാടോ ഞാൻ പാടല്.
1: പങ്കെ വെറുതെ പറയല്ലേ, നീ കഴിഞ്ഞ ആഴ്ചയും കൂടി പാടുന്ന ഞാൻ കേട്ടു.
2: ഏ, ഞാൻ നാട്ടിക്കുള്ള പാട്ടും അല്ലാണ്ട് വേറെ എങ്ങനെയൊന്നും പാടില്ലപ്പ.
0: എന്നാ നാട്ടിക്കുള്ള പാട്ട് പാടി കൊടുക്കണ്ടേ പങ്കെ?
2: നമുക്ക് പാടാൻ തോന്നില്ല രമണി.
0: ആ, എല്ലാവർക്കും കൂടെ അങ്ങ് പാടാം.

0: ഓർമ്മയില്ല.
1: നാട്ടീരം വിട്ടിട്ട് കൊറേ ആയില്ലേ. നമ്മളെ മധുവിന്റെ വീട്ടിലെ പണി കഴിഞ്ഞില്ലാന്നൊന്ന് ആശാരി ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
0: അതേത് നേരം മുട്ടലും തട്ടലും തന്നെ അല്ലപ്പാ, ഇതെത്ര രസമായി തുടങ്ങിട്ട്.
2: മോളെ ഈ പങ്കുപാടി പാട്ടിപ്പാ നമ്മളെ റേഡിയോയിൽ കേൾക്കുക.
3: വേഗം തന്നെ വരെ
0: നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചു തരും.
3: ഏച്ചിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പറയോ, വെച്ചു തരാലോ.
0: അന്നേരം ഗൾഫിലുള്ള എന്റെ മോനെല്ലാം കേൾക്കാൻ പറ്റും പാട്ട്?
3: ഓ പിന്നെ, ലോകത്തുള്ള എല്ലാവർക്കും കേൾക്കാൻ പറ്റും.
0: ഓ അങ്ങനെയുണ്ട് അല്ലേ.
1: രമണി ഒരു പാട്ട് പറ.
2: രമണി, ആ കഴിഞ്ഞ ദിവസം നിങ്ങളെ ക്ലബിൽ പാടിയ പാട്ടില്ലേ,
1: ചിമ്മിയിലെ പാട്ടായിരിക്കും.
0: ആ കൊറേ കയ്യടി കിട്ടിയ നമ്മള് കഴിഞ്ഞ സാ രാത്രിയാ
1: പെണ്ണാളേ പെണ്ണാ
0: പങ്ക് പാടുന്ന ആ പാട്ട് തന്നെ അങ്ങേ പാടിക്കൊടുക്കും.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

അതിഥി ഭാഷാഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

അസുലഭ മധുമയന അമൃത കുസുമദളം ഈ ഞാൻ അനുദിനം അതിലൊരു സഹൃദയ മണിശലഭം അസുലഭ മധുമയന അമൃത കുസുമദളം ഈ ഞാൻ അനുദിനം അതിലൊരു സഹൃദയ മണിശലഭം.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
2: ईश्वर के दरबार में मैं महात्मा हूँ कि मैं दुष्ट आदमी हूँ वो तो कोई नहीं जान सकता है, उसको भी बुरा पता नहीं चलेगा कि मेरे में दुष्टता कितनी भरी है या तो मेरे में साधुता कितनी भरी है। वो तो साधु हृदय है, दुष्ट हृदय वो जानने वाला तो राम जी पड़ा है।
0: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച

0: പത്മജി.
1: ഗാന്ധി ചിന്തയുടെ നേർവഴി, ഗാന്ധിലയം.
0: റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഗാന്ധിജിയുടെ വാക്കുകൾ.
1: ചമ്പാരൻ വളരെ ദൂരെ ഇന്ത്യയുടെ ഒരു മുക്കിലാകയാലും പത്രങ്ങളെ സത്യാഗ്രഹ സംരംഭത്തിൽ നിന്ന് അകറ്റി നിർത്തിയതിനാലും അത് പുറമേ നിന്ന് സന്ദർശകന്മാരെ ആകർഷിച്ചിരുന്നില്ല. അപ്രകാരമല്ലായിരുന്നു കേരളയിലെ സത്യാഗ്രഹ സമരം. അവിടുത്തെ സംഭവങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ അന്നന്ന് പത്രങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തി വന്നു. ഗുജറാത്തികൾക്ക് ഈ സമരം പുതിയ ഒരു അനുഭവമായിരുന്നു. അതിലവർ ഗാഢമായ പ്രതിപത്തി കാണിച്ചു. അവർ ഇതിൻ്റെ വിജയത്തിനായി ധനം സുലഭമായി ചൊരിയുവാൻ സന്നദ്ധരായിരുന്നു. പണം കൊണ്ട് മാത്രം സത്യാഗ്രഹം നടത്തുവാൻ സാധിക്കില്ലെന്ന കാര്യം അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതിനാവശ്യമായ വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പണം. ഞാൻ വിരോധിച്ചിരുന്നിട്ട് കൂടി ബോംബെയിലെ വർത്തകന്മാർ ആവശ്യമുള്ളതിലധികം പണം അയച്ചു. അതുകൊണ്ട് സമരസാനത്തിൽ കുറേ സംഖ്യ ബാക്കിയായി. അതോടൊപ്പം തന്നെ സത്യാഗ്രഹ വളണ്ടിയർമാർക്ക് ലഘുജീവിതമെന്തെന്ന് പുതിയ പാഠവും പഠിപ്പിക്കേണ്ടി വന്നു. ആ പാഠം അവർ പൂർണ്ണമായി പഠിച്ചുവെന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ അവരുടെ ജീവിത സമ്പ്രദായങ്ങളിൽ വലിയ മാറ്റം വന്നു. പട്ടീദാർമാർക്കും ഈ സമരം അപരിചിതമായിരുന്നു. അതിനാൽ ഞങ്ങൾ ഗ്രാമങ്ങൾ തോറും നടന്ന് സത്യാഗ്രഹ തത്വങ്ങൾ വിശദീകരിക്കേണ്ടി വന്നു. പ്രധാനമായി ചെയ്യാനുണ്ടായിരുന്നത് കൃഷിക്കാരുടെ മനസ്സിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ചുള്ള പേടി അകറ്റുകയാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടുന്നത് പൊതുജനങ്ങളടക്കുന്ന നികുതിയിൽ നിന്നാകയാൽ അവർ ജനങ്ങളുടെ യജമാനന്മാരല്ല, ദാസന്മാരാണെന്ന് ഈ കർഷകരെ ധരിപ്പിക്കേണ്ടിയിരുന്നു. പിന്നെ നിർഭയതയോടെ വിനയത്തെയും മര്യാദയെയും കൂട്ടിയിണക്കേണ്ടുന്ന കർത്തവ്യം അവരെ ധരിപ്പിക്കുക മിക്കവാറും അസാധ്യമായി തോന്നി. ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ചുള്ള ഭയം ഒരിക്കൽ നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്ന അവമതികൾക്ക് ജനങ്ങൾ തക്ക മറുകൈ പ്രവർത്തിക്കാൻ തുടങ്ങുകയായി. അതെങ്ങനെ വിലക്കാം? ജനങ്ങൾ മര്യാദ വിട്ടു വല്ലതും പ്രവർത്തിച്ചാലാകട്ടെ, ആ അക്രമം പാലിനെ പാഷാണലേശമെന്ന പോലെ സത്യാഗ്രഹത്തെ ആകെ ദുഷിപ്പിക്കും. ഈ പട്ടീദാർമാർ ഞാൻ വിചാരിച്ചിരുന്നതുപോലെ വിനയപാഠം പഠിച്ചിരുന്നില്ലെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. വിനയമാണ് സത്യാഗ്രഹത്തിൻ്റെ ഏറ്റവും ദുഷ്കരമായ ഭാഗമെന്ന് അനുഭവം കൊണ്ട് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ഇവിടെ വിനയം എന്നതിന് അതാതവസരത്തിൽ പ്രദർശിപ്പിക്കാൻ അഭ്യസിച്ചിട്ടുള്ള ബാഹ്യമായ വാങ്മാർദ്ധവം എന്നല്ല അർത്ഥം. സഹജമായ സൗമ്യതയും ശത്രുക്കൾക്ക് നന്മ ചെയ്യാനുള്ള ആഗ്രഹവുമാണ് ഇവിടെ വിവക്ഷിച്ചിരിക്കുന്ന വിനയമര്യാദയുടെ അർത്ഥം. സത്യാഗ്രഹിയുടെ സകല പ്രവൃത്തിയിലും ഇത് സ്പഷ്ടമായിരിക്കണം. ആദ്യഘട്ടങ്ങളിൽ ജനങ്ങൾ വലിയ ധൈര്യം കാണിച്ചിരുന്നുവെങ്കിലും ഗവൺമെൻറ് ബലമായ നടപടിയൊന്നും എടുക്കാൻ ഭാവമുള്ളതായി കണ്ടില്ല. എന്നാൽ ജനങ്ങൾ തങ്ങളുടെ നിശ്ചയത്തിൽ നിന്ന് ഇളകുന്നില്ലെന്ന് കണ്ടതോടുകൂടി ഗവൺമെൻറ് മർദ്ദനമാരംഭിച്ചു. ജപ്തി ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളുടെ കന്നുകാലികളെ വിൽക്കുകയും തങ്ങൾക്ക് കൈവയ്ക്കുവാൻ കഴിഞ്ഞ എല്ലാ ജംഗമ വസ്തുക്കളും പിടിച്ചെടുക്കുകയും ചെയ്തു. കർഷകന്മാർക്ക് അവരുടെ പിഴയെപ്പറ്റി നോട്ടീസ് നടത്തുകയും ചിലയിടങ്ങളിൽ കൊയ്യാത്ത വിളകൾ ജപ്ത് ചെയ്യുകയും ഉണ്ടായി. ഇതവരെ അധൈര്യപ്പെടുത്തി. ചിലർ തങ്ങൾ അടയ്ക്കേണ്ടുന്ന സംഖ്യകൾ അടച്ചു. മറ്റു ചിലർ ആവക സംഖ്യകൾക്ക് ജപ്തി ചെയ്യുവാനായി തങ്ങൾക്കുപേക്ഷിക്കാവുന്ന തരത്തിലുള്ള ഇളകുന്ന വസ്തുക്കൾ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ പെടത്തക്ക വണ്ണം വെച്ചു. നേരെമറിച്ച് കുറേ പേർ അവസാനം വരെയും തീവ്രമായി പൊരുതുവാൻ തയ്യാറായിരുന്നു. കാര്യങ്ങൾ ഈ വിധം നടന്നുകൊണ്ടിരിക്കെ ശ്രീയുത് ശങ്കർലാൽ പാരഖിൻ്റെ ഒരു കുടിയാൻ തൻ്റെ കൈവശമുള്ള ഭൂമിയുടെ നികുതി അടച്ചു. ഇത് വലിയ ക്ഷോഭത്തിന് കാരണമായി. തൻ്റെ കുടിയാൻ്റെ തെറ്റിന് ശ്രീയുത് ശങ്കരലാൽ പാരഖുടനെ പ്രായശ്ചിത്തം ചെയ്തു. ആ നികുതി അടച്ചുപോയ ഭൂമി അദ്ദേഹം ധർമ്മവിഷയത്തിലേക്ക് ദാനം ചെയ്തു. അങ്ങനെ അദ്ദേഹം തൻ്റെ മാനം രക്ഷിച്ചുവെന്ന് തന്നെയല്ല, മറ്റുള്ളവർക്ക് അനുകരിക്കാൻ ഒരു മാതൃകയും കാണിച്ചു. ഒരു സ്ഥലത്ത് ഉള്ളിവിള എൻ്റെ അഭിപ്രായത്തിൽ അന്യായമായി ജപ്തി ചെയ്തു വച്ചിരുന്നു. പേടിച്ചു പോയവരെ ധീരഹൃദയരാക്കി തീർക്കണമെന്ന ഉദ്ദേശത്തിന്മേൽ ജപ്തിയിലിരുന്ന ഈ ഉള്ളിവിള ശ്രീ മോഹനലാൽ പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ ചെന്ന് നീക്കം ചെയ്യുവാൻ ഞാൻ ജനങ്ങളെ ഉപദേശിച്ചു. അത് നിയമലംഘനമായി ഞാൻ കരുതിയില്ല. അഥവാ അങ്ങനെ ആയിരുന്നുവെങ്കിൽ തന്നെയും കൊയ്യാത്ത വിളകൾ ഇങ്ങനെ പിടിച്ചെടുക്കുന്നത് നിയമസമ്മതമായിരിക്കാമെങ്കിൽ കൂടി നീതിവിരുദ്ധമാണെന്നും അത് കേവലം കൊള്ളയ്ക്ക് തുല്യമാണെന്നും അതുകൊണ്ട് ജപ്തി കൽപ്പന നിരസിച്ചും ഉള്ളിവിള നീക്കം ചെയ്യേണ്ടത് ജനങ്ങളുടെ മുറയാണെന്നും ഞാൻ അഭിപ്രായപ്പെട്ടു. ജനങ്ങൾക്കിത് പിഴയോ തടവോ സ്വയം വരിക്കുകയെന്നത് ശീലിക്കുവാൻ നല്ലൊരവസരമായിരുന്നു. ഇത്തരം നിയമലംഘനത്തിൻ്റെ അനന്തരഫലം മുറയ്ക്കതാണല്ലോ. ശ്രീയുത് മോഹൻലാൽ പാണ്ഡ്യക്ക് ഇത് വളരെ ഇഷ്ടമായി. സത്യാഗ്രഹ തത്വങ്ങൾക്ക് യോജിച്ച വല്ലതുമൊരു പ്രവൃത്തി കൊണ്ട് ജയിൽ ശിക്ഷ കിട്ടി ആരെങ്കിലും കുറച്ച് സങ്കടം അനുഭവിക്കാതെ ഈ സമരം അവസാനിക്കുകയെന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വയലിൽ നിന്ന് ഉള്ളി എടുത്ത് നീക്കുവാൻ ഒരുങ്ങി. ഇതിൽ 7-8 ചങ്ങാതിമാർ അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നു. അവരെ വെറുതെ വിടുക ഗവൺമെൻറ്റിന് സാധ്യമല്ലായിരുന്നു. ശ്രീയത് മോഹൻലാലിനെയും ചങ്ങാതിമാരെയും അറസ്റ്റ് ഹേതുവായി ജനങ്ങളുടെ ഉത്സാഹം വർദ്ധിച്ചു. ജയിലിനെ സംബന്ധിച്ചുള്ള ഭയം നീങ്ങിയാൽ മർദ്ദനം ജനങ്ങൾക്ക് ഉന്മേഷപ്രദമായിട്ടാണ് തീരുക. കേസ് വിചാരണ ദിവസം കോടതിയിൽ ആളുകൾ വളരെ കൂടി. പാണ്ഡിക്കും അദ്ദേഹത്തിൻ്റെ ചങ്ങാതിമാർക്കും കോടതി ചുരുങ്ങിയൊരു കാലത്തെ തടവ് ശിക്ഷ വിധിച്ചു. എൻ്റെ അഭിപ്രായം ഈ ശിക്ഷ ന്യായമല്ലെന്നാണ്. എന്തെന്നാൽ ഉള്ളി നീക്കം ചെയ്ത കൃത്യം ശിക്ഷാനിയമത്തിലെ കളവിൻ്റെ വിവരണത്തിൽ ഉൾപ്പെടുത്തുവാൻ നിവൃത്തിയില്ല. എന്നാൽ നിയമകോടതികളെ അവലംബിക്കുകയില്ലെന്ന നയം കൈക്കൊണ്ടിരുന്നതിനാൽ ശിക്ഷയെപ്പറ്റി അപ്പീൽ ബോധിപ്പിച്ചില്ല. പുള്ളികളെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു ഘോഷയാത്ര അവരെ അനുഗമിച്ചു. അന്ന് ശ്രീ മോഹൻലാൽ പാണ്ഡിക്ക് ജനങ്ങളിൽ നിന്ന് ബഹുമതിയായി സിദ്ധിച്ച ട്വിൻഗ്ലി ചോർ, ഉള്ളിക്കള്ളൻ എന്ന സ്ഥാനം അദ്ദേഹം ഇന്നും ഒരലങ്കാരമായി കരുതി വരുന്നു. ഖേര സത്യാഗ്രഹത്തിൻ്റെ സമാപ്തി ഇനിയത്തെ ഒരു അധ്യായത്തിലേക്ക് നിർത്തിവെക്കുന്നു.
0: ഗാന്ധി ഗീതം.

0: ഐത്തത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായം. ഐത്തമാകുന്ന ശാപം നമ്മുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്യാത്തിടത്തോളം കാലം സ്വരാജ് ഉണ്ടാകാൻ തരമില്ലെന്ന് അസന്നിഗ്ധമായ വാക്കുകളിൽ ഞാൻ പ്രസ്താവിച്ചിട്ടുണ്ട്. മിക്കവാറും ലോകം മുഴുവൻ നമ്മെ സമുദായത്തിലെ മഹാരോഗികളാണെന്ന് കരുതുന്നത് നമ്മുടെ വർഗത്തിൽ അഞ്ചിലൊരു ഭാഗത്തെ നാം ആ നിലയിൽ കരുതിയതുകൊണ്ടാണ്. നിസ്സഹകരണം ഹൃദയപരിവർത്തനത്തിനുള്ള ഒരഭ്യർത്ഥനയാണ്. ഇംഗ്ലീഷുകാരുടെ മാത്രമല്ല, അത്ര തന്നെ നമ്മുടെയും വാസ്തവത്തിൽ ആദ്യം നമ്മളിലാണ് ഞാൻ ഈ മാറ്റം പ്രതീക്ഷിക്കുന്നത്, പിന്നെ ക്രമേണ ഇംഗ്ലീഷുകാരിലും. പ്രാകൃതനായ ഒരു ശാപത്തെ ഒരൊറ്റ കൊല്ലം കൊണ്ട് വലിച്ചെറിയാൻ കഴിയുന്ന രാഷ്ട്രം, വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നതുപോലെ മദ്യപാനശീലം ഉപേക്ഷിക്കുവാൻ കഴിയുന്ന രാഷ്ട്രം, ആദിമ വ്യവസായത്തിലേക്ക് മടങ്ങി വന്ന് 60 കോടി ഉറുപ്പിക വിലയ്ക്കുള്ള വസ്ത്രം ഒരൊറ്റ കൊല്ലം കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പൊടുന്നിനെ ഒഴിവു സമയം ഉപയോഗപ്പെടുത്തുന്ന ഒരു രാഷ്ട്രം, രൂപാന്തരം പൂണ്ട ഒരു രാഷ്ട്രമാണ്. അതിൻ്റെ രൂപാന്തരീകരണം ലോകത്തിൽ പ്രതികരണം ഉണ്ടാക്കാതിരിക്കുകയില്ല. പരിഹസിക്കുന്നവർക്ക് പോലും അത് ഈശ്വര സത്തയുടെയും ഈശ്വരാനുഗ്രഹത്തിൻ്റെയും വിശ്വാസജനകമായ ഒരു പ്രകടനമായി തീരും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്ത്യക്ക് ഇപ്രകാരം രൂപാന്തരം പ്രാപിക്കാൻ കഴിയുമെങ്കിൽ സ്വരാജ് സ്ഥാപിക്കുവാനുള്ള ഇന്ത്യയുടെ അവകാശം നിഷേധിക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന്. ഇന്ത്യൻ ചക്രവാളത്തിൽ തടിച്ചുകൂടുന്ന കാർമേഘങ്ങളുണ്ടെങ്കിലും ഞാൻ സധൈര്യം പ്രവചിക്കുന്നു, ഇന്ത്യ ഐത്തക്കാരോട് ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്തപിക്കുകയും വിദേശ വസ്ത്രം ബഹിഷ്കരിക്കുകയും ചെയ്യുന്ന അതേ നിമിഷത്തിൽ കഠിനഹൃദയരെന്ന് നമുക്ക് തോന്നുന്ന അതേ ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇന്ത്യയെ സ്വതന്ത്രവും ധീരവുമായ ഒരു രാഷ്ട്രമെന്ന നിലയിൽ സ്വാഗതം ചെയ്യുമെന്ന്.
1: ഇന്നത്തെ ഗാന്ധിലേയം ഇവിടെ സമാപിക്കുന്നു.
2: ഇപ്പോൾ ആർദ്രഗീതങ്ങൾ കേൾക്കാം.

0: ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.9.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണിയിൽ നിന്നും. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എറ്റ് സ്കൂൾ. 9:00 ഗാനലയം. 10:00 മധുര ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. മലബാർ ഡയറിയിൽ ആദ്യം കേൾക്കാം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ വയലാർ രാമവർമ്മയുടെ കവിത കായലിനക്കരെ, ആലപിക്കുന്നത് ചിത്ര. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ചുവൽ, ബൂട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പാട്ടും പൊരുളും. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ഗാനതരംഗം. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 സ്റ്റിച്ച്വെൽ, ബൊട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:15 താരസ്വരം. 10:00 വളയം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 പ്രിയരാഗം. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 5:45 നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8:00 ആഴ്ച വൃത്താന്തം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചാരുകസേര. 10:00 മധുര ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका निधिः झा. आदौ मुख्याः वार्ताः. विकसित भारतस्य संकल्पाय सर्वजन सहभागिता अनतिक्रमणीया इति सेवा संकल्पाभियाने सेवायात्रिभिः सह सम्भाषणावधौ प्रधानमन्त्रिणा नरेन्द्र मोदिना प्रख्यापितम्. दीनदयाल ग्रामीण कौशल्या योजनया 70,000 युवकानां प्रशिक्षणाय प्रशासनेन व्यधायी निर्णयः. IBSA मञ्चे पहलगाम आक्रमणस्य तीव्र निन्दा. आतंकवादोन्मूलनाय दृढ संकल्पश्च प्रकटितः. गभीर अवपातेन ओडिशा आंध्र तेलंगाना राज्येषु अतिवृष्ट्या महती क्षतिः आपादिता. ऋतु विज्ञान विभागस्य उच्च सतर्कता च वर्तते. अपि च नागोया एशियाई क्रीडासु 10 मीटर एयर पिस्तौल स्पर्धायां भारतस्य कमलजीत सुरुचि युग्मेन स्वर्ण पदकं प्रासाधि. अथ वार्ताः विशदीकृत्य. सर्वेषां सहभागित्वेन योगदानेन चैव विकसितं भारतम् इति संकल्पः सिद्ध्येत्. सेवा संकल्प अभियानान्तर्गतं काशीतः वडनगरं यावत् प्रस्थिताभिः सेवायात्राभिः सह आभासीय संवादे प्रधानमन्त्री मोदी एतद् उदघोषयत्. वडनगरं मह्यं जीवनस्य आधारभूतान् संस्कारान् अयच्छत्. काशी च तेषु संस्कारेषु सेवानुरागस्य अनन्तान् वर्णान् समवयत् इति श्रीमोदी प्रत्यपादयत्. युवानः अपि अनेकैः सेवावर्णैः एतां यात्रां भूषयन्ति इति सः परं सन्तोषं प्राकटयत्.
1: हमें आत्मनिर्भर भारत बनाना है. चुनौतियां आएगी, चुनौतियों को चुनौती देने का तो संस्कार लेकर के हम चले हैं. इसलिए हमें हर दिन एक नई ऊर्जा लेकर सेवा भाव के साथ राष्ट्र कल्याण, राष्ट्र सेवा का काम, जन सेवा से राष्ट्र सेवा, इस मंत्र को जीना है. इस यात्रा में भी जितने ज्यादा लोगों को सेवा के काम में जोड़ेंगे, ये यात्रा उतनी ज्यादा सफल होगी.
0: विगतेषु द्वादश वर्षेषु भारते नगर ग्रामयोः पारम्परिकं वैषम्यं भूयसा ह्रासमगच्छत् इति प्रधानमन्त्रिणा संकेतितम्. अद्यत्वे ग्रामेषु आधारभूत तन्त्राणां महती समृद्धिः अभवत्. राष्ट्रस्य नारीणां स्वावलम्बनम् अपि उत्कर्षं प्राप. संवादावधौ यात्रिणः स्वकीयान् अनुभूति सञ्चयान् प्रधानमन्त्रिणः पुरतं न्यवेदयन्. प्रधानमन्त्री अपि यात्रिणः दैनन्दिन्यां स्वकीयान् यात्रानुभवान् समालेखितुम् अभ्यप्रार्थयत्. दीनदयाल उपाध्याय ग्रामीण कौशल्या योजनायाः प्रत्यग्रे संस्करणे आगामी मासादारभ्य विविध राज्येषु केन्द्रशासित प्रदेशेषु च 70,000 ग्रामीण युवानः वृत्ति कौशल शिक्षणेन अनुग्रहीष्यन्ते. केन्द्र प्रशासन पोषित प्राधान्या एषा योजना निर्धन ग्रामीण युवकानाम् आजीविका सम्बद्धं कौशल संवर्धनं विधातुं सन्नद्धा वर्तते. प्रशिक्षणस्यास्य समयावधिः त्रिमासात् आरभ्य 12 मासावधिः निर्धारिता अस्ति. ग्रामीण विकास मन्त्रालयेन उदीरितं यत् अस्मिन् अभियाने सम्बद्धेभ्यः 31 राज्येभ्यः केन्द्रशासित प्रदेशेभ्यश्च आगामि वर्षद्वयस्य चक्राय 9,00,000 युवकेभ्यः प्रशिक्षण संवर्धनस्य बृहत् लक्ष्यं समर्पितम्. मेक इन इंडिया भारतवर्षे निर्माणम् इत्यस्याः राष्ट्रिय नीतेः 12 वर्ष पूर्तिम् उपलक्ष्य प्रधानमन्त्री नरेन्द्र मोदी अस्याः ऐतिहासिकं साफल्यं सप्रश्रयं रेखांकितवान्. सामाजिकान्तर्जालीय सन्देशं ददर् श्रीमोदी अकथयत् यत् अनया नीत्या देशे स्वदेशीया उत्पादकता सुदृढा अभवत्. वैदेशिक निवेशस्य वर्धनं च जातम्. भारतस्य निर्यातः च नूतनाम् उन्नतिम् अस्पृशत्. एषः क्रान्तिकारी परिवर्तन प्रवाहः सम्प्रति देशस्य सर्वेष्वपि क्षेत्रेषु प्रत्यक्षं दृश्यते. प्रधानमन्त्रिणा उदीरितं यत् मेक इन इंडिया केवलं निर्माण कार्यं नैवास्ति, प्रत्युत एतादृशस्य आधारभूत तन्त्रस्य उद्यमशीलतायाः नवोन्मेषस्य च सृजनमस्ति येन भारतवर्षम् अविरतं समृद्धिपथि अग्रेसरं भवेत्। संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि समुपलब्धो भविष्यति। संयुक्त राष्ट्र महासभायाः उपवेशने न्यूयॉर्क नगरे IBSA इति मंचस्य अन्तर्गतम् आयोजितायां मंत्रिस्तरीय गोष्ठ्यां भारतस्य विदेश कार्य मंत्री डॉ एस जयशंकरः, दक्षिण अफ्रीकायाः विदेश मंत्री रोनाल्ड लोमोला, ब्राजील देशस्य विदेश मंत्री मौरो वेरा च संभूय पहलगाम नगरे संजातस्य आतंकवादी आक्रमणस्य तीव्रं भर्त्सनम् अकुर्वन्। आतंकवादं प्रति निरपेक्ष असहनशीलताम् इति स्वकीयं दृढं संकल्पं च पुनः एते उपस्थापयन्। त्रिभिः अपि मंत्रिभिः संयुक्त राष्ट्रस्य नियमपत्रस्य अन्ताराष्ट्रिय विधि संहितायाः सुदृढ बहुपक्षीय व्यवस्थायाः च प्रति स्वकीया प्रतिबद्धता प्रदर्शिता। एकस्मिन् संयुक्त विज्ञापने IBSA नेतारः संयुक्त राष्ट्र सुरक्षा परिषदः व्यापक परिष्कारस्य आह्वानम् अकुर्वन् येन एषा संस्था समकालीन यथार्थतायाः प्रतिनिधित्वं कुर्वाणा अधिकं लोकतांत्रिक प्रभाविणी च भवेत्। अत्रावधेयं यत् तैः जलवायु परिवर्तनस्य समाह्वानानां त्वरित समाधानाय नवीकरणीय ऊर्जायाः प्रसाराय संगणकीय संपर्क संवर्धनाय अथ आर्थिक समृद्ध्यै कृत्रिम प्रज्ञायाः समुचित उपयोगाय विशेषं बलं प्रदत्तम्। वैश्विक अनिश्चिततासु सत्यपि भारतेन 17.8% विकासं संप्राप्य तीव्रतम वर्धमान अर्थव्यवस्थायाः स्थानं सुरक्षितम् इति ग्रेटर नोएडा नगरे उत्तर प्रदेश अन्ताराष्ट्रिय व्यापार मेलायाः उद्घाटनावधौ गृहमन्त्री अमित शाहः उदघोषयत्। सः अवदत् यत् मूडीज इति संस्थया भारतस्य विकास पूर्वानुमानं प्रवर्धितम्। JCR संस्थया च देशस्य सार्वभौम मानांकनं समुन्नतम्।
2: उत्तर प्रदेश के अंदर जो परिवर्तन आया है इसी के कारण आज उत्तर प्रदेश लक्ष्य तय कर सकता है कि हम $1 ट्रिलियन की इकोनॉमी उत्तर प्रदेश को बनाएंगे। इस प्रदर्शनी में कई व्यापारिक समझौते भी होने वाले हैं। दुनिया भर से आए हुए खरीदार यहाँ मौजूद है और इससे निश्चित रूप से उत्तर प्रदेश में इन्वेस्टमेंट, उत्पादन और बिक्री तीनों क्षेत्र में बहुत बड़ी बढ़ोतरी होने वाली।
0: केन्द्रीय पर्यावरण वन जलवायु परिवर्तन मन्त्रिणा भूपेन्द्र यादवेन अद्य नवदिल्ल्यां प्रभावी वन प्रबन्धनार्थं क्षमता संवर्धन परियोजना इत्याख्यायाः कार्यशालायाः विधिवत् शुभारम्भो विहितः। अत्रावसरे मन्त्री न्यरूपयत् यत् इयं परियोजना वनाग्नि प्रबन्धने जैव विविधता संरक्षणे अथ जलवायु कार्यान्वयने प्राविधिक क्षेत्रीय दक्षतानां संवर्धनाय महतीं संभावनां धारयति। दक्षिण छत्तीसगढ़ प्रांते तटसन्निकटे दक्षिण ओडिशा प्रांते च संजातस्य न्यून वायुपीड मण्डलस्य प्रभावतः अद्य भारतीय ऋतु विज्ञान विभागेन तयोः राज्ययोः कतिपयेषु भागेषु अतिवृष्टेः अत्यन्त भीषण वृष्टेः च संभावनां प्रकटय्य रक्तवर्णीया संचेतना प्रकटिता। अपरञ्च एतद् वायुपीडमण्डलम् आगामिषु द्वादशहोरासु शिथिलं भूत्वा सामान्यानां न्यूनवायुपीडसीमायां परिणश्यति इति विभागाधिकारिभिः निगदितम्। अद्य जापानदेशस्य एचिनागोयानगरे एशिया प्रतिस्पर्धायां महिलानां शॉट्पुट स्पर्धायां भारतीय क्रीडिका मनप्रीत कौर कांस्य पदकम् अवाप्तवती इति वार्ताः।
3: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
0: ఆకాశవాణి. నమస్కారం. ప్రాదేశిక వార్తలు వాయించినది శ్యామ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നാളെ സംസ്ഥാനത്ത്. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശത്തിന്റെ പരിധിയിൽ നിന്ന് പൂർണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചതായി മന്ത്രി സണ്ണി ജോസഫ്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഡി പി ആർ തയ്യാറാക്കുന്നതിനായി സാങ്കേതിക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മിന്നും പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. ഒരു സ്വർണവും രണ്ട് വെള്ളിയും മൂന്ന് വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം കുണ്ടറയിൽ നാളെ ഉച്ചതിരിഞ്ഞ് തുടക്കം കുറിക്കും. തുടർന്ന് അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയിയുടെ 73-ാം ജന്മദിനാഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. വൈകിട്ട് നടക്കുന്ന പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രമന്ത്രി അമൃതകീർത്തി പുരസ്കാരം മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിക്കും. ഭൂമി കൈയേറ്റം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും കുടിയേറ്റ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് സർക്കാർ കൂടെ നിൽക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇടുക്കിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയെന്നത് സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലുള്ള കാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കളക്ടറേറ്റിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടയ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കുമെന്നും 5000-ത്തോളം പട്ടയങ്ങൾ ഉടൻ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനവാസ മേഖലകൾ, കൃഷിസ്ഥലങ്ങൾ, തോട്ടങ്ങൾ എന്നിവയെ പൂർണമായും ഒഴിവാക്കി സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി ലോല പ്രദേശം 8,590.69 km² അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്ന നിർദ്ദേശം കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനത്തിൽ ഭേദഗതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശങ്ങൾ കൈമാറിയത്. കേരളത്തിന്റെ ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് ഐക്യകണ്ഠേനയുള്ള പ്രമേയം പാസാക്കുമെന്ന് സംസ്ഥാന പരിസ്ഥിതി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. ആവശ്യമെങ്കിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രിമാരെ കാണുമെന്നും മന്ത്രി വ്യക്തമാക്കി. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ സുരക്ഷയും സൌകര്യങ്ങളും ഉറപ്പാക്കാൻ വിപുലമായ പോലീസ് സംവിധാനം ഒരുക്കുമെന്ന് ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ സെക്രട്ടേറിയറ്റിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് തീർത്ഥാടകർ വെർച്വൽ ക്യൂ സംവിധാനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന ബോധവൽക്കരണം നടത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അവലോകന യോഗത്തിൽ അറിയിച്ചു. ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ തീർത്ഥാടകരോട് സൌഹൃദപരമായ സമീപനം സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെയും ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന്റെയും സേവനം കാര്യക്ഷമമായി വിന്യസിക്കും. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങളും പോലീസ് സേവനങ്ങളും കുറ്റമറ്റ രീതിയിൽ ഏകോപിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
0: സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ യു ഡി എഫ് പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഡി പി ആർ തയ്യാറാക്കുന്നതിനായി സാങ്കേതിക സമിതി രൂപീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. ഇൻഷുറൻസ് രംഗത്തെ വിദഗ്ധരെ ഉൾപ്പെടുത്തിയാണ് സമിതി രൂപീകരിച്ചത്. പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ട് 4 മാസത്തിനകം സമർപ്പിക്കാനാണ് സർക്കാരിന്റെ നിർദ്ദേശം. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മന്ത്രി പി സി വിഷ്ണുനാഥ് മേള ഉദ്ഘാടനം ചെയ്തു. കൈരളി, ശ്രീ നീള തിയേറ്ററുകളിലായി ഈ മാസം 30 വരെയാണ് മേള നടക്കുക. ഉദ്ഘാടന ചിത്രമായ എ ഫോക്സ് അണ്ടർ എ പിങ്ക് ഉൾപ്പെടെ 23 ചിത്രങ്ങളാണ് മേളയുടെ ആദ്യ ദിനമായ ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ ജൽജീവൻ ദൌത്യത്തെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഇന്ത്യയിലെ എല്ലാ ഗ്രാമീണ വീടുകളിലും വ്യക്തിഗത ഗാർഹിക ടാപ്പ് കണക്ഷനുകൾ വഴി സുരക്ഷിതമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 ഓഗസ്റ്റ് 15 ജൽജീവൻ ദൌത്യത്തിന് തുടക്കം കുറിച്ചത്. പദ്ധതി ആരംഭിച്ച സമയത്ത് 3.23 കോടി ഗ്രാമീണ വീടുകളിൽ മാത്രമുണ്ടായിരുന്ന കുടിവെള്ള കണക്ഷൻ ഇപ്പോൾ 15.83 കോടിയിലധികമായി ഉയർന്നു. പദ്ധതിയുടെ കാലാവധി കേന്ദ്ര സർക്കാർ 2028 ഡിസംബർ വരെ നീട്ടിയിട്ടുണ്ട്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് 1 സ്വർണവും 2 വെള്ളിയും 3 വെങ്കലവുമടക്കം 6 മെഡലുകൾ കരസ്ഥമാക്കി. 10 മീറ്റർ മിക്സഡ് എയർ പിസ്റ്റൾ ഫൈനലിൽ സുരുജി സിംഗ് കമൽജിത്ത് സഖ്യമാണ് ഇന്ത്യയ്ക്ക് 2 സ്വർണം നേടിക്കൊടുത്തത്. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ ടീമിനത്തിൽ ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, രുദ്രാൻഷ് പാട്ടീൽ, നീരജ് കുമാർ സഖ്യം വെള്ളി മെഡൽ നേടി. അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗ് വെള്ളി മെഡൽ നേടി. വനിതകളുടെ ഷോട്ട്പുട്ടിൽ മൻപീർ കൌറും വനിതകളുടെ പോൾ വാൾട്ടിൽ ഭരണിക ഇളങ്കോവനും ടേബിൾ ടെന്നീസ് മിക്സഡ് ഡബിൾസിൽ ദിയ ചിറ്റില, മനുഷ സഖ്യവും വെങ്കലം സ്വന്തമാക്കി. കബഡിയിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഫൈനലിൽ പ്രവേശിച്ചു. ഏഷ്യൻ ഗെയിംസിൽ നിലവിൽ 2 സ്വർണവും 8 വെള്ളിയും 13 വെങ്കലവുമടക്കം 23 മെഡലുകൾ നേടി മെഡൽ പട്ടികയിൽ 12 സ്ഥാനത്താണ് ഇന്ത്യ. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് തിങ്കളാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി ചൊക്രമുടിയിൽ നീലക്കുറിഞ്ഞി വസന്തം കാണാൻ ഇതിനോടകം എത്തിയത് 10,000 സഞ്ചാരികൾ. മൂന്നാറിലെ പ്രധാന മേഖലകളിൽ വ്യാപകമായി കുറിഞ്ഞി പൂത്തത് വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ ഉണർവാണ് നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: ശനി, ഞായർ ഉൾപ്പെടെയുള്ള പൊതു അവധി ദിവസങ്ങളിലാണ് ചൊക്രമുടിയിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത്. വനംവകുപ്പിന്റെ ചൊക്രമുടി ട്രയൽ സെന്ററിലെത്തുന്ന സഞ്ചാരികളിൽ പകുതി പേർ മാത്രമാണ് ദുർഘടമായ പാത താണ്ടി മലമുകളിലേക്ക് ടിക്കറ്റ് എടുത്ത് പോകാറുള്ളൂ. ചൊക്രമുടിക്ക് പുറമെ മാട്ടുപെട്ടി, കൊരണ്ടക്കാട്, പള്ളിവാസൽ, കുരിശുമല എന്നിവിടങ്ങളിലും ഇത്തവണ കുറിഞ്ഞി പൂത്തിട്ടുണ്ട്. മഴ മാറും തോറും വരും ദിവസങ്ങളിലും ചൊക്രമുടിയിലെ കുറിഞ്ഞി വസന്തം സഞ്ചാരികൾക്ക് മനമയക്കുന്ന കാഴ്ചയായി തുടരും.
0: സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച കുറ്റപത്രം ബത്തേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മടക്കിയതിനെ തുടർന്ന് വനംവകുപ്പ് പുതിയ കുറ്റപത്രം സമർപ്പിച്ചു. ഗുരുതരമായ സാങ്കേതിക പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി കുറ്റപത്രം മടക്കിയത്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസും ഇൻവേസീവ് ടെക്നോളജീസും ചേർന്ന് ചിത്ര കോർ എന്ന കൊറോണറി സ്റ്റെന്റ് അവതരിപ്പിച്ചു. കൊബാൾട്ട് ക്രോമിയം അലോയ് പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച ചിത്ര ക്രോറിൽ നിലവിൽ വിപണിയിലുള്ള സ്റ്റെന്റുകളെ അപേക്ഷിച്ച് 30 മുതൽ 40% ലോഹം കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27 പരിപാടിയുടെ 138 പതിപ്പാണിത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 315 പോയിന്റ് ഉയർന്ന് 73,895 നിഫ്റ്റി 77 പോയിന്റ് നേട്ടത്തിൽ 23,140 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 120 രൂപ വർദ്ധിച്ച് 112,080 രൂപയും ഗ്രാമിന് 14,010 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ പാനൂരിനടുത്ത് കുന്നോത്തുപറമ്പിൽ ഇന്ന് രാവിലെ തെരുവുനായയുടെ ആക്രമണത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നാളെ സംസ്ഥാനത്ത്. ജനവാസ മേഖലകളിലെയും കൃഷിസ്ഥലങ്ങളെയും പരിസ്ഥിതിലോല പ്രദേശത്തിന്റെ പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചതായി മന്ത്രി സണ്ണി ജോസഫ്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനായി സാങ്കേതിക സമിതി രൂപീകരിച്ച സംസ്ഥാന സർക്കാർ. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനത്ത് ഇന്നൊറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് മിന്നും പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. 1 സ്വർണവും 2 വെള്ളിയും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ഇപ്പോൾ സമയം 6 മണി.
6: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
7: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900018.

0: ബിജുട്ട നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: അല്ല അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതെ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281485 8547173810.
4: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK Doors, Talisheri Road, Mattanur.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അല്ല, നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചറൊക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: അമ്മേ, ഞാൻ സ്കൂളിൽ പോകുന്നില്ലേ?
0: നീ കളിക്കല്ലേ?
4: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
5: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
0: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
5: പോകുന്നില്ലേ? എന്തിട്ട്?
0: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കില് എല്ലാത്തിലും മാർക്കും കുറവ്.
5: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
0: അതന്നെ ഞാനും വിചാരിക്കുന്നേ, പിന്നെ എന്നാന്നോളെ പ്രശ്നം.
5: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
0: എന്ത്?
5: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
0: ശരിക്കോ?
5: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. ഔർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 3030 9496 974 141.
6: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
3: ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
6: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
3: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
6: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
3: ഫോൺ 9961004648 9656948321.
7: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.

0: ഹരിത സമൃദ്ധി.
1: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. റബ്ബർ ടാപ്പിംഗും കാർഷിക വൃത്തിയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ടുപേരെയാണ് ഇന്ന് ഹരിത സമൃദ്ധിയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. പടിയൂർ സ്വദേശികളായ ഭാസ്കരൻ ചേട്ടനും ജയകൃഷ്ണൻ ചേട്ടനും കേൾക്കാം ഇവരുടെ വിശേഷങ്ങൾ.
1: എൻ്റെ പേര് ഭാസ്കരനാണ്. ഞാനങ്ങ് ഇരിട്ടി താലൂക്ക് പടിയൂർ പഞ്ചായത്തിലാണ്, നെടിയോടി എന്ന ചെറിയ ഗ്രാമത്തിലാണ് താമസം. വയസ്സിപ്പം 74 ആണ്. കുടുംബത്തിൽ ഭാര്യ, രണ്ട് മക്കൾ, അവർക്ക് ഓരോ മക്കളും ആയി, അങ്ങനെ കഴിയാണ്.
2: എൻ്റെ പേര് ജയകൃഷ്ണൻ എന്ന പേര്. നമ്മളിപ്പോൾ ശിവപുരം പടുവാറ എന്ന പറഞ്ഞ സ്ഥലത്ത് ടാപ്പിംഗാണ് ജോലി.
3: രണ്ടുപേരും ടാപ്പിംഗാരാണ്. പടിയൂരിൽ നിന്ന് ശിവപുരത്തേക്ക് വന്ന് ടാപ്പിംഗ് ജോലി ചെയ്യുകയാണ്. എത്ര കാലമായി ടാപ്പിംഗ് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്?
2: ഞാൻ ടാപ്പിംഗ് തുടങ്ങിയിട്ട് 32 വർഷമായി.
3: ഭാസ്കരോ,
1: എൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ റബ്ബർ നട്ട് ആ റബ്ബറിനുള്ളിൽ തന്നെ ടാപ്പിംഗ് ചെയ്ത് പഠിച്ചതാ. മറ്റൊരാളുടെ കീഴിൽ പഠിച്ച ടാപ്പിംഗ് അല്ല.
3: ആ
1: റബ്ബർ മുറിച്ചു കഴിഞ്ഞ് രണ്ടാമതും വെച്ച് അതും വലിയതായ റബ്ബറായി ഒരുപാട് വർഷത്തെ, ഒരു 50 വർഷത്തിലൊക്കെ അധികമായി ടാപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുകയാണ്. കൃഷിപ്പണിയാണ് ജോലി. അപ്പോൾ തെങ്ങുണ്ട്, കശുമാവുണ്ട്, ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അത് മാത്രമല്ല, പഴശ്ശി ഇറിഗേഷൻ്റെ സ്ഥലം പാട്ടത്തിനടുത്ത് ഒരു 8 ഏക്കർ മത്സ്യകൃഷിയും നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ അതിനകത്ത് കാർപ്പ് മത്സ്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുക.
3: ഇത് ഒറ്റക്കാണോ ചെയ്യുന്നത്?
1: അല്ല, വേറൊരാളും കൂടി ഉണ്ട് കൂട്ടത്തിൽ. അയാളെ എനിക്ക് ഒറ്റയ്ക്കാകാത്തത് കൊണ്ട് അയാളെ ഞാൻ 2 വർഷം മുമ്പ് കൂട്ടിയതാണ്. ഇപ്പോൾ ഈ ആ കൃഷി തുടങ്ങിയിട്ട് ഏതാണ്ട് 2001-2002 മുതൽ തുടങ്ങിയ കൃഷിയാണ്.
3: ആ കൃഷിയെക്കുറിച്ച് കുറച്ചുകൂടി ഒന്ന് വിശദീകരിച്ച് പറയോ, അതിൻ്റെ രീതി എങ്ങനെയാണ്?
1: ശുദ്ധജല മത്സ്യകൃഷിയാണ്. കട്ട്ല, രോഹു, മൃഗാൾ, സൈപ്രൻസ് എന്നുള്ള മത്സ്യങ്ങളൊക്കെയാണ് അന്നേ വളർത്തിക്കൊണ്ടിരുന്നത്.
3: അപ്പോൾ 2 പുഴയിൽ തന്നെയാണോ വളർത്തുന്നത്?
1: അല്ല, ഇറിഗേഷൻ്റെ സ്ഥലം പാട്ടത്തിനെടുത്തിട്ട് അവിടെ ബണ്ട് തീർത്തിട്ട് ഇറിഗേഷൻ്റെ വെള്ളം പൊങ്ങും വേനൽക്കാലം. മഴക്കാലവും ആ വെള്ളത്തിന് നിർത്തേണ്ട സൗകര്യത്തിലാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ തോടുണ്ട്, എപ്പോഴും വെള്ളം സുലഭമായി കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനൊന്നും പ്രയാസമില്ല. മീനും 5, 8, 7, 8 കിലോ ആകുന്ന കട്ട്ല, രോഹു ഒക്കെ ഉണ്ട്. ഇപ്പം നിലവിലും അതിനകത്ത് മീൻ വളർന്നുകൊണ്ടിരിക്കുന്നു.
3: ഈ ഇറിഗേഷൻ്റെ സ്ഥലത്ത് നിങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ള ഈ സ്ഥലത്തിന് വേർതിരിക്കുന്നത് ബണ്ട് കെട്ടിയിട്ടാണ്?
1: ബണ്ട് കെട്ടിയിട്ടാണ്.
3: വലയോ കാര്യമോ അങ്ങനെയൊന്നും വേണ്ട?
1: വലയിലൊന്നും നിൽക്കില്ല, വലയിലൊന്നും നിൽക്കില്ല. വലിയ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ബണ്ട് തീർത്ത് സ്ലൂയിസെല്ലാം ഉണ്ടാക്കി വെള്ളത്തിനെ അങ്ങനെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ.
3: അപ്പോൾ അതിൻ്റെ തീറ്റ
1: കടലപ്പിണ്ണാക്കും തവിടും കൂടിയാണ് കുഴച്ചിട്ട് കൊടുക്കൽ. കുറച്ച് വലുതായാലും അങ്ങനെയൊന്നും കൊടുക്കില്ല. സർക്കാർ സബ്സിഡിയോടുകൂടി കുഞ്ഞുങ്ങളെയൊക്കെ തരും, FFDA മുഖാന്തരം, കണ്ണൂർ. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും അത് പോകുന്നു.
3: ഈ റബ്ബർ കൃഷിയിൽ നിന്ന് മത്സ്യകൃഷിയിലേക്ക് വരുന്നത് ഏതാണ്ട് ഏത് വർഷമാണ്?
1: എനിക്ക് വലിയ താല്പര്യം പുഴക്കരയ്ക്കാണ് എൻ്റെ വീട്. അപ്പം പോകേണ്ടത് മീനുമായിട്ടും പുഴയായിട്ടും വളരെ അടുപ്പമുള്ള വ്യക്തിയാണ്. നല്ലപോലെ നീന്തുകയും മുങ്ങലും ആ രീതിയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഒരു DD, കണ്ണൂർ DD, ആൾ പേര് ഞാൻ മറന്നുപോയി. 1995 അവിടെ വന്ന് ക്ലാസ് എടുക്കുകയും 5-6 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്രൂപ്പായിട്ട് തുടങ്ങി. പിന്നെ അവരെല്ലാം വിട്ടുപോയി. പിന്നെ ഞാൻ സ്വന്തമായിട്ടാണ് പണം മുടക്കി ആ കൃഷിയെല്ലാം ചെയ്തു വരുന്നത്.
3: ഇരിട്ടിപ്പുഴ, പടിയൂർ പുഴ, പറശ്ശിനിപ്പുഴ, ഇതെല്ലാം വളപട്ടണം
1: പുഴയാണല്ലോ.
3: അത്രയധികം വെള്ളമുള്ള, കുത്തി ഒഴുക്കുള്ള ആ പുഴയിൽ നീന്തി ശീലിച്ച ആളാണ്.
1: അതെ.
3: അപ്പൊ ഇപ്പോഴും പുഴ നീന്തി കിടക്കും 74 വയസ്സിലും?
1: ആ വെള്ളം നീന്തി കിടക്കാൻ വന്നാലും കുറയലൊന്നും അതിലൊന്നും ഒരു പേടിയില്ലാത്ത കൂട്ടത്തിലാണ് വെള്ളത്തിൽ.
3: അപ്പൊ വെള്ളത്തിൽ നല്ല ശീലമുള്ള ആളാണ് ചേട്ടനും. അങ്ങനെ തന്നെ ആയിരിക്കും.
2: ഞാൻ നീന്താൻ അറിയാം, നീന്തലുണ്ട്. പക്ഷെ ഞാൻ, എന്റെ വീട് ഇറിഗേഷനായിട്ട് ബന്ധപ്പെട്ടില്ല. എൻ്റെ വീട് ഹൈവേ സൈഡിലാണ്, റോഡ് സൈഡിലാണ്.
3: രണ്ടുപേരുടെയും വീട് തമ്മിൽ
2: ഒരു
3: 6 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ഇതെങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എത്തുന്നത്?
2: നമ്മളൊരു നാട്ടുകാരാണ്.
1: എപ്പോഴും കാണുന്നില്ലേ വാനശാലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ എന്ന് പോവും. അപ്പോൾ ആ വാനശാലേൻ്റെ അവിടെ ജയനും ഉണ്ടാവും, ആ ഒരു കടയിൽ. അപ്പോൾ അങ്ങനെ കണ്ടുന്നല്ലേ, ചെറുപ്പം മുതലേ കാണുന്നല്ലേ. അപ്പോൾ ലോകം പറഞ്ഞപ്പോൾ റബ്ബർ വെട്ടിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, റബ്ബർ വെട്ട്, അപ്പോൾ വീട്ടിൽ എനിക്ക് റബ്ബറുണ്ട്, അത് മകൻ പൊട്ടിക്കൊള്ളാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആയ മകന റബ്ബർ വെട്ടും, പിന്നെ വണ്ടി ഡ്രൈവറാണ്, അതിന് പോവുകയും ചെയ്യും. ആ രീതിയിൽ അങ്ങനെ വെറുതെ ഇരിക്കണ്ട. 2-3 വർഷം ഞാൻ ടൈപ്പിംഗ് ഒന്നും ഇല്ലാണ്ട് വെറുതെ നടക്കുക. ഇത്
3: കൊറോണ കാലം,
1: കൊറോണയും കഴിഞ്ഞിട്ട് ഇപ്പോഴും. പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടി റബ്ബർ വെട്ടാം, ജയനൊരു സഹായമായി എന്നുള്ള രീതിയിൽ അങ്ങനെ വന്നതാണ്.
3: അങ്ങനെയാണ് ശിവപുരം ഭാഗത്തേക്ക് വരുന്നത്. ഈ മത്സ്യകൃഷിയുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പം ഇതിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. ആ പ്രയാസങ്ങളൊക്കെ തരണം ചെയ്ത് നല്ല രീതിയിൽ കുറച്ചധികം മത്സ്യകൃഷിയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ വിപണനം, ഇതിൻ്റെ മാർക്കറ്റ്,
1: വിപണനം ഒരു പ്രതിസന്ധി തന്നെയാണ്. അപ്പോൾ അത് ഓരോ സംഘടനയ്ക്ക് 150 രൂപയ്ക്കെല്ലാം ആണ് കൊടുത്തത് 1 കിലോ. അവർ 200-250 അങ്ങോട്ട് പുറത്തെല്ലാം കൊണ്ടുപോയി കൊടുത്തിട്ടാണ് വിപണനം നടന്നുകൊണ്ടിരുന്നത്.
3: ശരിക്കും നമ്മൾ ഒരു വലിയ മാറ്റം വേണ്ടത് കർഷകർക്ക് നേരിട്ട് നല്ല രീതിയിൽ ഗുണം കിട്ടുന്ന ഈ ഇടനിലക്കാരില്ലാത്ത രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിയണോ അല്ലേ?
1: അത് അങ്ങനെയാണ് കർഷകർക്ക് രക്ഷപ്പെടുക. പിന്നെ അതിൻ്റെ വേറൊരു പ്രയാസം എന്ന് പറഞ്ഞത് അതിൻ്റെ ലീസ് ഇപ്പം കുറച്ച് വർഷമായിട്ട് പുതുക്കിയിട്ടില്ല, പുതുക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ അതിൻ്റെ പിന്നിലുണ്ട്.
3: ശരി,
1: ഇത് ഞാൻ ബോധിപ്പിച്ചൊരു കാര്യമാണ്. അവിടെ ഏതാണ്ട് 14-15 ഗ്രൂപ്പുകളുണ്ട് ഈ അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശത്ത് ഇതുപോലെ മത്സ്യകൃഷി ചെയ്യുന്ന ഗ്രൂപ്പ്.

0: അതിനകത്ത് ഈ ഉദ്യോഗസ്ഥന്മാരൊന്നും ഇല്ലാതെ കൊണ്ട് ഇത് നീണ്ടു നീണ്ടു നീണ്ടു പോയി അന്വേഷിച്ചപ്പോൾ അങ്ങനെ അറിഞ്ഞത്. ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട്.
1: അല്ല, ഇതിന് വലിയ പണം മുടക്കുന്നുണ്ടാവുമല്ലോ.
0: ഇത് എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ 2 ഏക്കർ റബ്ബർ തോട്ടാണ് പോയത്. ഈ ലീസും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു ജപ്തി വരാൻ തോന്നി. അപ്പാട് നമുക്ക് അഭിമാനത്തിൻ്റെ പ്രശ്നമായതുകൊണ്ട് കിട്ടിയ പൈസക്ക് 2 ഏക്കർ റബ്ബർ തോട്ടം കൂട്ടി ലോണെല്ലാം തിരിച്ചങ്ങ് അടച്ച്. അപ്പോൾ അങ്ങനെയൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റി. അതുകൊണ്ടാണ് ഇപ്പോൾ
1: പക്ഷെ നമ്മൾ സാധാരണ ഇതിൽ ഇങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് ഇത്ര കൃഷിയുണ്ട്, മത്സ്യകൃഷി ഇത്രയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും ഇതിന് കുഴപ്പമില്ല, വലിയ ഇതിന് പിന്നിലുള്ള അധ്വാനത്തെക്കുറിച്ചോ ഇതിൻ്റെ മുടക്കു മുതലിനെക്കുറിച്ചോ അധികാരം ശ്രദ്ധിക്കുന്നില്ല.
0: പക്ഷേ അത് FFDI അവിടെ അവർക്കെല്ലാം അറിയാം. പക്ഷേ പിന്നെ ഇതൊരു നാണക്കേട് എന്നുള്ള രീതിയിൽ ഞാനിത് അവരോടും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഇത്
1: ഇപ്പം നാട് മൊത്തം അറിഞ്ഞു,
0: നാട് മൊത്തം ഇപ്പോൾ അറിയുന്ന കേസില്ല. ഏതായാലും അറിഞ്ഞു.
1: അപ്പോൾ എന്തായാലും ഈ മത്സ്യകൃഷി നഷ്ടമല്ല,
0: ഇത് വിഷരഹിത മത്സ്യമാണ്. നമ്മളുടെ മറ്റ് കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യമെല്ലാം 2 ആഴ്ചയൊക്കെ
1: കഴിഞ്ഞിട്ടല്ലേ.
0: ഇത് നേരിട്ട് നല്ല രസമുള്ള മത്സ്യങ്ങളാണ്, പൊതിച്ചു കിട്ടുന്ന നല്ല രസമുള്ള മത്സ്യങ്ങളാണ്. രോഹുവാണ് അതിൽ ഒന്നാമത്തെ നല്ല മത്സ്യങ്ങൾ.
1: ശരി, ഇത് ചെറിയ ജലാശയത്തിൽ കുളത്തിലൊക്കെ
0: കുളത്തിലും വളർത്തുന്നുണ്ട്. ഇപ്പൊ ടാങ്കിൽ ഇതൊക്കെ ടാങ്കിൽ ഇതൊന്നും അങ്ങനെ ശുദ്ധജലത്തിലല്ലേ. പിന്നെ ടാങ്കിലെല്ലാം മറ്റ്
1: ഒഴുക്ക് വേണോ? അങ്ങനെ ഉണ്ടോ?
0: ഒഴുക്കൊന്നും വേണ്ട, നമുക്ക് ഒഴുക്കൊന്നും വേണ്ടല്ലോ. ഒഴുക്ക് അതിനകത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. വെള്ളം നമ്മൾ ചെറിയ തോടല്ല, അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി കയറും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കും. മഴക്കാലവും പിന്നെ എപ്പോഴും നല്ല ഒഴുക്ക് അതിനകത്ത് വരും, പക്ഷേ മീനൊന്നും പോകില്ല, അങ്ങനെ അവിടെ നിൽക്കും. പിന്നെ ടാങ്കിൽ വളർത്തുന്ന മീൻ വേറെ, കാർപ്പ് മത്സ്യങ്ങൾ അല്ല.
2: പടിയൂർ സ്വദേശികളായ ഭാസ്കരേട്ടന്റെയും ജയകൃഷ്ണൻ ചേട്ടന്റെയും കാർഷിക വിശേഷങ്ങളും അനുഭവങ്ങളും ഇവിടെ തീരുന്നില്ല. തുടർഭാഗം അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിൽ.

ഞാനനച്ചാക്കിയിട്ട് ഒട്ടുപത്തായ കുരുക്കിൽ കുനിഞ്ഞിരും നാശയ്ക്ക് വിത്തിട്ട് പോഴത്തമാക്കിയിട്ട് പുട്ടിലും തട്ടി പുറംതിരിഞ്ഞോടുന്ന ചൊക്കന്റെ പിന്നാലെ ആളും മനസ്സുമായി തീപിടിക്കുന്ന വിളഞ്ഞ പാടം പോ

0: വീട്ടിൽ ചെറിയ ഇനം പക്ഷികളെ വളർത്താൻ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? പക്ഷേ ഇത്തരത്തിൽ പക്ഷികളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പുതിയതായി കൊണ്ടുവന്ന പക്ഷികളെ മാറ്റിപ്പാർപ്പിച്ച് രോഗബാധയില്ലെന്ന് ഉറപ്പുവരുത്തണം. പുതിയ പക്ഷിക്ക് വെറ്റിനറി പരിശോധന നടത്തുക. ഒപ്പം വർഷത്തിലൊരിക്കൽ എല്ലാ പക്ഷികളെയും പരിശോധനയ്ക്ക് വിധേയരാക്കണം. അമിത വളർച്ചയുള്ള ചിറകും നഖവും ചുണ്ടും മുറിച്ചു മാറ്റേണ്ടതാണ്. തീറ്റ സമീകൃതമാവണം. പെല്ലറ്റും ധാന്യങ്ങളും ഇലകളും പഴങ്ങളും നൽകാം. വലിയ സ്റ്റീൽ കൂടാണ് അനുയോജ്യം. ഏറ്റവും കുറഞ്ഞത് ചിറക് വിരിച്ച പക്ഷിയുടെ രണ്ടര ഇരട്ടി സ്ഥലം നാലു വശത്തേക്കും വേണം. പക്ഷിക്കിരിക്കാൻ കൂട്ടിനുള്ളിൽ വയ്ക്കുന്ന മരച്ചില്ലകൾ വിഷാംശം ഇല്ലാത്തതായിരിക്കണം. തീറ്റയും വെള്ളവും നൽകാൻ സ്റ്റീൽ പാത്രങ്ങളാണ് നല്ലത്. കളിപ്പാട്ടങ്ങൾ സുരക്ഷിതമായിരിക്കണം. അന്തരീക്ഷ താപവും ഈർപ്പവും ഹിതകരമാവണം. നല്ല വായുസഞ്ചാരം കൂടിനുള്ളിലുണ്ടായിരിക്കണം. ശുദ്ധവായു പരമപ്രധാനം. പുകയും മണവും ആപത്താണ്. വെളിച്ചവും ഇരുട്ടും ക്രമീകൃതമാകണം. അടുക്കളയിലും ബാത്റൂമിലും പല അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ഭാഗത്തേക്ക് ഇവയെ പ്രവേശിപ്പിക്കേണ്ടതില്ല. ഓയിലും ഗ്രീസും പുരട്ടാൻ പാടില്ല. നായ പൂച്ച തുടങ്ങിയവയെ പക്ഷിക്കൂട്ടിൽ നിന്നും അകലെയെ നിലനിർത്താവൂ. പറക്കുന്ന പാതയിൽ കണ്ണാടിയും അടച്ച ജനലും കതകും അപകടം ചെയ്യും. അമിത ശബ്ദം പക്ഷികൾ സഹിക്കുന്നതല്ല. ഫിഷ് ടാങ്ക് ഉണ്ടെങ്കിൽ അത് പക്ഷികളെ സംബന്ധിച്ച് മറ്റൊരു അപകടസ്ഥലമാണ്. വിഷച്ചെടികൾ, പൂച്ചെടികൾ, കറങ്ങുന്ന ഫാൻ, ഇലക്ട്രിക് വയറുകൾ എന്നിവയും പക്ഷികൾക്ക് ആപത്താണ്. ഉപ്പ് ഭക്ഷണത്തിൽ അമിതമാകരുത്. ചോക്ലേറ്റും ചായയും കാപ്പിയും സോഡയും പോലുള്ളവ പാടില്ല. ആപ്പിൾ, ചെറി, പീച്ച്, ആപ്രിക്കോട്ട്, പിയർ, അവക്കേഡോയുടെ തൊലി, തക്കാളിയില, തണ്ട് തുടങ്ങിയവയെന്നും ഇവയ്ക്ക് നൽകാൻ പാടില്ല. ഉള്ളിയും വെളുത്തുള്ളിയും പാടില്ല. പക്ഷികളെ വളർത്താൻ കുറച്ച് സ്ഥലം മാത്രം കണ്ടെത്തിയാൽ മതി. കൂടാതെ ഇവയെ വളർത്തുന്നതിന് അധികം പണച്ചിലവും ആവശ്യമില്ല. പക്ഷികളെ വളർത്തുന്നവർ പൊതുവെ അതിന് കാരണങ്ങൾ കണ്ടെത്താറുണ്ട്. വീട്ടിൽ വളർത്തുന്ന മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തരാണ് പക്ഷികൾ. അവ നമ്മളോട് നന്നായി പ്രതികരിക്കും. അപൂർവം ചിലർക്ക് പൂച്ചകളെയും പട്ടികളെയും വീട്ടിൽ വളർത്തുന്നതിനോട് താല്പര്യമുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ അരുമയായി വളർത്താൻ പക്ഷികൾ ഏറ്റവും ഉത്തമമാണ്. ദിവസവും കുറച്ച് ഭക്ഷണവും കുറച്ച് വെള്ളവും മാത്രം മതി പക്ഷികൾക്ക്. പലപ്പോഴും ജന്തുലോകത്തിലെ ബുദ്ധിശാലികളായി പക്ഷികളെ കണക്കാക്കാറുണ്ട്. മറ്റു ജീവികൾക്കൊന്നും കഴിയാത്ത വിധം മനുഷ്യ ശബ്ദം അനുകരിക്കാൻ ഇവയ്ക്ക് കഴിയും. മറ്റുള്ളവയ്ക്ക് നൽകുന്നത്ര ശ്രദ്ധ പക്ഷികൾക്ക് നൽകേണ്ടതില്ല. പട്ടികളെയും പൂച്ചകളെയും ചെയ്യുന്നതുപോലെ അവയെ നടത്തുകയോ പരിശീലനം നൽകുകയോ കളിപ്പിക്കുകയോ ഒന്നും വേണ്ട. ചെറിയ വീടോ ഫ്ളാറ്റോ ആണെങ്കിൽ പോലും അവിടെ പക്ഷികളെ സുരക്ഷിതമായി വളർത്താം. ഏറെ ഇണക്കമുള്ളവയാണ് പക്ഷികൾ. പൊതുവെ വീടുകളിൽ വളർത്താൻ ഏറ്റവും അധികം ആളുകൾ ഇഷ്ടപ്പെടുന്നത് ലവ് ബേഡ്സിനെയാണ്. വൈവിധ്യമാർന്ന നിറങ്ങളിലും പാറ്റേണുകളിലും ഇവയെ ലഭ്യമാണ്. ലവ് ബേഡ്സുകളെ ജോഡികളായി വളർത്തുന്നതാണ് ഏറ്റവും ഉത്തമം. ഒറ്റയായാണ് ഇവ വളർത്തുന്നത് എങ്കിൽ പരിചരിക്കുന്നവരുമായി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാൻ ഇവയ്ക്ക് കഴിയും. ശരിയായ മാനസിക ശാരീരിക ഉത്തേജനമില്ലെങ്കിൽ ലവ് ബേഡ്സുകൾ തൂവലുകൾ പറിക്കുന്നതുൾപ്പെടെ ദോഷകരമായ ചില ശീലങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. ഇവയ്ക്ക് സംസാരശേഷിയില്ല, പക്ഷേ അവയെപ്പോഴും ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. സാധാരണയായി ജോഡികളായോ ചെറിയ ഗ്രൂപ്പുകളായോ വളർത്തുന്ന ലവ് ബേഡ്സുകൾ ഒറ്റയ്ക്ക് വളർത്തുന്ന പക്ഷികളേക്കാൾ കൂടുതൽ നേരം സംസാരിക്കുന്നത് കാണാറുണ്ട്. അതിന് കാരണം ഇവ പരസ്പരം ആശയവിനിമയം നടത്താൻ അവയുടെ ശബ്ദം ഉപയോഗിക്കുന്നു എന്നത് തന്നെയാണ്. ശരിയായ പരിചരണം നടത്തിയാൽ 15 വർഷത്തിനു മുകളിൽ വരെ ഇവയ്ക്ക് ആയുസ് ലഭിക്കും. ഒറ്റയ്ക്കാണ് ഒരു ലവ് ബേഡിനെ വളർത്തുന്നത് എങ്കിൽ ദിവസവും അവയുമായി ഇടപഴകാൻ ശ്രദ്ധിക്കണം. വിരസത നിയന്ത്രിക്കാൻ ധാരാളം കളിപ്പാട്ടങ്ങൾ പോലുള്ളവ നൽകി അവയെ സംരക്ഷിക്കണം. ഇത്തരത്തിൽ ആഴമേറിയ ബന്ധം നിലനിർത്തുന്നതുകൊണ്ടാണ് ഇവയ്ക്ക് ലവ് ബേഡ്സ് എന്ന പേര് തന്നെ വന്നത്. ചർമ്മത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ അൾട്രാവയലറ്റ് പ്രകാശം ആവശ്യമാണ്. അങ്ങനെയാണ് ഇവ ഭക്ഷണത്തിലൂടെ കാൽഷ്യം ആഗിരണം ചെയ്യുന്നത്. ഗ്ലാസ് വിൻഡോകൾ അൾട്രാവയലറ്റ് രശ്മികളെ ഫിൽട്ടർ ചെയ്യും. എന്നുവെച്ച് ഇവയെ നേരിട്ട് സൂര്യപ്രകാശത്തിൽ വയ്ക്കരുത്. ഇവയുടെ ആവാസ വ്യവസ്ഥയിൽ പക്ഷികൾക്കായി രൂപകൽപ്പന ചെയ്ത ഒരു ഫുൾ സ്പെക്ട്രം യുവി ലൈറ്റ് എല്ലാ ദിവസവും 10 മുതൽ 12 മണിക്കൂർ വരെ പ്രകാശിപ്പിക്കാൻ കഴിയും. പക്ഷി ഇരിക്കുന്നിടത്ത് നിന്ന് യുവി ലൈറ്റുകൾ ഏകദേശം 12 മുതൽ 18 ഇഞ്ച് അകലെയായിരിക്കണം. കാലക്രമേണ അവയുടെ ശക്തി കുറയുന്നതിനാൽ ഓരോ 6 മാസത്തിലും ലൈറ്റുകൾ മാറ്റിസ്ഥാപിക്കുക. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പഴയതും പുതിയതും എന്നിങ്ങനെ വേർതിരിക്കണം. ഒന്നിലധികം പക്ഷികളെ ഒരേ ആവാസ വ്യവസ്ഥയിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ മത്സരം നിരുത്സാഹപ്പെടുത്തുന്നതിന് ഓരോ പക്ഷിക്കും അവരുടേതായ തീറ്റപാത്രങ്ങൾ വെച്ചുകൊടുക്കണം. നനയാൻ പാകത്തിന് വാട്ടർ ഡിഷുകൾ പര്യാപ്തമായിരിക്കണം. ബാക്ടീരിയ വളർച്ച തടയാൻ പാത്രങ്ങൾ ദിവസവും നന്നായി കഴുകണം. ലവ് ബേഡ്സിനെ സംബന്ധിച്ച് പഴങ്ങളും പച്ചക്കറികളും പരിമിതമായ അളവിൽ മാത്രമേ നൽകാവൂ. എപ്പോഴും ഇവ നന്നായി അരിഞ്ഞ് കഷണങ്ങളാക്കി മാറ്റണം. തണ്ണിമത്തൻ, പപ്പായ, മധുരക്കിഴങ്ങ്, ബ്രോക്കോളി, പയറ് ഇവയെല്ലാം ഇഷ്ട ആഹാരങ്ങളാണ്. പ്രത്യേകിച്ച് ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലുള്ള പഴങ്ങളിലും പച്ചക്കറികളിലും വൈറ്റമിൻ എ കൂടുതലാണ്. ഇത് പക്ഷികളുടെ ചർമ്മത്തിന്റെയും തൂവലുകളുടെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. കഴിക്കാത്ത പഴങ്ങളും പച്ചക്കറികളും 10 മണിക്കൂറിന് ശേഷം അവിടെ നിന്നും നീക്കം ചെയ്യണം. കാരണം അവ കഴിച്ചാൽ അണുബാധയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഫോർട്ടിഫൈഡ് വിത്തുകൾ തീറ്റയായി നൽകാം. തത്തകളെപ്പോലെ തന്നെ ലവ് ബേർഡ്സും കഴിക്കുന്നതിന് മുൻപ് വിത്തുകളുടെ പുറന്തോട് നീക്കം ചെയ്യും. പക്ഷികൾ ദൂരേക്ക് പറന്നുപോകുന്നതിനാൽ ചിലർ അതിന്റെ ചിറക് മുറിച്ചു കളയാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ കാണിച്ചില്ലെങ്കിൽ ഗുരുതരമായ പരിക്കിന് കാരണമായേക്കും. പൊതുവെ ആരോഗ്യവാന്മാരായി ഇരിക്കുന്നുവെങ്കിൽ പതിവ് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും. വൃത്തിയുള്ളതും വ്യക്തതയുള്ളതും തിളക്കമുള്ളതുമായ കണ്ണുകളായിരിക്കും. ബുദ്ധിമുട്ടുകളില്ലാതെ തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന കൊക്കുകളും കേടുകൂടാത്ത വൃത്തിയുള്ള തിളക്കമുള്ള തൂവലുകളും ഉണ്ടായിരിക്കും. കാലുകൾക്ക് ചലനത്തിന് ചടുലതയുണ്ടായിരിക്കും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഡോക്ടറുടെ സേവനം ആവശ്യമായി വരാറുണ്ട്. കണ്ണിൽ വീക്കം അനുഭവപ്പെടുമ്പോൾ, മൂക്കിൽ നിന്ന് സ്രവങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ, വേഗത്തിലുള്ള ശ്വസനം, പടർന്ന കൊക്ക് അല്ലെങ്കിൽ കൊക്കിനൊടിവുകൾ എന്നിവ വരുമ്പോൾ, തൂവലുകൾ പറിച്ചെടുക്കുന്നതോ ചോരി ഒലിക്കുന്നതോ ആയ തൂവലുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ, കാലിലെ വ്രണങ്ങൾ, മുഴകൾ, മുടന്തൽ, ഒരവയവമോ ചിറകോ ഉപയോഗിക്കാതിരിക്കുക, ചിറക് അസാധാരണമായി പിടയുക, സ്രവങ്ങൾ, അസാധാരണമായ നിറമുള്ള കാഷ്ഠം, വിശപ്പില്ലായ്മ, ശബ്ദിക്കാത്ത അവസ്ഥ, തലച്ചെരിവ് ഇങ്ങനെയെല്ലാം കണ്ടുവരുമ്പോൾ ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്.
1: ഹരിത സമൃദ്ധി
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400111330 9496 9741.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
3: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളിൽ സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
3: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836.
3: 9447371836.
0: 8078502836.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
0: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880 8111933600.
1: സി എം വിസ്താര, സി എം വിസ്താര നെല്ലൂന്നി.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ജനപങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനാകൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ആയുഷ്മാൻ ഭാരത് പദ്ധതി രാജ്യത്തെ ആരോഗ്യമേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുത്തിയതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ഐക്യരാഷ്ട്രസഭയിൽ മാറ്റങ്ങൾ അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പരിസ്ഥിതി ലോല പ്രദേശത്തിൽ നിന്നും ജനവാസ മേഖലകൾ, കൃഷിസ്ഥലങ്ങൾ, തോട്ടങ്ങൾ എന്നിവ ഒഴിവാക്കിയുള്ള അന്തിമ വിജ്ഞാപനത്തിനായി കേന്ദ്രത്തിന് മുന്നിൽ നിർദ്ദേശം സമർപ്പിച്ച് കേരളം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പുമായി ഇന്ത്യ. ഒരു സ്വർണവും രണ്ട് വെള്ളിയും മൂന്ന് വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവായാത്രയുടെ ഭാഗമായി വാരാണസിയിൽ നിന്നും വഡ്നഗറിലേക്ക് മടങ്ങുന്ന യാത്രികരുമായി ഓൺലൈനിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ നഗരങ്ങൾക്കും ഗ്രാമങ്ങൾക്കുമിടയിലെ അന്തരം കുറയ്ക്കാൻ സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. യുവജനങ്ങളുടെ ഈ യാത്ര മനുഷ്യത്വത്തിലൂന്നിയുള്ള സാമൂഹ്യ സേവനത്തിന്റെ സന്ദേശമാണ് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസന പദ്ധതികൾ ജനങ്ങളിലെത്തുകയും അതിലൂടെ ജനങ്ങൾക്ക് പുതുജീവിതം ലഭിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി.
1: इस सरकार की योजनाएं सिर्फ पैसे खर्च करना, राजनीतिक माइलेज कमाना इतना नहीं होता है. अगर वो योजना आखिरी व्यक्ति तक पहुंचती है तो उसके लिए तो एक नया जीवन शुरू हो जाता है और उसका जो संतोष है वो बड़ा अद्भुत होता है.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാടും നടക്കുന്ന സേവാ സങ്കല്പ അഭിയാന്റെ ഭാഗമായാണ് യാത്ര സംഘടിപ്പിച്ചത്. സേവായാത്രികർ പ്രധാനമന്ത്രിയുമായി യാത്രാ അനുഭവങ്ങൾ പങ്കുവച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയുടെ ജന്മദിന ആഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം കുണ്ടറയിൽ നാളെ ഉച്ചതിരിഞ്ഞ് തുടക്കം കുറിക്കും. തുടർന്ന് അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയുടെ 73-ാം ജന്മദിന ആഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. വൈകിട്ട് നടക്കുന്ന പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രമന്ത്രി അമൃത കീർത്തി പുരസ്കാരം മുൻ ഗവർണർ പി എസ് ശ്രീധരൻ പിള്ളയ്ക്ക് സമ്മാനിക്കും. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയും ചടങ്ങിൽ കൈമാറും. ആയുഷ്മാൻ ഭാരത് പദ്ധതി രാജ്യത്തെ ആരോഗ്യമേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുത്തിയതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. ഇതുവരെ 13 കോടിയോളം രോഗികൾക്കാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ സൌജന്യ ചികിത്സ ലഭ്യമാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ആരോഗ്യ മൻധൻ 2026 പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. രാജ്യത്ത് ഡിജിറ്റൽ ആരോഗ്യ സംരക്ഷണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പൌരന്മാർക്ക് കൂടുതൽ രോഗി കേന്ദ്രീകൃത സേവനങ്ങൾ നൽകുന്നതിന് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുമെന്നും ശ്രീ നദ്ദ വ്യക്തമാക്കി.
2: ലഗ്ഭഗ് 13 കറോർ പേഷ്യൻസ് ഹാവ് ബീൻ ട്രീറ്റഡ് ടിൽ ഡേറ്റ് ആൻഡ് അപ്രോക്സിമേറ്റ്ലി 2 ലാഖ് കറോർസ് ഹാവ് ബീൻ ഡിസ്പേഴ്സ്ഡ് ബൈ നാഷണൽ ഹെൽത്ത് അതോറിറ്റി. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ കെ ബി 5 സാൽ പൂരേ ഹുവേ ഹൈ. ലഗ്ഭഗ് 97.8 ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട്സ് के कार्ड्स डिस्ट्रीब्यूट हो चुके हैं. 121 करोड़ रिकॉर्ड्स को लिंक किया जा चुका है. यानी आभा कार्ड का, आयुष्मान भारत हेल्थ अकाउंट्स का एक राइटफुल यूटिलाइजेशन शुरू हो गया है. पेशेंट सेंट्रिक वर्क शुरू हो गया है.
0: ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും 7.8% വളർച്ചാ നിരക്ക് കൈവരിച്ച് ഇന്ത്യ. ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്ന സ്ഥാനം നിലനിർത്തുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗ്രേറ്റർ നോയിഡയിൽ നടന്ന ഉത്തർപ്രദേശ് ഇന്റർനാഷണൽ ട്രേഡ് ഷോ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യവുമായി രാജ്യം മുന്നോട്ടു പോകുകയാണെന്നും കയറ്റുമതി, സെമി കണ്ടക്ടർ അടക്കമുള്ള മേഖലകളിൽ ദ്രുതഗതിയിലുള്ള പുരോഗതിയാണ് രാജ്യം കൈവരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ജലസുരക്ഷ എന്നത് ജനങ്ങൾ, സർക്കാർ, വ്യവസായ മേഖല എന്നിവരുൾപ്പെട്ട പങ്കാളികളുടെ കൂട്ടായ ഉത്തരവാദിത്തമെന്ന് കേന്ദ്ര ജലശക്തി മന്ത്രി സി ആർ പാട്ടീൽ. ന്യൂഡൽഹിയിൽ നടന്ന 9th ഇന്ത്യ ഇന്റർനാഷണൽ വാട്ടർ വീക്ക് 2026 സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജലസംരക്ഷണത്തിൽ ജനപങ്കാളിത്തത്തിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയ മന്ത്രി, രാജ്യങ്ങളും സ്ഥാപനങ്ങളും തമ്മിലുള്ള സഹകരണത്തിലൂടെ മാത്രമേ ജലവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ പരിഹരിക്കാൻ കഴിയൂവെന്ന് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് ഇന്ന് 12 വർഷം. 2014 തുടക്കമിട്ട ഈ പദ്ധതി രാജ്യത്തെ നിർമ്മാണ സാങ്കേതിക നിക്ഷേപ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടമാണ് സൃഷ്ടിച്ചത്. നിലവിൽ 27 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് മേക്ക് ഇൻ ഇന്ത്യ 2.0 മുന്നേറുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജനവാസ മേഖലകൾ, കൃഷിസ്ഥലങ്ങൾ, തോട്ടങ്ങൾ എന്നിവയെ പൂർണ്ണമായും ഒഴിവാക്കി സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി ലോല പ്രദേശം 8,590.69 km² ആക്കി അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്ന നിർദ്ദേശം കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചു. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനത്തിൽ ഭേദഗതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശങ്ങൾ കൈമാറിയത്. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ചുള്ള പ്രമേയം പാസാക്കുമെന്ന് സംസ്ഥാന പരിസ്ഥിതി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
4: രാജ്യത്തെ പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സൌജന്യ LPG പാചകവാതക കണക്ഷൻ ലഭ്യമാക്കുക ലക്ഷ്യമിട്ട് 2016 പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി നടപ്പിലാക്കിയത്. പദ്ധതിയിലൂടെ 2026 മെയ് മാസം വരെ 10,50,00,000 സൌജന്യ LPG കണക്ഷനുകൾ സർക്കാർ ലഭ്യമാക്കി. 2021 ഉജ്ജ്വല യോജനയുടെ 2nd ഘട്ടത്തിന് തുടക്കം കുറിച്ചു. രാജ്യത്തെ LPG കണക്ഷനുകൾ 2014 14.51 കോടിയിൽ നിന്ന് 2026 33.39 കോടിയായി വർദ്ധിച്ചു. 2025-26 കാലയളവിൽ മാത്രം 49 കോടിയിലധികം സിലിണ്ടറുകളാണ് വിതരണം ചെയ്തത്. വീടുകളിലെ വായുമലിനീകരണം കുറയ്ക്കുന്നതിനും പദ്ധതി സഹായകരമായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് 1 സ്വർണവും 2 വെള്ളിയും 3 വെങ്കലവും അടക്കം 6 മെഡലുകൾ കരസ്ഥമാക്കി. 10 m മിക്സഡ് എയർ പിസ്റ്റൾ ഫൈനലിൽ സുരിജി സിംഗ് കമൽജീത് സഖ്യമാണ് ഇന്ത്യയ്ക്ക് 2nd സ്വർണം നേടിക്കൊടുത്തത്. പുരുഷന്മാരുടെ 50 m റൈഫിൾ ടീം ഇനത്തിൽ ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, രുദ്രാംഷ് പട്ടേൽ, നീരജ് കുമാർ സഖ്യം വെള്ളി മെഡൽ നേടി. അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ 10,000 m ഗുൽവീർ സിംഗ് വെള്ളി നേടി. വനിതകളുടെ ഷോട്ട്പുട്ടിൽ മൻപ്രീത് കൌറും വനിതകളുടെ പോൾവാൾട്ടിൽ ബരണിക ഇളങ്കോവനും ടേബിൾ ടെന്നീസ് മിക്സഡ് ഡബിൾസിൽ ദിയ ചിറ്റില മനുഷ ഷാ സഖ്യവും വെങ്കലം സ്വന്തമാക്കി. കബഡിയിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഫൈനലിൽ പ്രവേശിച്ചു. ഏഷ്യൻ ഗെയിംസിൽ നിലവിൽ 2 സ്വർണവും 8 വെള്ളിയും 13 വെങ്കലവും അടക്കം 23 മെഡലുകൾ നേടി മെഡൽ പട്ടികയിൽ 12th സ്ഥാനത്താണ് ഇന്ത്യ. വർത്തമാനകാല ലോക യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ഐക്യരാഷ്ട്രസഭയിൽ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂയോർക്കിൽ 81st യു എൻ പൊതുസഭയുടെ അനുബന്ധമായി സംഘടിപ്പിച്ച മന്ത്രിതല ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഐക്യരാഷ്ട്രസഭയിൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിൽ യാതൊരു പുരോഗതിയും ഉണ്ടാകാത്തതിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിരാശയും അതൃപ്തിയും വർദ്ധിച്ചു വരികയാണെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ ലോക നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27 പരിപാടിയുടെ 138th പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-1178-00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനപങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനാകൂവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ആയുഷ്മാൻ ഭാരത് പദ്ധതി രാജ്യത്തെ ആരോഗ്യമേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുത്തിയതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ഐക്യരാഷ്ട്രസഭയിൽ മാറ്റങ്ങൾ അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പരിസ്ഥിതി ലോല പ്രദേശത്തിൽ നിന്നും ജനവാസ മേഖലകൾ, കൃഷിസ്ഥലങ്ങൾ, തോട്ടങ്ങൾ എന്നിവ ഒഴിവാക്കിയുള്ള അന്തിമ വിജ്ഞാപനത്തിനായി കേന്ദ്രത്തിന് മുന്നിൽ നിർദ്ദേശം സമർപ്പിച്ച് കേരളം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പുമായി ഇന്ത്യ. ഒരു സ്വർണവും രണ്ട് വെള്ളിയും മൂന്ന് വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം ദാമോദരൻ തില്ലങ്കേരി എഴുതി അവതരിപ്പിക്കുന്ന ഗാനം

ദാമോദരൻ തില്ലങ്കേരി എഴുതി അവതരിപ്പിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ അടുത്തതായി അഞ്ജിമ മനോഹർ കാഞ്ഞിലേരി എഴുതിയ മുറിവേറ്റവർ എന്ന കവിത. ആലപിക്കുന്നു പാറക്കണ്ടി രാജീവൻ, അയ്യല്ലൂർ.

പറത്തി ചുവപ്പുരാശി പടർന്ന കണ്ണിൽ കപട പ്രണയം നിറച്ച് മധുവാക്കുകൾ മുഴിഞ്ഞവൻ ഇന്നു തൻ കഴുത്തിലൂടെയാടുമീ മഞ്ഞച്ചരടിലുടമയായി ഗാംഭീര്യം നിറഞ്ഞ താതന്റെ നാദം ഇടറിയ തേങ്ങലായത് ഞാൻ.

കണ്ണത്തിൽ പറത്തി ചുവപ്പുരാശി പടർന്ന കണ്ണിൽ കപട പ്രണയം നിറച്ച് മധുവാക്കുകൾ മുഴിഞ്ഞവൻ ഇന്നുതൻ കഴുത്തിലൂടെയാടുമീ മഞ്ഞച്ചരടിൽ ഉടമയായി ഗാംഭീര്യം നിറഞ്ഞ താതന്റെ നാദം ഇടറിയ തേങ്ങല

താൻ മുറിവേൽപ്പിച്ചവരുടെ വേദന പുതുമണവാട്ടിയെ എതിരേൽക്കാൻ ഇടറിയ കാലും രക്തവർണമാമിഴിയുമായി വന്നവൻ പൊള്ളുന്ന ഇരുമ്പിന്മേൽ വീണ മഞ്ഞു തുള്ളിയുടെ ആയുസ്സേ പ്രണയത്തിനുള്ളുവെന്ന് ഞാനറിയുന്നു. താൻ പോലും അറിയാതെ ഉടയാടകൾ ഊരിയെറിയപ്പെടുന്നതും മേനിയിൽ നഗക്ഷത.

അഞ്ജിമ മനോഹർ കാഞ്ഞിലേരി എഴുതിയ മുറിവേറ്റവർ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് പാറക്കണ്ടി രാജീവൻ അയ്യല്ലൂർ. സർഗജാലകത്തിൽ അടുത്തതായി മല്ലിശ്ശേരി നാരായണൻ നമ്പൂതിരി എഴുതി അവതരിപ്പിക്കുന്ന കവിത കൊച്ചുറക്ക് പാട്ട്.

0: മല്ലിശ്ശേരി നാരായണൻ നമ്പൂതിരി എഴുതി അവതരിപ്പിച്ച കൊച്ചുറക്ക് പാട്ട് എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാവുന്നു. സർഗജാലകം.
1: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
2: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0492-471-400-7025-9000-18.
3: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: ചുരികയേക്കാൾ മൂർച്ചയുണ്ടെന്നും നിന്റെ അമ്മയുടെ നാവിന് വീരാളിപ്പെട്ട് വിധാനത്തോടെ ആർത്തു വിളിച്ച് ശവമടിപ്പിക്കും എന്നും പറഞ്ഞു കാണും അല്ലേ? അതിലേറെയും പറയും. പാണന് പാട്ട് കെട്ടാൻ വേണ്ട വീരവചനങ്ങൾ എന്നും വരുമല്ലോ അവൾക്ക് നാവിൻ തുമ്പത്ത്.
5: ചിത്രപരിചയം.
6: അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുക,
7: അപ്രിയമായ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കാം.
5: അത് ഞാൻ ഉറപ്പിച്ചു.
7: ഇതിനു മുമ്പേ പല ഉറപ്പുകളും ഉണ്ടായിട്ടുണ്ട്.
8: വിഖ്യാത ചലച്ചിത്രങ്ങളുടെ മുഖവചനം, കണ്ടുമറന്ന ദൃശ്യങ്ങൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ.
9: നരസിംഹമ്മന്നാടിയാരുടെ ഭാര്യയായിരിക്കാൻ നിനക്ക് സമ്മതം.
8: മറവിയുടെ മാറാലക്കെട്ടുകൾക്കിടയിൽ സിനിമാ കൊട്ടകയിലെ അനശ്വര ചിത്രങ്ങളുടെ പുനരവതരണം.
4: ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു.
8: ചിത്രപരിചയം.
7: കുഞ്ഞുകണ്ഠന്റെ മോളല്ലേ?
10: അതെ.
7: എന്താ പേര്?
10: മായ.
8: റേഡിയോ മലബാറിൽ ആഴ്ച തോറും
10: ഇവിടെ 1-2 തവണ വന്നിട്ടുണ്ട്. നല്ല പ്രകൃതമൊക്കെയാ.
8: മറക്കാതെ കേൾക്കുക.
3: മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

ഒരു പാട്ട് കേൾക്കുമ്പോൾ അതിൽ നമ്മൾ ആദ്യം കേൾക്കുന്നത് ശബ്ദമാണ്. പക്ഷേ ചില ശബ്ദങ്ങൾ അങ്ങനെയല്ല, അവ പാട്ടിനൊപ്പം നമ്മുടെ ഓർമ്മകളിലേക്കും ജീവിതത്തിലേക്കും കടന്നുവരും. അത്തരത്തിലൊരു ശബ്ദമായിരുന്നു എസ് പി ബാലസുബ്രഹ്മണ്യൻ്റേത്. 1946 ജൂൺ 4 ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ ജനിച്ച പ്രിയപ്പെട്ട എസ് പി ബി ചെറുപ്പം മുതൽ തന്നെ സംഗീതത്തോട് വലിയ താല്പര്യമുണ്ടായിരുന്നു. സംഗീതം പഠിക്കുകയും പാടുകയും ചെയ്തിരുന്നെങ്കിലും തൻ്റെ ജീവിതം സിനിമയിലെ ഒരു വലിയ പിന്നണി ഗായകൻ്റെ ജീവിതമായി മാറുമെന്ന് അദ്ദേഹം ഒരിക്കൽ പോലും കരുതിയിട്ടുണ്ടാകില്ല. യുവാവായിരുന്ന കാലത്ത് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും സംഗീതത്തോടുള്ള പ്രണയം അദ്ദേഹം കൈവിട്ടില്ല. വിവിധ സംഗീത മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. അങ്ങനെയൊരു സംഗീത പ്രതിഭാ മത്സരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം പ്രശസ്ത സംഗീത സംവിധായകൻ എസ് പി കോദണ്ഡപാണിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എസ് പി ബി ആ മത്സരത്തിൽ 1st നേടി. ആ കഴിവ് തിരിച്ചറിഞ്ഞ കോദണ്ഡപാണി അദ്ദേഹത്തിൻ്റെ സിനിമയിൽ പാടാനുള്ള അവസരം നൽകി. 1966 പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ശ്രീ ശ്രീ ശ്രീ മര്യാദ രാമണ്ണയിലൂടെയാണ് എസ് പി ബി പിന്നണി ഗാനരംഗത്തേക്ക് എത്തുന്നത്. അങ്ങനെയാണ് ഒരു മഹത്തായ സംഗീതയാത്ര ആരംഭിച്ചത്. പിന്നീട് ആ ശബ്ദം തെലുങ്കിൽ മാത്രം ഒതുങ്ങിയില്ല, തമിഴിലേക്കും കന്നഡയിലേക്കും മലയാളത്തിലേക്കും ഹിന്ദിയിലേക്കും ഭാഷകളുടെ അതിരുകൾ കടന്ന് ബാലുവിൻ്റെ ശബ്ദം സഞ്ചരിച്ചു.

പ്രണയനായകന്റെ ശബ്ദമായും തമാശക്കാരനായ കഥാപാത്രത്തിന്റെ ശബ്ദമായും വിരഹത്തിന്റെ ശബ്ദമായും ആഘോഷത്തിന്റെ ശബ്ദമായും അദ്ദേഹം മാറി. ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു, SPB പാടുമ്പോൾ നമ്മൾ പലപ്പോഴും പാട്ടുകാരനെ മറന്ന് ആ കഥാപാത്രത്തെയാണ് കേട്ടിരുന്നത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ ഏറ്റവും വലിയ ശക്തികളിലൊന്ന്. 1979 ശങ്കരാഭരണം എന്ന തെലുങ്ക് ചിത്രത്തിലെ ഓംകാരനാഥനു എന്ന ഗാനത്തിലൂടെ അദ്ദേഹത്തിന് ആദ്യ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. പിന്നീട് ഹിന്ദി, തെലുങ്ക്, കന്നഡ, തമിഴ് ഭാഷകളിലായി 6 ദേശീയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി.

0: ಇದನಿ ದಬನಿ ದಬ ಮಗರಿ ಇದನಿ ದಬ ಮಗರಿ ದನಿ ಶಂಕರ ಭಜನ ಶಂಕರ
1: പുരസ്കാരങ്ങളെക്കാൾ വലുതായിരുന്നു ജനങ്ങളുടെ സ്നേഹം. ഏക് ദുജെ കേലിയയിലെ പ്രണയഭാവം മുതൽ മേനെ പ്യാർക്കയിലെ യുവത്വം വരെ, തമിഴിലെ അനേകം ഇളയരാജ ഗാനങ്ങളിൽ നിന്ന് മലയാളത്തിലെ മധുരഗാനങ്ങൾ വരെ, എവിടെയൊക്കെ സംഗീതമുണ്ടോ അവിടെയൊക്കെ എസ് പി ബിയുടെ ശബ്ദം ഒരു കാലത്തിന്റെ ഓർമ്മയായി മാറി. 2020 സെപ്റ്റംബർ 25 അദ്ദേഹം നമ്മെ വിട്ടുപോയി. പക്ഷേ ഒരു ഗായകൻ മരിക്കുന്നത് അദ്ദേഹത്തിന്റെ അവസാന ശ്വാസത്തോടെയല്ല, അദ്ദേഹത്തിന്റെ ശബ്ദം അവസാനമായി മുഴങ്ങുന്ന ദിവസം മാത്രമാണ്. അദ്ദേഹം പാടിയ പാട്ടുകൾ ഇന്നും നമ്മൾ കേൾക്കുന്നു, അദ്ദേഹത്തിന്റെ ശബ്ദം ഇന്നും നമ്മുടെ ഓർമ്മകളിൽ ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ എസ് പി ബി നമ്മോടൊപ്പമുണ്ട് പാട്ടിലൂടെ.

മലയാള സിനിമയിൽ എസ് പി ബിയുടെ ശബ്ദം ആദ്യമായി കേട്ടത് ഈ ഗാനത്തിലൂടെയാണ്. 1969 കടൽപ്പാലം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിന്റെ സംഗീത ലോകത്തേക്കെത്തിയ ആ ശബ്ദം പിന്നീട് മലയാളികളുടെ ഹൃദയത്തിലും സ്വന്തമായൊരു ഇടം നേടി. ജി ദേവരാജൻ മാഷിയുടെ വരികൾക്ക് വയലാർ രാമവർമ്മയാണ് ഈണം നൽകിയത്.

മലയാളത്തിൽ തുടക്കകാലത്ത് തന്നെ ജാനകിയമ്മയ്ക്കൊപ്പം പാടാനുള്ള അവസരവും അദ്ദേഹത്തിന് ലഭിച്ചു. അന്നത്തെ ആ ശബ്ദത്തിൽ ഇന്നത്തെ മഹാഗായകന്റെ ചിലമ്പൊലി കേൾക്കാമായിരുന്നു. കാലം മുന്നോട്ടു പോയി, ശബ്ദം മാറിയില്ല. പക്ഷേ ഓരോ കാലത്തിനും അനുയോജ്യമായ ആ ശബ്ദം മാറിക്കൊണ്ടിരുന്നു. മലയാളത്തിൽ പ്രണയവും വിരഹവും നിറഞ്ഞ ഗാനങ്ങൾക്ക് SBB നൽകിയ ഭാവം അത്രമേൽ മനോഹരമായിരുന്നു. 1991 പുറത്തിറങ്ങിയ അനശ്വരം എന്ന ചിത്രത്തിലെ താരാപഥം ചേതോഹരം എന്ന ഗാനം അത്തരമൊരു പാട്ടായിരുന്നു.

മലയാള സിനിമയായ ഒരു യാത്രാമൊഴിയിൽ തമിഴ് വരികളുള്ള ഈ ഗാനം എസ് പി ബിയും എം ജി ശ്രീകുമാറും ചേർന്നാണ് പാടിയത്. ഭാഷ ഏതായാലും ശബ്ദത്തിന് അതിരുകളുണ്ടായിരുന്നില്ല. ഏത് ഗാനം എന്ന് വെച്ചാൽ ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിൽ കാക്കാല കണ്ണമ്മ എന്ന് തുടങ്ങുന്ന ഗാനം. സംഗീതം നൽകിയത് ഇളയരാജ. 1997 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

ഗായകന്റെ മികവ് ജനങ്ങളുടെ സ്നേഹത്തിൽ മാത്രം അളക്കാനാകില്ല. രാജ്യവും ആ പ്രതിഭയെ അംഗീകരിക്കുമ്പോൾ അത് ചരിത്രമാകുന്നുണ്ട് അല്ലേ? തെക്കേ ഇന്ത്യയിലെ ഒരു ഗായകന്റെ ശബ്ദം ഹിന്ദി സിനിമയിലും ഇന്ത്യ മുഴുവൻ കേൾക്കാൻ തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ്. ഏക് ദുജെ കേലിയയിലെ SPB യുടെ ശബ്ദം അദ്ദേഹത്തെ ദേശീയ തലത്തിൽ കൂടുതൽ ശ്രദ്ധേയനാക്കി. 1981 പുറത്തിറങ്ങിയ ഏക് ദുജെ കേലിയെ എന്ന ചിത്രത്തിലെ തേരെ മേരെ ബീച്ചുമേം എന്ന് തുടങ്ങുന്ന ഗാനം നമുക്കൊന്ന് ആസ്വദിച്ചാലോ?

തമിഴിൽ നിന്ന് നമുക്കൊരു ഗാനം കേട്ടാലോ? മീൻസാര കനവ് എന്ന ചിത്രത്തിലെ തങ്കത്താമരെ എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് എസ് ബി ബിക്ക് ആറാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. 6 ദേശീയ പുരസ്കാരങ്ങൾ ഇന്ത്യൻ പിന്നണി ഗാന ചരിത്രത്തിലെ അപൂർവമായൊരു നേട്ടമാണ് അല്ലേ?

വെറും പാട്ടുകളുടെ എണ്ണം കൊണ്ടോ പുരസ്കാരങ്ങളുടെ എണ്ണം കൊണ്ടോ മാത്രം ഓർക്കേണ്ടതില്ല. ഒരേ ശബ്ദത്തിൽ പ്രണയവും വിരഹവും തമാശയും ആഘോഷവും ക്ലാസിക്കൽ ഭാവവും കഥാപാത്രത്തിന്റെ വ്യക്തിത്വവും കൊണ്ടുവരാൻ കഴിഞ്ഞ ഗായകനായിരുന്നു അദ്ദേഹം. ചിത്രയോടൊപ്പമുള്ള എസ് പി ബിയുടെ ഗാനങ്ങൾ മലയാളികൾക്ക് എപ്പോഴും ഒരു പ്രത്യേക അനുഭവമാണ് അല്ലെ? രണ്ട് വ്യത്യസ്ത ശബ്ദങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ മാധുര്യം ഈ ഗാനത്തിലുണ്ട്. 1994 പുറത്തിറങ്ങിയ സുഖം സുഖകരം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ

1966 ഒരു പുതിയ ഗായകനായി തുടങ്ങിയ യാത്ര തെലുങ്കിലും തമിഴിലും കന്നഡയിലും മലയാളത്തിലും ഹിന്ദിയിലും സഞ്ചരിച്ച് ഇന്ത്യയുടെ സംഗീത ചരിത്രത്തിലെ ഒരു വലിയ അധ്യായമായി മാറി. അദ്ദേഹത്തിന് 6 ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചു. പത്മശ്രീയും പത്മഭൂഷണും ഉൾപ്പെടെ നിരവധി ബഹുമതികളും ലഭിച്ചു. പക്ഷേ SBBക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചിരുന്നത് ഒരു പക്ഷേ ഈ പുരസ്കാരങ്ങളൊന്നുമല്ല. ഒരു പാട്ട് കേട്ട് ആരെങ്കിലും ഇത് എൻ്റെ പാട്ടാണ് എന്ന് പറയുന്ന ആ നിമിഷമായിരിക്കും. ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ഇല്ല. എങ്കിലും റേഡിയോയിലൂടെ ഒരു SBBയുടെ പാട്ട് കേൾക്കുമ്പോൾ ഒരു നിമിഷത്തേക്ക് നമ്മൾ ആ ശബ്ദത്തെ തിരിച്ചറിയും അല്ലേ? അതാണ് ഒരു ഗായകൻ കാലത്തെ അതിജീവിച്ചെന്ന് പറയാനുള്ള ഏറ്റവും മനോഹരമായ തെളിവ്. SP ബാലസുബ്രഹ്മണ്യം പാട്ടിലൂടെ നമ്മോടൊപ്പം ഇന്നും ജീവിക്കുന്നു. SBBയുടെ ഓർമ്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ഈ തോട് ഇന്നോണ്ട് വൃത്തിയാക്കി തീരുവാ എന്റെ ശാന്തെ.
1: രമണി ഇന്നെന്നെ തീർക്കണോ? അല്ലപ്പ, കഴിഞ്ഞ മാസത്തെ തൊഴിലുറപ്പിന്റെ കൂലി കിട്ടി നിങ്ങൾക്കല്ലോ?
2: എനിക്ക് കിട്ടിയല്ലോ, എന്റെ ബാങ്കിൽ വന്നിട്ടുണ്ട്. നീ നോക്ക് പോയിട്ട്, ബാങ്കിൽ പോയിട്ട്
1: എന്നാ പോയി നോക്കാം.
2: ഒന്നും കൂടി പോയി നോക്ക്.
1: അല്ല പങ്കെ, ഇന്റെ മോളെ പാട്ട് ഇന്നലെ ആ റേഡിയോ കേട്ടിനല്ലോ, അയ്യല്ലൂരിലെ റേഡിയോയില്.
0: ഓളെ മോളെ പാട്ട് മാത്രമൊന്നുമല്ല, മുരളിയിലെ ചെക്കന്റെയും കൂട്ടരെല്ലാം പാട്ടുണ്ടേലും പോലും റേഡിയോയില്.
2: ഇപ്പൊ നാട്ടിലെല്ലാവർക്കും പാടാൻ പറ്റും പോലും.
1: അതാരെ വരുന്ന അതിലേക്ക് കൂടി ആ ഒരു ബാഗെല്ലെടുത്തിട്ട്.
2: മോളെടുന്ന,
3: ഞാൻ അയ്യല്ലൂരെ റേഡിയോ സ്റ്റേഷനിന്നാ.
0: ഓ, റേഡിയോന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവരിങ്ങെത്തിയല്ല.
3: നിങ്ങളെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
1: കേക്കലുണ്ട്, കേക്കലുണ്ട്.
3: പാട്ട് പാടാറുണ്ടോ? പാട്ടൊക്കെ ഇഷ്ടാണോ?
0: പാട്ട് ഇഷ്ടാന്ന്, പാട്ട് കേക്കലെല്ലാം ഉണ്ട്. പങ്കല്ലാണ് പാടുവപ്പാ.
2: പണ്ട് ഞാൻ നാട്ടിക്ക് പോകുമ്പോ പാടുന്ന പാട്ടല്ലാണ്ട് വേറെ എന്ത് പാട്ടാടോ ഞാൻ പാടല്.
1: പങ്കെ വെറുതെ പറയലേ, നീ കഴിഞ്ഞ ആഴ്ചയും കൂടി പാടുന്ന ഞാൻ കേട്ടു.
2: ഏ, ഞാൻ നാട്ടിക്കുള്ള പാട്ടും അല്ലാണ്ട് വേറെ എങ്ങനെയൊന്നും പാടില്ലപ്പ.
0: എന്നാ നാട്ടിക്കുള്ള പാട്ട് പാടിക്കൊടുക്കന്റെ പങ്കെ.
2: നമുക്ക് പാടാൻ തോന്നില്ല രമണി.
0: ആ, എല്ലാവർക്കും കൂടെ അങ്ങ് പാടാ.
2: ഉച്ചി

0: ഓർമ്മയില്ല.
1: നാട്ടിയെല്ലാം പൊട്ടിച്ച് കൊറേ ആയില്ലേ. നമ്മളെ മധുവിന്റെ വീട്ടിലെ പണി കഴിഞ്ഞില്ലാന്നൊന്ന് ആശാരി ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
0: അത് ഏത് നേരവും മുട്ടലും തട്ടലും തന്നെ അല്ലപ്പാ, ഇതെത്ര രസമായി തുടങ്ങിട്ട്.
2: മോളെ ഈ പങ്കുപാടി പാട്ടിപ്പ നമ്മളെ റേഡിയോയിൽ കേൾക്കുക.
3: വേഗം തന്നെ വരെ
0: നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചേരും. റേഡിയോയില്
3: ഏച്ചിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പറയോ, വെച്ചു തരാലോ.
0: അന്നേരം ഗൾഫിലുള്ള എന്റെ മോനെല്ലാം കേൾക്കാൻ പറ്റും പാട്ട്?
3: ഓ പിന്നെ ലോകത്തുള്ള എല്ലാവർക്കും കേൾക്കാൻ പറ്റും.
0: ഓ അങ്ങനെയുണ്ട് അല്ലേ.
1: രമണിച്ച് ഒരു പാട്ട് പറ.
2: രമണി ആ കഴിഞ്ഞ ദിവസം നിങ്ങളെ ക്ലബിൽ പാടിയ പാട്ടില്ലേ,
1: കൊറേ
2: കയ്യടി കിട്ടിയ നമ്മള് കഴിഞ്ഞ ദിവസം രാത്രി
1: പെണ്ണാളേ പെണ്ണാ
0: പാട്ട് തന്നെ അങ്ങേ പാടിക്കൊടുക്കും അങ്ങേ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾക്കേവർക്കും ഗാനലയത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൂടെയുള്ളത് ഞാൻ അശ്വിനി.
1: ഞാൻ സൂര്യ. നമുക്കൊരു യാത്ര പോയാലോ?
0: ഇപ്പൊ ഗാനലയത്തിന്റെ നേരമല്ലേ, അപ്പൊ നമ്മളൊരു യാത്ര പോയി കഴിഞ്ഞാൽ ശ്രോതാക്കള് നിരാശരായി പോവില്ലേ?
1: ഒരു ചെറിയ യാത്രയാണ് അശ്വിനി.
0: പക്ഷെ നമ്മുടെ ടൈം ആയില്ലേ ഗാനലയത്തിന്.
1: ടൈം ആയിക്കോട്ടെ, നമുക്ക് ഗാനലയത്തിലൂടെ ഒരു യാത്ര പോകാം.
0: ഓ അങ്ങനെ, എങ്ങോട്ടേക്കാണ്?
1: ഭൂപടത്തിലില്ലാത്തൊരു യാത്ര.
0: ഭൂപടത്തിലില്ലാത്തൊരിടം എന്ന് പറഞ്ഞ സിനിമ ഒക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഭൂപടത്തിലില്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ എങ്ങനെയാണ് യാത്ര പോകുന്നത്?
1: നമുക്ക് വിസയും വേണ്ട, ടിക്കറ്റും വേണ്ട, വിമാനം ഒന്നും വേണ്ട അവിടെ എത്താൻ.
0: പിന്നെ പറന്നു പോവാനാണോ ഉദ്ദേശം?
1: പറന്നും പോവണ്ട.
0: എങ്ങനെ നമ്മൾ അവിടത്തേക്ക് എത്തും?
1: അവിടെ എത്താൻ ഒരുപാട് മാർഗങ്ങളുണ്ട്.
0: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
1: അതായത് അശ്വിനി, അവിടെയുള്ള മനുഷ്യന്മാരെ നീ കണ്ടിട്ടുമുണ്ട്, എനിക്ക് അവിടെയുള്ള ആൾക്കാരെയൊക്കെ ഇഷ്ടാണ്.
0: ഞാൻ അറിയാതെ ഞാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലവും മനുഷ്യരോ?
1: ആ, നീ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും.
0: അതെയോ?
1: ആ,
0: പക്ഷെ ഓർത്തെടുക്കാൻ പറ്റുന്നേ ഇല്ല.
1: ഓർത്തെടുക്കാൻ പറ്റൂല. അങ്ങനെ ഒരു ടോപ്പിക്കാന്ന് നമ്മൾ ഇന്ന് എടുക്കാൻ പോന്നേ.
0: ഗാനലയത്തിലെ ടോപ്പിക്കിനെ പറ്റിയിട്ടാണോ ഇത്രയും സമയം സംസാരിച്ചത്?
1: അതെ, നിനക്ക് മനസ്സിലായിട്ടില്ല?
0: മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാലല്ലേ സൂര്യേച്ചി ഇതൊക്കെ മനസ്സിലാവുള്ളൂ.
1: കേൾക്കുന്ന ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും.
0: അവർക്ക് തീരെ മനസ്സിലാവാൻ സാധ്യതയില്ല. ഇത് വളഞ്ഞു മൂക്ക് പിടിക്കുന്ന പരിപാടിയല്ലേ.
1: എന്നാലും നേരെ നമുക്ക് മൂക്ക് പിടിക്കാം.
0: ആ,
1: ഭൂപടത്തിലില്ലാത്ത കുറേ സ്ഥലങ്ങൾ സിനിമയിലുണ്ട്.
0: അത് ശരിയാ, സിനിമാക്കാര് സൃഷ്ടിക്കുന്ന ചില സ്ഥലങ്ങള്.
1: അതിലൊന്ന് നമുക്ക് AR എടുക്കാം, കുമാരി എടുക്കാം. പറഞ്ഞു വരുമ്പോ ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും.
0: അങ്ങനെ, അതായത് ഭൂമിയിൽ ഇല്ലാത്ത, ഭൂപടത്തിലില്ലാത്ത സ്ഥലങ്ങള് പക്ഷെ സിനിമയില്
1: നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആദ്യം ഓർമ്മ വരുന്നത് അത്ഭുത ദ്വീപായിരിക്കും.
0: അതെ അതെ, അത്ഭുത ദ്വീപിലെ പോലൊരു ദ്വീപ് ഉണ്ട് എന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല.
1: ഇല്ല,
0: അത്ഭുത ദ്വീപ് കണ്ടിട്ടുള്ള ആർക്കും അങ്ങനെ ഒരു സ്ഥലം ഇല്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല. അവിടെയുള്ള ആൾക്കാര്, അവരുടെ കോമഡി, അവരുടെ അടി,
1: അവരുടെ പ്രണയം,
0: അതെ
1: അതൊക്കെ നല്ലൊരു രസമായിട്ടല്ലേ വിനയൻ സംവിധാനം ചെയ്തത് ആ ചിത്രം.
0: ഓക്കെ, ഇപ്പൊ മനസ്സിലായി. അങ്ങനെയെങ്കിൽ ആദ്യത്തെ സിനിമ ഞാൻ പറയാം.
1: ആ,
0: ഈ സിനിമ കുറച്ച് പഴയ കാലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. യഥാർത്ഥ ജീവിതമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു മിസ്റ്റീരിയസ് ഹൊറർ ടൈപ്പ് മൂവിയാണത്. 2022 പുറത്തിറങ്ങിയത്.
1: ആരാണ് നായിക അതില്?
0: ഐശ്വര്യലക്ഷ്മി.
1: ആ മനസ്സിലായി, കുമാരി.
0: അതെ, ടൈറ്റിൽ റോള് ചെയ്തത് ഐശ്വര്യലക്ഷ്മി ആണ്.
1: ആ സിനിമ എന്ന് പറയുമ്പോൾ നമ്മളൊരു മുത്തശ്ശി ഒരു കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നതിലാണ് തുടക്കം.
0: മുത്തശ്ശി ഒരു സ്ഥലത്തിന്റെ പേര് പറയുന്നുണ്ട്, ഇല്ലിമലക്കാട്.
1: അതെ തന്നെ.
0: അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഇനി ആർക്കെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കണം കേട്ടോ. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്.
1: അതിനെപ്പറ്റി നീ ഒന്ന് പറയുന്നുണ്ടോ, ആ സിനിമയെ കുറിച്ച് എങ്ങനെയാണ്, എന്താണെന്നൊക്കെ?
0: മുത്തശ്ശി പറയുന്ന കഥയിലൂടെയാണ് ഇല്ലിമലക്കാടിനെ കുറിച്ചും അവിടെയുള്ള കാഞ്ഞിരങ്ങാട് തറവാടിനെ കുറിച്ചും ഒക്കെ പ്രേക്ഷകന് മനസ്സിലാക്കാൻ പറ്റുക. അവിടത്തേക്ക് സാധാരണ ജീവിതം നയിക്കുന്ന കുമാരി എന്നുള്ള പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കൊണ്ടുപോകും. കല്യാണം കഴിച്ചു കൊണ്ടുപോകുമ്പോൾ സാധാരണ ഒരു പെൺകുട്ടിക്ക് മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകൾ, സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും.
1: ഉണ്ടാവും തീർച്ചയായിട്ടും.
0: പക്ഷെ അവിടെ എത്തിയതിന് ശേഷമാണ് അറിഞ്ഞത് പുറമേന്ന് കാണുന്ന തറവാടല്ല ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് നിഗൂഢതകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. പിന്നീട് നടക്കുന്ന ഒക്കെ മിത്തുകളൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഭവമാണ്. തറവാട്ടിൽ ഒരു ആരാധനാമൂർത്തി ഉണ്ടാവും, അതിനെതിരെ പ്രവർത്തിക്കുന്ന മറ്റൊരു മൂർത്തി ഉണ്ടാവും, ഇവര് തമ്മിലുള്ള യുദ്ധം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് സിനിമ പോകുന്നത്.
1: അപ്പൊ നീ ആ സിനിമ കണ്ടിട്ടുണ്ട്?
0: സിനിമ കണ്ടിട്ടുണ്ട്.
1: ഞാൻ കണ്ടിട്ടില്ല. അതാ ചോദിച്ചത്, ആ സിനിമയെ കുറിച്ച് വല്ലതും അറിയോ.
0: ആ, ഇതാണ് കണ്ടിരിക്കാൻ നല്ല രസമുള്ള സിനിമയാണ്.
1: അപ്പൊ അതൊരു ഹൊറർ മൂവിയാണ് അശ്വിനി?
0: ഹൊറർ ടൈപ്പ് തന്നെയാണ്. അങ്ങനെയുള്ള മൂവീസ് കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സജഷൻ തന്നെയാണ് കുമാരി എന്ന് പറയുന്ന സിനിമ. നല്ല പാട്ടുകളും ഉണ്ട് കേട്ടോ അതിനകത്ത്.
1: ഓക്കെ,
0: അധികം പറഞ്ഞ് ബോറടിപ്പിക്കാണ്ട് പാട്ട് കേൾപ്പിച്ചാലോ?
1: തീർച്ചയായിട്ടും. ഏത് പാട്ടാണ് നമ്മൾ കേൾപ്പിക്കാൻ പോകുന്നേ?
0: തുടക്കത്തിൽ തന്നെ നമ്മുടെ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്ന ഐശ്വര്യലക്ഷ്മിയെ പ്രസന്റ് ചെയ്യുന്ന ഒരു സോങ് ഉണ്ട്, എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്,
1: മന്ദാരപ്പൂവേ. ഇറങ്ങിയ സമയത്ത് അത് ഭയങ്കര ട്രെൻഡിങ് സോങ് ആയിരുന്നു അല്ലേ.
0: എല്ലാരും ഡാൻസിന് വേണ്ടിട്ട് എടുക്കുന്നു, റീലിന് വേണ്ടിട്ട് എടുക്കുന്നു.
1: ഈ പാട്ടിലെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ആ സ്ഥലങ്ങള്, തെയ്യങ്ങളുടെ. വടക്കേ മലബാറിലാണെന്ന് തോന്നല്ലേ ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്?
0: അതെ, കണ്ണൂര് കാസർഗോഡ് ജില്ലേനെ ബേസ് ചെയ്തിട്ടാണ് കഥ പുരോഗമിക്കുന്നത്. അപ്പൊ തെയ്യത്തിന്റെ കുറച്ച് അംശമുണ്ട്, വയൽപ്പാടങ്ങളുണ്ട്, അവിടെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് കാലം മുന്നേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ബാക്ക്ഗ്രൗണ്ട് ആണ് പാട്ടിനുള്ളത്. ഇപ്പൊ കാണാതെ അവരെന്ത് ചെയ്യാ?
1: ആ പാട്ട് കേൾക്കുക, സിനിമ കാണുക.
0: വരികൾ എഴുതിയത് ജോ പൗൾ ആണ്, പാടിയത് ആവണി മൽഹാർ, മ്യൂസിക് കൊടുത്തത് ജേക്സ് ബിജോയ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: യാത്ര ചെയ്ത് വടക്കൻ കേരളത്തില് ഏതോ ഒരു സ്ഥലത്ത് നമ്മൾ എത്തി ക്ഷീണിച്ച് നിൽക്കുകയാണ്. ഇനി ഞാൻ കഥ പറയാം.
0: പ്രത്യേകിച്ച് എനിക്ക് കഥയും ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് നീ കഥ പറയുന്നതാണ് ഏറ്റവും നല്ലത്.
1: കഥയും ബോധം ഇല്ലാത്ത ആൾക്കാർ കഥ പറയുമ്പോഴാണ് കഥയ്ക്ക് കൂടുതൽ മിഴിവേകുന്നതും കഥ കൂടുതൽ ആസ്വാദികരമാവുന്നതും.
0: ഏഹാ, ഭയങ്കരം തന്നെ. എന്നാ കഥ പറഞ്ഞോ.
1: അതായത് ഒരു ഗ്രാമം, ഗ്രാമത്തിൽ ഒരുപാട് മനുഷ്യരുണ്ട്.
0: കിരങ്കരി
1: അത് മനുഷ്യര
0: അല്ലല്ല, അതിന്റെ ശബ്ദം വേണോ പുറകുന്ന്?
1: ബാക്ക്ഗ്രൗണ്ട്. ഇത് നാടകല്ല, അതിരാണിപ്പാടമല്ല, ഇത് ഏതോ ഒരു ഗ്രാമം. ഗ്രാമത്തിന്റെ പേര് നിങ്ങൾ പറയണം.
0: എനിക്കറിയാണെങ്കിൽ ഞാൻ പറയും.
1: ഓക്കെ. അവിടെ ഒരുപാട് മനുഷ്യരെ, അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ വ്യത്യസ്തമാണ്. സ്ത്രീകളാണെങ്കിൽ ഈ ഗുജറാത്തി സ്റ്റൈലിലുള്ള പാവാട, ബ്ലൗസ്, തലയിൽ ഒരു ഷോളൊക്കെ ഇട്ടിട്ട് ഓർണമെന്റ്സ് ഒക്കെ ഗുജറാത്തി രാജസ്ഥാനി ടൈപ്പിലുള്ള.
0: ഏകദേശം പിടികിട്ടി. എന്നാലും
1: അത് ക്ലൂ ബാക്കി
0: പറഞ്ഞു
1: കഷ്ടപ്പെട്ട് കണ്ടെത്തി. ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ ജുബ്ബ പോലെയുള്ള ഷർട്ട് പോലെയുള്ള സാധനവും പിന്നെ മുണ്ട് ഇങ്ങനെ കെട്ടിട്ട്.
0: മനസ്സിലായി.
1: പിന്നെ തലയിൽ കിട്ടു,
0: അതെന്തായാലും ഉണ്ടാവുമല്ലോ ആ കാലത്ത്. അങ്ങനെയാണല്ലോ,
1: ഇതാണ് സംഭവം. അവരൊക്കെ അടിപൊളിയായിട്ട് സന്തോഷിച്ച് അർമാദിച്ച് പോവാണ്.
0: ഞാൻ ഒറ്റൊരു ചോദ്യം ചോദിക്കാം.
1: ചോദ്യത്തിന് ഒരു അവസരമില്ല, ഇത് പറയുന്നത് കേൾക്കാനേ പറ്റുള്ളൂ.
0: അല്ലല്ല, എനിക്ക് ആ ചോദ്യം ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് വരാൻ പറ്റും.
1: ഉത്തരം പെട്ടെന്ന് പറയണ്ട.
0: അല്ല, എനിക്ക് ഉത്തരം പെട്ടെന്ന് പറയണല്ലോ, അല്ലെങ്കിൽ ശ്രോതാക്കൾ വിചാരിക്കുമല്ലോ സൂര്യക്കൊന്നും അറിയില്ല. അതായത് ഇവർ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നന്നായിട്ട് പാലിക്കുന്ന കൂട്ടത്തിലുള്ളവരല്ലേ?
1: അങ്ങനെയാണ്. പക്ഷെ അവർക്കൊരു പ്രശ്നമുണ്ട്.
0: എന്ത്?
1: ഒരേ ഒരു പ്രശ്നം. അത് മാത്രമാണ് അവരുടെ പ്രശ്നം.
0: ആ പ്രശ്നം എന്താ?
1: ആ പ്രശ്നമില്ല, അവർക്ക് വേറൊരു പ്രശ്നമില്ല. വെള്ളമില്ല.
0: മനസ്സിലായി. എനിക്ക് പിടികിട്ടി, ശ്രോതാക്കൾക്ക് പിടികിട്ടിയൊന്നും എനിക്കറിയില്ല. പക്ഷെ ബുദ്ധിജീവിയായ എനിക്കിതെല്ലാം വേഗത്തിൽ പിടികിട്ടും.
1: അത് ശരിയാ. സിനിമയുടെ മൊത്തം കഥയും പറഞ്ഞ് എന്നിട്ട് ബുദ്ധിജീവി പോലും.
0: അല്ല, ഞാൻ നേരത്തെ ചോദിച്ചത് എന്തുകൊണ്ടാന്ന് മനസ്സിലായില്ല. ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കുന്നവരാണോ അത്? കാരണം എനിക്ക് ഈ സിനിമ മനസ്സിലായത് കൊണ്ടല്ലേ ഞാൻ
1: ചോദിച്ചത്.
0: സുന്ദരകില്ലാടി,
1: അതിലെ സ്വപ്ന ഭൂമി എന്ന് പറയുന്ന സ്ഥലം. ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു സ്വപ്നഭൂമി ഉണ്ടോന്നുള്ള കാര്യം നമുക്കറിയില്ല. ഉണ്ടാവാൻ സാധ്യത ഇല്ലല്ലേ.
0: നമ്മൾ ആ സിനിമയിലെ കേട്ടിട്ടുള്ളൂ സ്വപ്നഭൂമി എന്നത്, അല്ലേ?
1: അതെ.
0: ആ സ്വപ്നഭൂമിയിലെ ആൾക്കാർക്ക് സ്വപ്നം എന്താണ്?
1: വെള്ളം കിട്ടുക.
0: വെള്ളം കിട്ടല് മാത്രല്ല, എന്ത് കുഴിക്കണം?
1: കിണർ കുഴിക്കണം. അപ്പൊ കിണറൊഴിക്കാൻ ആര് വരുന്നുണ്ട്?
0: നമ്മുടെ കില്ലാടി മാറു വരുന്നുണ്ട്.
1: ബാക്കി കഥ നമ്മള് കൂടുതൽ പറയണമെന്നൊന്നുമില്ല.
0: നല്ല രീതിയിൽ വിജയിച്ച ഒരു സിനിമയാണ് സുന്ദര കില്ലാടി. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട സിനിമയായിരിക്കും എന്തായാലും.
1: ഫാസില് കഥയും തിരക്കഥയും സംഭാഷണവും നിർമ്മാണവും ഒക്കെ നിർവഹിച്ച സിനിമയാണ്. മുരളീകൃഷ്ണയാണ് സംവിധാനം ചെയ്തത്. അഭിനേതാക്കളെ പ്രത്യേകിച്ച് എടുത്തു
0: പറയേണ്ട. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ മെയിൻ ആയിട്ട് നമ്മുടെ ദിലീപ്,
1: പിന്നെ ശാലിനി പേരായിട്ട് വരും.
0: അതെ,
1: ആ സിനിമ കാണുമ്പോൾ നമ്മളും അവിടുത്തെ ഒരാളാണെന്ന് വിചാരിക്കും. ആ കിണറിലൊരു തുള്ളി വെള്ളം കിട്ടുമ്പോൾ നമുക്ക് എന്തോ കിട്ടിയൊരു പ്രതീതിയാ. ലാസ്റ്റ് മൊമെന്റിൽ സിനിമ കാണുമ്പോൾ ഇങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക, ഒരു തുള്ളി വെള്ളം
0: കിട്ടിയിട്ടുണ്ടെങ്കിൽ. അത് മാത്രമല്ല, ആ വെള്ളവും കൊണ്ട് അവൻ
1: ശാലിനിയുടെ മേലെ ഒഴിച്ചാൽ മാത്രമേ അവളുടെ ബ്രസ്റ്റ് മാറുകയും ചെയ്യുള്ളൂ. ത്രില്ലിംഗ് ആയിരുന്നു, ഇമോഷണലി ടച്ച് ചെയ്യുന്ന സിനിമയാണ്. പ്രണയമുണ്ട്, വിരഹമുണ്ട്, എല്ലാ സംഭവങ്ങളും ഒരുമിപ്പിച്ചൊരു സിനിമയായിരുന്നു സുന്ദര കില്ലാടി. ഒരുപാട് പാട്ടുകളുണ്ട്, അപ്പൊ കൺഫ്യൂസ്ഡ് ആവുകയാണ് ഏതാ കൊടുക്കേണ്ടതെന്ന്.
0: അധികം നമ്മൾ കൊടുക്കാത്തൊരു പാട്ട് കൊടുത്താലോ അശ്വിനി?
1: അതാണ് നല്ലത്.
0: ഏറ്റവും കൂടുതൽ ഞാൻ കൊടുക്കുന്ന പാട്ട് എന്ന് വെച്ചാല് സുന്ദര കില്ലാടിയിലെ മാദം പുലരുമ്പോഴായിരിക്കും. നീ ഏതാ കൊടുക്കാറ്?
1: അതോ അല്ലേ നാടോടി?
0: ഈ രണ്ട് സോങ് ആണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത്.
1: അധികം കേൾക്കാൻ സാധ്യതയില്ലാതെ ഒരു പാട്ട്, ഇവരുടെ കിണർ കുഴിച്ച് വെള്ളം കിട്ടും ആ ഒരു പ്രതീക്ഷയൊക്കെ വന്ന സമയത്ത് മനസ്സിൽ വളർന്നു പൂത്ത ചെമ്പനുടെ കടപുഴകും നിമിഷം മലർക്കാവിൻ ഭൂതഗണ നാഥനാവിൽ അടി ആടി ഉറഞ്ഞ ദിനം.
0: എന്റെ ആ പാട്ടാണ് കേൾപ്പിക്കാൻ പോകുന്നത്.
1: ആ പാട്ടാണ് കേൾപ്പിക്കാൻ പോകുന്നത്. ബിച്ചു തിരുമലയുടേതാണ് വരികള്. ഔസേപ്പച്ചാണ് ഈണം കൊടുത്തതും
0: പാടിയതും.
1: അപ്പൊ സുന്ദര കില്ലാടി എന്നുള്ള സിനിമയിലെ ഈ ഒരു പാട്ട് കേട്ട് തിരിച്ചു വരിക. ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ.

0: റേഡിയോ മലബാറിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഗാനലയമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭൂപടത്തിൽ ഇല്ലാത്ത ഇടങ്ങളിലൂടെയുള്ള യാത്ര തുടരാം. ഇനി സൂര്യ ചെങ്ങോട്ടക്കും.
1: ഞാൻ ഇനി വെള്ളത്തിലേക്കാണ് പോകുന്നത്.
0: വെള്ളത്തിലേക്കോ?
1: ആ,
0: അതെന്താ ഒരു വെള്ളത്തിലേക്ക് പോക്ക്?
1: അല്ല, വെള്ളത്തിലേക്ക് പോയാലേ ആ സ്ഥലത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റൂ.
0: അങ്ങനെയുണ്ടോ?
1: ആ, ആ സ്ഥലത്ത് എത്തണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളവും കടന്നെത്തണം.
0: വെള്ളം കടന്നെത്തുന്ന സ്ഥലം അപ്പൊ അറബിക്കടലിന്റെ അപ്പുറത്തായിരിക്കും.
1: ആയിരിക്കാം, സാധ്യതയുണ്ട്. കാരണം നമ്മളെ ഭൂപടത്തിൽ ഇല്ലാത്തൊരു സ്ഥലമാണല്ലോ അത്.
0: അന്നേരം അറബിക്കടലിന്റെ അപ്പുറത്തേക്കോ?
1: ആയിരിക്കാനാണ് സാധ്യത. അറിയില്ല, ഭൂപടത്തിൽ ഇല്ലല്ലോ അശ്വിനി. അതിനെപ്പറ്റി എനിക്ക് അങ്ങനെ വലിയ അറിവില്ലാത്തത് കൊണ്ട് ഇത് വെള്ളവും കടന്നിട്ടാണ് അവിടെ എത്തേണ്ട ആ സ്ഥലത്ത്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അടുത്ത ക്ലൂ. അടുത്ത ക്ലൂ എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാ?
0: പറയുന്നില്ലേ?
1: പറയുന്നില്ല. ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അവരുടെ ഭാഷ അനക്കും മനസ്സിലാവില്ല, നിനക്കും മനസ്സിലാവില്ല, കേൾക്കുന്നവർക്കും മനസ്സിലാവില്ല. ഒരു തരം എന്ന് പറയുന്നത് ബ്രോ അങ്ങനെയായിട്ടും പറയുന്ന ഒരു ഭാഷയാണ്.
0: ദൈവമേ, ബാഹുബലിയിൽ ഒരു കിലികിലി ഭാഷ കേട്ടിട്ടുണ്ടായി.
1: അതുപോലെ തന്നെയാണ് ഈ ഭാഷയെന്നാ എനിക്ക് തോന്നുന്നു. ഒരുമാതിരിയുള്ള ഒരു സൗണ്ട് ആയിരുന്നു അവരുടേത്. ഇപ്പൊ ക്ലൂ മനസ്സിലായോ ഞാൻ പറഞ്ഞ?
0: അങ്ങനെ പറഞ്ഞു നോക്കുമ്പോ ഒരൊറ്റ ക്ലൂവും കൂടെ തന്നു കഴിഞ്ഞാല് ഞാൻ അളപ്പു.
1: ഒരു ചിരി.
0: ഒരു ചിരിയാ?
1: ആ, ഒരു ചിരി കേട്ടാല് നിനക്കത് വേഗം മനസ്സിലാൻ പറ്റും.
0: കേൾപ്പിച്ചേരുക.
2: ഈ സൗന്ദര്യത്തിന് മുന്നിൽ മയങ്ങിവിടാത്ത ഏതെങ്കിലും ആനനക്കന്മാരുണ്ടാവോ?
0: ഓ, ഈ ചിരി, ഇത് നമ്മളെ
1: നമ്മളെ ഏത് സിനിമ? മറ്റേ
0: സിനിമ.
1: ആ സിനിമയിലെ ഓരോ ഡയലോഗുകളും ഇപ്പോഴും എല്ലാവരുടെ ഓർമ്മകളിലും തങ്ങി നിൽക്കുന്നതാണ്.
0: ഓ, എന്ത് രസമായിരുന്നു കാണാൻ. നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റാത്തൊരു ലോകം. ഒന്ന് ആലോചിച്ച് നോക്കിയ, ഒരു ദ്വീപ്, അവിടെയുള്ള പുരുഷന്മാരൊക്കെ വളരെ ചെറിയ ആൾക്കാരും സ്ത്രീകള് നമ്മളൊക്കെ പോലെയുള്ള സാധാരണ ആൾക്കാരും. ഇതിന്റെ കഥ കൂടുതൽ പറയണം തോന്നുന്നില്ല അല്ലേ?
1: വിനിയന്റെ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം എന്ന് തന്നെ പറയാം അത്ഭുത ദ്വീപ്.
0: പാവം, ഉയരം കുറഞ്ഞ മനുഷ്യരുടെ ഇടയിലേക്ക് നെവിയിൽ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാർ അവരുടെ കപ്പലൊക്കെ പൊട്ടി തകർന്നിട്ട് പോവാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അപകടം മനസ്സിലാവുന്നത്. ഉയരം കൂടിയ പുരുഷന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവര് രാക്ഷസരാണ്, നരഭോജികളാണെന്നാണ് ആ ദ്വീപിലുള്ള ആൾക്കാരുടെ വിശ്വാസം.
1: അതെ, നമ്മുടെ ഗിന്നസ് പക്രു, ജഗതി ചേട്ടൻ, അതുപോലെ കൽപ്പന, ഒരുപാട് ആൾക്കാർ, ഒന്ന് രണ്ട് മൂന്നും നമുക്ക് എണ്ണി പറയാൻ പറ്റില്ല, അത്ര പേരാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്.
0: ബാക്കിയുള്ള കഥയൊക്കെ സ്വാഭാവികം. ആ ദ്വീപ് എന്ന് പറയുന്നത് വാമനപുരി എന്ന് പറയുന്ന രാജ്യം പോലെ തന്നെയാണ്. അവിടത്തേക്ക് ഈ ചെറുപ്പക്കാർ വരുന്നു. സ്വാഭാവികമായിട്ട് രാജാവിന്റെ മകൾക്ക്
1: ഒരിഷ്ടം തോന്നാം. തോന്നിക്കൂടാതില്ലല്ലോ.
0: അതെ, അങ്ങനെയാണല്ലോ
1: അതിന്റെ കടപ്പ്.
0: ആ രാജകുമാരി ഇവരെ രക്ഷിക്കും. രക്ഷിക്കാനായിട്ട് കണ്ടെത്തിയ മാർഗം ഇവരെയും കുള്ളന്മാരാക്കുക. അപ്പൊ കുള്ളന്മാരാക്കുമ്പോ കാല് കെട്ടിവെക്കാൻ സ്ഥലമില്ല. അതിപ്പോഴും രസകരമായിട്ടുള്ളൊരു സീനാ. ആ കാല് പുറകില് കെട്ടിവെച്ചിട്ട് വെക്കുമ്പോ അതിന്റെ ഉള്ളിലാ ജഗതി പറയുന്നില്ലേ, എന്തോ മന്ത്രസിദ്ധിയോ അതിന്റെ ഉള്ളിലാണ് ഞാനിങ്ങനെ വെച്ചിട്ടുള്ളതെന്ന്. ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുകയാണ് ഇവര് കാലിന് നീളം കൂടിയ മനുഷ്യന്മാരാണ്, അതുകൊണ്ട് ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കണം എന്ന് പറയുമ്പോഴാണ് സൂര്യേച്ചി പറഞ്ഞ മറ്റേ ടീമുകൾ
1: വരുന്നത്. അവരുടെ ശബ്ദം ഒന്ന് കേൾപ്പിക്കുക തന്നെ വേണം അശ്വിനി.
0: ഒരു നീളം കൂടി മനുഷ്യന്റെ ചെവിയിൽ ഇരുന്നിട്ട് ഈ ചിരിച്ച ആള്
1: കടിക്കുന്നതിന്റെ മാത്രല്ല, അവർക്കൊന്നും ഇവരെ എത്തിപ്പെടാനാകുന്നില്ല. അത്രയ്ക്ക് ഉയരം കൂടിയ മനുഷ്യരാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നരഭോജികൾ എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ?
0: അവരിൽ നിന്ന് ഈ മൂന്ന് നാലഞ്ച് ചെറുപ്പക്കാരാണ് ദ്വീപിനെ രക്ഷിക്കുന്നത്. അപ്പൊ സമാനമായിട്ട് രാജാവ് സ്വന്തം പുത്രിയെ രാജകുമാരനല്ല വന്നതില് ഒരാൾക്ക്
1: രാജകുമാരൻ ആരാണെന്ന് അറിയില്ലേ?
0: രാജകുമാരൻ ആരാ?
1: നമ്മളെ ഗിന്നസ് പക്രു.
0: ആ ശരിയാ, അപ്പൊ കല്യാണം കഴിച്ച് കൊടുക്കുകയാണ്. ഗിന്നസ് പക്രുവിന് രാജകുമാരനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സ്വന്തം പ്രണയം രാജ്യത്തെ സംരക്ഷിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് ത്യജിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു രസകരമായിട്ടുള്ള കഥയാണ്.
1: കഥ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിന് മുന്നേ നമുക്കൊരു പാട്ട് കേൾപ്പിക്കണ്ടേ?
0: വേണം വേണം വേണം.
1: ഏത് പാട്ടാണ് ഇതിലെ കൊടുക്കാൻ പോകുന്നത്?
0: ഇതിലെ എല്ലാ പാട്ടുകളും നല്ല പാട്ടാണ്. പക്ഷെ നമ്മളിപ്പോ ഭൂപടത്തിൽ ഇല്ലാത്ത സ്ഥലത്തിനെ പറ്റി പറയുമ്പോ അങ്ങനെ വരിയുള്ള ഒരു പാട്ട്, ഒരിടത്തൊരിടത്തൊരിടത്തൊരു കരയുണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനെ,
1: ഏഴാം കടലിനും അക്കരയാണ് അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ.
0: ബാക്കി അങ്ങനെ അങ്ങനെ എന്താന്നുള്ളത് പാട്ട് കേട്ടിട്ട്
1: അങ്ങനെ അങ്ങനെ മനസ്സിലാക്കാം.
0: കൈതപ്രത്തിന്റേതായിരുന്നു വരികൾ. എം ജയചന്ദ്രൻ ഈണം കൊടുത്ത്
1: വിധു പ്രതാപ് ജോത്സ്ന എന്നിവർ പാടിയ പാട്ടാണ്.
0: പാട്ടുകേട്ട് തിരിച്ചു വരൂ. റേഡിയോ മലബാറിന്റെ ഗാനലയത്തിൽ നിങ്ങളോട് കൂടെയുള്ളത് ഞാൻ അശ്വിനി.
1: ഞാൻ സൂര്യ.

0: റേഡി മലബാറിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനലയമാണ്. ഗാനലയത്തിലെ അടുത്ത പാട്ട് ഏതാണ് അശ്വിനി എടുത്തിരിക്കുന്നത്?
1: പേരില്ലാത്തൊരു സ്ഥലത്തേക്ക് പോകണം.
0: പേരില്ലേ? പേരില്ല, സ്ഥലത്തിന് പേരില്ല. ഒന്നാമത്തെ ക്ലൂ,
1: ഈ പറഞ്ഞ സ്ഥലം നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു പുരാണകഥയിലേതോ അല്ലെ ഒരു മിത്തുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. വരൾച്ച ബാധിച്ച പ്രദേശം പോലെ നമുക്ക് എപ്പോഴും തോന്നും.
0: അവിടെ കുടിവെള്ളം ഇല്ലേ?
1: വെള്ളമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ഡ്രൈ ആയിട്ടുള്ള വരണ്ട പ്രദേശം പോലെ തോന്നിക്കും. ഈ സിനിമയുടെ ആദ്യ ഭാഗത്ത് യഥാർത്ഥ മനുഷ്യ ജീവിതം കാണിക്കുന്നുണ്ട്. നാട് കാര്യങ്ങള് പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴാണ് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മളൊക്കെ കൂട്ടിക്കൊണ്ടുപോകുന്നത്.
0: ആര്?
1: സംവിധായകൻ.
0: ഓ, അങ്ങനെ.
1: ആ,
0: അതേതാ സിനിമ?
1: ഈ സിനിമയുടെ പേരിന് രണ്ടക്ഷരേ ഉള്ളൂ.
0: രണ്ടക്ഷരോ?
1: വെറും രണ്ടക്ഷരം.
0: ആ സിനിമയുടെ പേര്
1: നമ്മളൊക്കെ ഇടക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ ആ പേരിലല്ല, വേറൊരു പേരില്. പണ്ടൊക്കെ നിങ്ങള് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, കരഞ്ഞു വിളിച്ചിട്ടുണ്ട്.
0: ആരാ
1: ആ പേര്?
0: അമ്മ.
1: അല്ല,
0: ഇപ്പോഴും ഞാൻ അമ്മ എന്ന് വിളിക്കുന്നുണ്ട്.
1: കരഞ്ഞോണ്ട് അമ്മയെന്ന് വിളിക്കുന്നു
0: നമ്മൾ ജനിക്കുമ്പോഴും.
1: അങ്ങനല്ല, ഇത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എത്ര തവണ നിങ്ങൾ കരഞ്ഞിട്ടുണ്ട്.
0: ആ പേര് വിളിച്ചിട്ടോ?
1: ആ വാക്ക് വിളിച്ചിട്ട്?
0: ഏ,
1: ആ പോട്ടെ. ഈ വാക്കിന്റെ അർത്ഥം അന്ധകാരം നീങ്ങട്ടെ എന്നാണ്.
0: അന്ധകാരം നീങ്ങട്ടെ?
1: ആ, പ്രകാശം പരക്കട്ടെ.
0: അതായത് അന്ധകാരം നീങ്ങിട്ട് പ്രകാശം പരക്കട്ടെ.
1: ആ,
0: ഈ രണ്ടക്ഷരേ ഉള്ളൂ.
1: പോട്ടെ, ഇനി ലാസ്റ്റ് ക്ലൂ, നമുക്ക് അറിവ് പകർന്നു തരുന്നു.
0: മാഷന്മാര്, അധ്യാപകര്,
1: ആ
0: ടീച്ചറു.
1: അതെ, അതിന്റെ വേറൊരു പര്യായം
0: ഗുരുനാഥന്മാര്.
1: ആ, അതിൽ ആദ്യത്തെ രണ്ടക്ഷരം
0: ഗുരു.
1: ഗുരു?
0: ഓ, ഗുരു.
1: ഗുരു, ഗുരുവിലല്ലേ അങ്ങനെ ഒരു സ്ഥലം?
0: ആ,
1: ആദ്യം നമ്മള്
0: സാധാരണ ജീവിതം പോലെയൊക്കെ കാണിച്ചിട്ട് മോഹൻലാല് എവിടെയോ എത്തിപ്പെടുന്നത്, നീ പറഞ്ഞ പോലെ പേരില്ലാത്തൊരു സ്ഥലത്ത് എത്തിപ്പെടുന്നത്.
1: സാധാരണ ജീവിതമായിട്ട് കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ മനുഷ്യ ജീവിതത്തിന്റെ അവസ്ഥയെ ഫാന്റസിയിലൂടെ കാണിക്കുന്ന സിനിമയാണ് ഗുരു.
0: അത് മാത്രല്ല, മോഹൻലാൽ എത്തിപ്പെടുന്ന സ്ഥലത്ത് ഒരാൾക്കും കണ്ണുകാണില്ല.
1: രഘുരാമൻ അല്ലേ കഥാപാത്രത്തിന്റെ? രഘുരാമൻ സാധാരണ ജീവിതം നയിക്കുന്ന ഒരാളാണ്, പക്ഷെ അയാളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള വേർതിരിവുകള്, അതിനെതിരെയുള്ള പ്രതികരണം എന്ന് വെച്ചാൽ വയലൻസ് ആയിരുന്നു.
0: ആദ്യമൊക്കെ വയലൻസ് ആയിരുന്നു സിനിമ, പിന്നീടാണ് മോഹൻലാല് ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്നത്, രഘുരാമൻ സ്ഥലത്ത് എത്തിപ്പെടുന്നത്. അവിടെയുള്ള രാജാവിന്റെ പേരെന്താന്ന് അറിയോ?
1: എന്താ?
0: വിജയന്ത മഹാരാജ. വിജയന്ത മഹാരാജാവിനെ അഭിനയിച്ചതാരാണ്? നമ്മുടെ
1: സുരേഷ് ഗോപി. അതെ, രഘുരാമന്റെ മനസ്സിൽ ഒരുപാട് ചിന്തകള്, വേണ്ടാതെ ഒരുപാട് ചിന്തകള്. നമ്മള് ഏതൊരു പ്രശ്നത്തിനെയും പരിഹരിക്കാൻ വയലൻസ് ഒരു മാർഗം അല്ലല്ലോ. ഈ ലോകത്തേക്ക് എത്തുന്നതോടുകൂടെ, അല്ല, ഒരു കഥ പറച്ചല് പോലെ, അങ്ങനെയാണ് രഘുരാമൻ ജീവിതം ഇങ്ങനെയൊക്കെ ആണെന്ന് മനസ്സിലാക്കുന്നത്.
0: അന്ധരായിട്ടുള്ള കുറേ മനുഷ്യന്മാരുടെ ഇടയിൽ രഘുരാമൻ എത്തിപ്പെടുമ്പോഴുണ്ടാകുന്ന അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിയിട്ട് ഒരു സ്ഥലത്തേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ആർക്കും കണ്ണു കാണുന്നില്ല, നമ്മൾക്ക് മാത്രമേ കണ്ണു കാണുന്നുള്ളൂ.
1: അതുമാത്രല്ല, രഘുരാമൻ അവിടെ എത്തിയപ്പോ അവിടെ ഒരു പഴമുണ്ട്,
0: ഇലാമാ പഴം.
1: ഈ ഇലാമ പഴം കഴിക്കുകയാണ്. കഴിച്ചതിന് ശേഷം ആളുടെ കാഴ്ചയും പോയി.
0: അതെ,
1: സ്വാഭാവികമായിട്ട് രഘുരാമന് തിരിച്ചറിയാൻ പറ്റും ഇലാമ പഴം കഴിച്ചതുകൊണ്ടാണ് കാഴ്ച പോയതെന്ന്. പിന്നെ അതിനുശേഷം രാജാവ് രഘുരാമനെ കൊല്ലാൻ വേണ്ടിയിട്ട് പറയാണ്. കൊല്ലാൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്നത് ഇതേ ഇലാമ പഴത്തിന്റെ വിത്ത. അവര് പറയുന്നത് അത് കൊടിയ വിഷമാണ്, അപകടമാണെന്നൊക്കെ പറയുന്നത്. വിത്ത് കഴിച്ചിട്ടോ
0: രഘുരാമന് കാഴ്ച ശക്തി തിരിച്ചു കിട്ടി.
1: അന്ധരായിട്ടുള്ള ഇത്രയും മനുഷ്യരുടെ നടുവില് രഘുരാമന് മാത്രം കാഴ്ച കിട്ടി. അപ്പൊ അയാൾ ആ സത്യം മനസ്സിലാക്കി.
0: അതെ, ഇലാമ പഴം കഴിച്ചാല് കാഴ്ചശക്തി പോകുന്നു, അതിന്റെ വിത്ത് കഴിച്ചാല് കാഴ്ചശക്തി കിട്ടുമെന്നും അയാൾ മനസ്സിലാക്കി. എന്നിട്ട് ഇതാണ് സത്യം എന്ന് എല്ലാവരോടും വിളിച്ചു പറയുന്നുണ്ട്, പക്ഷെ എങ്കിൽ ആരും കേൾക്കുന്നില്ല, രാജാവ് കേൾക്കുന്നില്ല,
1: ആരും വിശ്വസിക്കുന്നില്ല,
0: ആരും വിശ്വസിക്കാണ്ടില്ല. അതില് മധുബാല അവതരിപ്പിച്ച കഥാപാത്രത്തെ മോഹൻലാലിന് വിശ്വസിക്കുന്നുണ്ട്,
1: അദ്ദേഹം മാത്രമാണ് അത് ചെയ്യുന്നത്.
0: അതെ, ശ്യാമന്തക എന്ന് പറഞ്ഞ കാവേരിയും അത് വിശ്വസിച്ചിട്ട് ഇയാള് കഴിക്കുന്നത് പോലെ അവർ രണ്ടാളും കഴിക്കുന്നുണ്ട്.
1: പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ, ഒരു സത്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാണ് ഞാനത് അനുഭവിച്ചറിഞ്ഞു ഇതാണ് സത്യം, പക്ഷെ ഒരു കൂട്ടം മനുഷ്യരത് മനസ്സിലാക്കുന്നില്ല. ഒരു തിരിച്ചറിവാണ്, നമ്മൾ കാണുന്നതോ പറഞ്ഞു കേട്ടത് മാത്രമല്ല സത്യം, എല്ലായ്പ്പോഴും നമ്മൾ അനുഭവിക്കുന്നത് മാത്രമല്ല സത്യം. മറ്റൊരാൾ പറഞ്ഞു തരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത മനുഷ്യന്റെ അവസ്ഥയാണ് ഇതിൽ പറയുന്നത്.
0: തീർച്ചയായിട്ടും
1: ഒരു ഫിലോസഫിക്കലൊക്കെ ആയിട്ടുള്ള മൂവിയാണ്. എന്തായാലും കഥയധികം നമുക്ക് പറയേണ്ട, രഘുരാമൻ എല്ലാവർക്കും, രാജാവ് ഒഴികെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും വിത്ത് കൊടുത്തിട്ട് കാഴ്ചശക്തി തിരിച്ചു കൊടുക്കുന്നുണ്ട്.
0: പക്ഷെ കാഴ്ചശക്തി തിരിച്ചു കൊടുത്ത സമയത്തും അവിടെ ഒരുപാട് അടികൾ നടക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാല്, ആരാണ് അടുത്ത ബന്ധുക്കള്, ആരാണ് അച്ഛൻ, ആരാണ് അമ്മ, ഇതൊന്നും അറിയുന്നില്ലല്ലോ. തൊട്ടിട്ടാണ് അവരെല്ലാവരെയും അറിഞ്ഞത്, പക്ഷെങ്കിൽ ഇത് കാഴ്ചശക്തി കിട്ടിയതിനു ശേഷം ആർക്കും ആരെയും അറിയുന്നില്ല. പിന്നെ പേര് വിളിച്ചിട്ടായി അവരുടെ വോട്ടോ, അതൊരു വല്ലാത്തൊരു സീൻ തന്നെയായിരുന്നു. അത് മാത്രല്ല, അശ്വിനി, ഈ സിനിമയെ കുറിച്ച് വേറെ ഒന്ന് പറയാനുണ്ട്. 1997 മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരത്തിലേക്ക് മത്സരിക്കാനായി ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുത്തൊരു ചിത്രമായിരുന്നു ഗുരു.
1: അത്രമാത്രം പ്രസക്തമായ സിനിമയാണ്. കാണുമ്പോ ഫാന്റസി എന്ന് മാത്രം പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. അതിലെ തീം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്.
0: ആ സ്ഥലം ഇപ്പോഴും നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. അശ്വിനി നേരത്തെ പറഞ്ഞ പോലെ ഒരു വരണ്ട ഒരു സ്ഥലം
1: കാണുമ്പോ തന്നെ നമുക്കും അത് ഫീൽ ചെയ്യും, ഒരു തരം വരൾച്ച, ഒരു ചൂട്.
0: ഒന്നാമത് അവരുടെ ഡ്രസ്സിംഗ് രീതി ഒന്നും അല്ലെ, ഒരുമാതിരി ഒരു ഡ്രസ്സിംഗ് രീതിയായിരുന്നു.
1: അതെ,
0: അതന്നെ ആ ചാക്ക് ഉപയോഗിച്ചിട്ടാണ് തോന്നുന്നു അവര് ഡ്രസ് ഉണ്ടാക്കിയത്.
1: ഓക്കെ, അപ്പോ ഒരു പാട്ട് കേൾപ്പിക്കണ്ടേ ഇതില്ലേ?
0: തീർച്ചയായിട്ടും കേൾപ്പിക്കണം. നമ്മളെ കഥ കേട്ട് കഥ കേട്ട് അവർക്ക് മുഷിഞ്ഞു കാണും.
1: ഇതിലെ പാട്ട് എന്ന് പറയുമ്പോ രഘുരാമൻ ആ പ്രദേശത്തേക്ക്, ആ നാട്ടിലേക്ക്, ആ രാജ്യത്തേക്ക് എത്തുന്നുണ്ടല്ലോ. അപ്പൊ അവിടുന്നുള്ള ഒരു പാട്ടുണ്ട്, ആ രാജ്യത്തിനുള്ളിലുള്ള ഒരു പാട്ടുണ്ട്.
0: എം ജി ശ്രീകുമാറല്ലേ പാടിയിരിക്കുന്നത്?
1: എം ജി ശ്രീകുമാറും സംഘവും പാടിയിട്ടുള്ള പാട്ട്,
0: തത്താരം മൊഴിയമ്മ താരാരി താരാരി. തത്താരം മൊഴിയമ്മ താരാരി താരാരി, തിത്താരം തനയമ്മ തീരാരി തീരാരി.
1: അതന്നെ, എന്തായാലും രാരാ രാരാ.
0: കൊറേ രാരായി ഉള്ളതുകൊണ്ട് നമുക്ക് എന്താക്കാം, പാട്ട് കൊടുക്കാം.
1: നല്ല രസമുള്ള പാട്ടാ, നല്ല വരികളുമാണ് അല്ലേ. ആറാടും കോലം മീഴ്നീരാടും കാലം, ഓടോടി താളം കൈമേളങ്ങളാടും നീയും വയം. എസ് രമേശൻ നാരുടേതാണ് വരികൾ. ഇളയരാജയാണ് ഇണം കൊടുത്തിട്ടുള്ളത്.
0: പാടിയിരിക്കുന്നത് എം ജി ശ്രീകുമാറും സംഘവും.
1: പാട്ട് കേട്ടോളൂ, തിരിച്ചു വരാം. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM ഇത് മലബാറിന്റെയും മധുരസ്വരം മലബാറിൽ നിന്നുകൊണ്ട് ഭൂമിയിൽ ഇല്ലാത്ത സ്ഥലങ്ങളിലെ പാട്ടുകൾ കേട്ടോണ്ടിരിക്കുന്നു ഗാനലയത്തിലൂടെ.
1: ഇനി ഞാനൊരു ക്ലൂ പറയാം.
0: നിങ്ങൾക്കാണോ ഇപ്രാവശ്യം നടക്കുകയാണത്?
1: അതെ, കാരണം എന്ന് വെച്ചാല് ഈ സ്ഥലമുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്.
0: അപ്പോ ഭൂപടത്തിൽ ഇല്ലാത്ത സ്ഥലങ്ങളിലെന്ന് പറയാൻ പറ്റില്ല.
1: ഇല്ല, അത് പറയാൻ പറ്റില്ല.
0: ആ സിനിമയില് വെറുതെ
1: പേര്, പക്ഷെ നമ്മള് എന്താ പറയുക, വടക്കേ മലബാറില് ഈ പേരുള്ള സ്ഥലങ്ങൾ ഒന്നിലധികം ഉണ്ട്. നമ്മളെ അടുത്ത സ്ഥലമാണ്, അതായത് നമ്മളിപ്പോ അയ്യല്ലൂരല്ലേ നിൽക്കുന്നത്, അതിന്റെ അടുത്ത് ഈ സ്ഥലമുണ്ട്.
0: മട്ടന്നൂര്?
1: മട്ടന്നൂര് ഇല്ല, അതല്ല.
0: മാലൂര്?
1: അതുമല്ല. അതിന്റെ ഒക്കെ അടുത്തെത്തിപ്പോയി അശ്വിനി.
0: മാലൂര് കാഞ്ഞിലേരി ഉണ്ട്.
1: ഓ, എന്നാലും
0: അതിന്റെ ഉരുവച്ചാൽ
1: പിന്നെ അങ്ങോട്ടേക്ക് പോകണ്ട, നീ മാലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നാ മതി.
0: മാലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നാല് എരട്ടേങ്കില് പാലയാച്ചിപ്പാറ കഴിഞ്ഞിട്ട് ശിവപുരം. ശിവപുരോ?
1: ആ ശിവപുരം.
0: ശിവപുരം എന്നുള്ള പേര് സിനിമയിലുണ്ട് അല്ലേ?
1: ആ ഉണ്ട്,
0: രണ്ട് സിനിമയിലുണ്ട്.
1: അത് ഓക്കെ, അത് ശരിയാണ്, രണ്ട് സിനിമയിലെ പേരുണ്ട്. പക്ഷേ ഇതൊരു മാതിരി എന്താ പറയണ്ട, ഒരു നിഗൂഢതകളൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സിനിമ.
0: ഹൊറാണോ?
1: ഹൊറർ എന്ന് പറയാൻ പറ്റൂല, പക്ഷെ അതേ ഒരു മൂഡാണ്.
0: ഹൊറർ മൂഡിലുള്ള സിനിമ. അപ്പൊ ആനന്ദഭദ്ര ആയിരിക്കൂലേ?
1: തീർച്ചയായിട്ടും. ശിവമല്ലിക്കാവിൽ പൂക്കൂവളം പൂത്തു. ആ അങ്ങനെ എന്തോ വരികളായിരുന്നു, അത്ര ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ അനന്തപുരത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെയല്ലേ നിഗൂഢതകൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സിനിമയല്ലേ അത്?
0: അതെ അതെ അതെ,
1: ദിഗംബരൻ.
0: അനന്തഭദ്ര എന്ന് പറഞ്ഞിട്ട് ഒരു നോവൽ തന്നെ ഉണ്ട് സുനിൽ പരമേശ്വരന്റെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ എടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്.
1: നിർമ്മിച്ചത് മണിയൻപിള്ള രാജു, അജയ് ചന്ദ്രൻ നായർ, രഘുചന്ദ്രൻ നായർ എന്നിവരാണ്. സന്തോഷ് ശിവനാണ് സംവിധാനം ചെയ്തത്.
0: അഭിനയിച്ചത് പിന്നെ പ്രത്യേകിച്ച് പറയണമെന്ന് ഇല്ലല്ലോ.
1: ഇല്ല, ഒരുപാട് പേര് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. എടുത്തു പറയുന്ന കഥാപാത്രം നമ്മുടെ മനോജ് കെ ജയൻ ചെയ്തത്.
0: ദിഗംബരൻ,
1: ദിഗംബരൻ.
0: അതില് ഒരു അലർച്ചയുണ്ട്. സുഭദ്ര എന്ന് പറയുന്ന കഥാപാത്രത്തോട് അകമഴിഞ്ഞ പ്രണയം സൂക്ഷിക്കുന്ന വ്യക്തിയായിരുന്നു ദിഗംബരൻ. ആ ഒരു സമയത്തുള്ള ഒരു അലർച്ചയുണ്ട്. ഓ, നമുക്ക് രോമാഞ്ചം ഉണ്ടാവുന്ന തരത്തിലുള്ള അഭിനയമായിരുന്നു മനോജ് കെ ജയന്റേത്. പണ്ടപ്പോ ഒരു കാലത്ത് ഒളിച്ചോടിപ്പോയ ഗായത്രി ദേവിയുടെ മകൻ
1: തിരിച്ച നാട്ടിലേക്ക്, ശിവപുരം നാട്ടിലേക്ക് വരുന്നതാണ്. പൃഥ്വിരാജാണ് ഗായത്രി ദേവിയുടെ മകനായിട്ട് വരുന്നത് ശിവപുരത്തേക്ക്. അമ്മ പറഞ്ഞ കഥയിലൂടെയുള്ള യാത്രയായിരുന്നു ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജിന്റെ, അല്ലേ?
0: ആ കഥാപാത്രത്തെ സംബന്ധിച്ച് ശിവപുരം നോർമൽ ആയിട്ടുള്ള ഒരു ഗ്രാമമാണ്. അവിടുത്തെ നിഗൂഢതകളിലൊന്നും വിശ്വസിക്കുന്നില്ല. എല്ലാരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ പോവരുത്, ഇവിടെ പോവരുത്, പക്ഷെ അതൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷെ സിനിമയില് മിത്ത് കൊണ്ടുവരുന്നുണ്ടല്ലോ. ദിഗംബരൻ പല രീതിയില് പൃഥ്വിരാജിന്റെ കഥാപാത്രത്തില് പരകായ പ്രവേശം നടത്തുന്നു. പേരായിട്ട് വരുന്നത് കാവ്യ മാധവന്റെ ഭദ്ര എന്ന് പറയുന്ന കഥാപാത്രം. ഉണ്ടക്കണ്ണുള്ള ഒരു ഡയലോഗ് ഫേമസാ, എന്താ, എല വലത്തോട്ടേക്ക് തിരിച്ചു വെക്കണം, മോര് കുറച്ചുകൂടെ ഒഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്.
1: അത് മാത്രല്ല, കലാഭവൻ മണിക്ക് ഒരു പ്രത്യേക ഒരു റോള് തന്നെ ഉണ്ട് ലക്ഷ്മി. കലാഭവൻ മണിയുടെ അനുജത്തിയായിട്ട് വരുന്നത് റിയാസൻ ആണ്,
0: മലയാളി അല്ല ആള്.
1: ആ കഥാപാത്രത്തിന്റെ പേര് എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. ഭാമയെന്ന് വിളിക്കുന്നുണ്ടല്ലോ കലാഭവൻ മണി, അത് ശരിയാണ്.
0: ദിഗംബരൻ പല രീതിയിലുള്ള ആഭിചാര ക്രിയകൾക്കും വേണ്ടിയിട്ട് ഭാമയാണ് ഉപയോഗിച്ചു പോന്നിരുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു കഥയാണ്. എന്തായാലും എൻഡില് ക്ലൈമാക്സില് വീട്ടുകാരെ എതിർത്തിരുന്ന ഭദ്രയുടെയും നമ്മുടെ നായകന്റെയും പ്രണയത്തെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ദിഗംബരന്റെ ശല്യം ഒഴിവാക്കുന്നുണ്ട്. ഒരു ഹാപ്പി എൻഡിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. കണ്ടിരിക്കാൻ രസമുള്ള ഹൊറർ മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്
1: ആ സ്ഥലവും അങ്ങനെ തന്നെയാണ്. ഒരുപാട് അരുവികളിന്റെ നടുക്കൂട്ട് ഒരു ഗുഹ, ഗുഹയിലൂടെ പോയിട്ട് നോക്കും വലിയൊരു തളിക, അതൊക്കെ നമ്മുടെ ഇന്ന് മനസ്സിൽ മായാതെ നിൽക്കുന്ന കുറേ ചിത്രങ്ങളുണ്ട് അതിൽ.
0: അതില് മനുഷ്യനല്ലാതെ ഒരു കഥാപാത്രമുണ്ട്, ആരാന്നറിയോ?
1: ഇല്ല,
0: നമ്മുടെ നാഗമാണിക്യത്തിന്
1: കാവലെ നിൽക്കുന്ന പാമ്പ്
0: കുഞ്ഞൂട്ടൻ.
1: ആ അതെ, ശരിയാണ്, കുഞ്ഞൂട്ടൻ.
0: അത്രത്തോളം ഓരോരുത്തരെയും സ്വാധീനിക്കാൻ ഈ സിനിമക്ക് പറ്റിയിട്ടുണ്ട്. ഇതിലൊരു പാട്ട് നമുക്ക് കേൾപ്പിക്കാം.
1: ശിവമല്ലിക്കാവിൽ എന്ന പാട്ട് പോരെ, കെ എസ് ചിത്രപടി മനോഹരമാക്കിയ ഗാനം.
0: ശിവപുരത്തെ കഥയാണല്ലോ, കാവിന്റെ കഥയും പറയുന്നുണ്ടല്ലോ. ശിവമല്ലിക്കാവിൽ എന്ന് പറയുന്ന ആ ഒരു പാട്ട് നമുക്ക് റേഡിയോ മലബാറിലൂടെ ഗാനലയത്തിലൂടെ ശ്രോതാക്കളെ കേൾപ്പിക്കാം. ഇവിടെയുള്ളത് ഞാൻ അശ്വിനി.
1: ഞാൻ സൂര്യ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗാനലയത്തെ നമ്മൾ ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു അശ്വിനി?
1: ഇല്ലാത്ത സ്ഥലങ്ങളെ പറ്റി.
0: ആ,
1: പൊതുവെ മനുഷ്യർക്ക് ഇല്ലാത്ത കാര്യങ്ങളെ പറ്റി പറയുമ്പോഴാണല്ലോ ഇൻട്രസ്റ്റ് കൂടുതൽ ഉണ്ടാവുക.
0: അതെ, നമുക്കില്ലാത്ത ഹൊറർ ചിത്രമല്ല നമ്മൾ കാണുമ്പോൾ നമ്മൾ ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടല്ലോ.
1: അതുമാത്രമല്ല ഇല്ലാത്ത കാര്യങ്ങൾ, നിങ്ങളെ കുറിച്ച് ഇപ്പോൾ പറയാണ്, നിങ്ങൾ നല്ല മനസ്സിനുടമയാണ്.
0: ഞാൻ നിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സൗന്ദര്യവതിയാണ്, പക്ഷെ ഇതൊന്നും ഇല്ലാത്ത കാര്യമാണല്ലോ.
1: അതെ,
0: പക്ഷേ നേരത്തെ നീ പറഞ്ഞ കാര്യം ഉള്ളതാണ്, നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്, അത് സത്യമാണ്. പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞത് നിന്റെ കാര്യം, അത് എന്താ പറയണ ഇല്ലാത്തൊരു കാര്യമാണ്. ശ്രോതാക്കളെ,
1: ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും പൊതുവെ ഇല്ലാത്ത കാര്യങ്ങളാണെന്നുള്ളത് കേൾക്കുന്നവർക്ക് പണ്ട് മുതലൊക്കെ അറിയാം. അതുകൊണ്ട് അവർക്ക് അറിയാലോ സത്യം എന്താന്ന്. അപ്പോ ആ താല്പര്യം തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോ കേൾക്കുമ്പോ ഉണ്ടാവുന്ന ഒരുതരം താല്പര്യം ഇല്ലാത്ത സ്ഥലങ്ങളെ പറ്റി പറയുമ്പോഴും അവർക്ക് ഉണ്ടാവും എന്ന് നമുക്ക് വിചാരിക്കാം.
0: അത് ഇല്ലാത്ത സ്ഥലങ്ങളെ പറ്റി പറയുമ്പോഴാണല്ലോ ഓരോരോ കഥകളും എനിയാൻ പറ്റുന്നത്.
1: ശരിയാണ്. അപ്പൊ ഇല്ലാത്ത അടുത്ത സ്ഥലം,
0: ട്രെയിനിലെ 3 പേര് വരുന്നതാണ്.
1: അതേതാ?
0: ആ, ഈ സിനിമയുടെ ഫസ്റ്റ് ഭാഗം ട്രെയിനിൽ 3 പേര് ഒരു സ്ഥലത്തേക്ക് വരുന്നതാണ്.
1: സമ്മർ ഇൻ ബത്ലഹേമോ?
0: അതില് 3 പേരല്ലോ, ഒരുപാട് പേരുണ്ടല്ലോ. അവര് 5 പേര് വരുന്നുണ്ടല്ലോ. ഇതങ്ങനെയല്ല, ചേട്ടൻ, ചേച്ചി, അനുജത്തി, ഇവര് 3 പേര് ഒരു സ്ഥലത്തേക്ക് വരുന്നത്. അതില് മകളുണ്ടോ മകനുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ആ അനുജത്തിയുടെ മനസ്സ് മാറാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ സ്ഥലത്തേക്ക് വരുന്നത്. ഡിപ്രഷനിലായിരുന്നു അനുജത്തി, അപ്പൊ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥലത്തേക്ക് വരുന്നത്.
1: നടിയുടെ പേര് പറയോ.
0: നടിയുടെ പേര് പറഞ്ഞാൽ നിനക്ക് കിട്ടും. ഇപ്പൊ നീ സമ്മർ ഇൻ ബത്ലഹേം എന്ന് പറഞ്ഞില്ലേ, അതിലുണ്ടാ നടി.
1: അതില് മഞ്ജു വാര്യറല്ലേ?
0: ആ,
1: കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത്.
0: അതെ, കൃഷ്ണഗുഡി എന്ന് പറയുന്നത് ഒരു ഇല്ലാത്ത സ്ഥലമാണ്.
1: ഇത് കേൾക്കുമ്പോൾ ശ്രോതാക്കൾ ഇഞ്ഞട്ടി പോയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക അല്ലേ. ഇത്രയും കാലം ഞാൻ ഉൾപ്പെടെ വിചാരിച്ചത് കൃഷ്ണഗുഡി ആന്ധ്രാപ്രദേശിലോ തെലങ്കാനയിലോ മറ്റോ ഉള്ള ഒരു സ്ഥലമാണെന്നാ. പക്ഷെ 2-3 ദിവസമേ ആയിട്ടുള്ളൂ അഞ്ഞട്ടിക്കുന്ന രഹസ്യം ഞാനും അറിഞ്ഞിട്ട്. കൃഷ്ണഗുഡി എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക ഗ്രാമമായിരുന്നു പോലും.
0: പക്ഷെ ആ ഗ്രാമം എന്ത് രസമായിരുന്നു അല്ലേ ശനി കാണാൻ.
1: 1997 കമല് സംവിധാനം ചെയ്ത പ്രണയ ചിത്രമായിരുന്നു കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത്. മഞ്ജു വാര്യരുടെ കൂടെ ജയറാം പേരായിട്ടെത്തി. ബിജു മേനോനും ഉണ്ടായിരുന്നു അല്ലേ.
0: ബിജു മേനോനിൽ നിന്ന് അകന്ന് താമസിക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ജു വാര്യർ ഈ നാട്ടിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ ജയറാമുമായിട്ട് അടുപ്പത്തിലാവുന്നു.
1: പല പല കാരണങ്ങൾ കൊണ്ട് ബിജു മേനോൻ മഞ്ജു വാര്യരിൽ നിന്ന് അകന്നു പോയിട്ടാണുള്ളത്. പക്ഷെ അവള് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും വരും എന്നുള്ള ഒരു ചിന്തയില്. സിനിമയുടെ കഥ പശ്ചാത്തലമാക്കിയിട്ടുള്ളത് ആന്ധ്രാപ്രദേശിൽ ഒരു ചെറിയ ഗ്രാമമാണ്, അതിനാണ് അവര് കൃഷ്ണഗുഡി എന്ന പേര് കൊടുത്തത്. പക്ഷെ ആന്ധ്രാപ്രദേശിലാണെന്ന് പറഞ്ഞ് നമ്മളെ കാണിച്ച സ്ഥലങ്ങളുടെ ഭൂരിഭാഗവും എവിടെയായിരുന്നു സത്യത്തില്?
0: നമ്മുടെ കേരളത്തിലായിരുന്നു.
1: അതെ, സിനിമയിൽ കാണുന്ന മനോഹരമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനും പരിസരവും ഒക്കെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനും പിന്നെ ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ റൂട്ട് ഒക്കെ ഇല്ലേ, അതിന്റെ അടുത്തുള്ള മേലാറ്റൂർ പോലെയുള്ള ഗ്രാമപ്രദേശങ്ങളാണ് ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് ഉപയോഗിച്ചത്. പൊതുവെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ പ്രണയം ഉണ്ടാവും, അടിയുണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും,
0: കോമഡി ഉണ്ടാവും.
1: അതെ, പക്ഷെ ഇതിനകത്ത് അധികം വയലൻസ് എന്ന് പറയാനൊന്നും ഇല്ല. ആ ഗ്രാമമൊക്കെ കാണുമ്പോൾ നമുക്കും അവിടെ പോയി കുറച്ചു കാലം അവിടെ താമസിക്കാനുള്ളൊരു ത്വര ഇങ്ങനെ ഉണ്ടാവും.
0: അവിടെ താമസിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ന് അശ്വിനി പറഞ്ഞല്ലോ, ശരിക്കും നമുക്ക് അവിടെ താമസിക്കാൻ ഒരു രസം തന്നെയായിരിക്കും. കാരണം നല്ല മഞ്ഞുമൂടിയ ഒരു സ്ഥലമായിരുന്നു അത്. രാവിലെയൊക്കെ വെളുപ്പാങ്കാലത്ത് ഫുള്ള് മഞ്ഞിലായിരുന്നു, അതായത് കോടമഞ്ഞ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന നല്ലൊരു സ്ഥലമായിരുന്നു കൃഷ്ണഗുഡി എന്ന് പറയുമ്പോൾ.
1: കൃഷ്ണഗുഡി എന്ന് പറയുന്ന ഇല്ലാത്ത സ്ഥലത്തിന്.
0: അതെ, ശരിക്കും ഊട്ടി പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്.
1: ക്യാമറമാന്റെ കരവിരുത്തുണ്ട്, സംവിധായകന്റെ കഴിവുണ്ട്. ഒരു സ്ഥലത്തെ ഇത്രമേൽ മനോഹരമായ രീതിയിൽ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ട് അത് നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് പോലും കൺഫ്യൂസ്ഡ് ആയി പോവാണ്. തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല ഇത് കേരളത്തിലുള്ള ഒരു സ്ഥലമാണെന്നുള്ള കാര്യം.
0: കേരളത്തിൽ ഇത്രയും നല്ല സ്ഥലം ഉണ്ടെന്ന് നമ്മൾ ഇപ്പല്ലേ മനസ്സിലാക്കുന്നത്.
1: അതുകൊണ്ട് ടൂറിന് ഇനി ആരും പുറത്തേക്ക് പോകണമെന്നില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ ഓരോ മുക്കിലും മൂലയിലും മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പൊ ടൂർ പോകുമ്പോൾ ആദ്യം അന്വേഷിക്കുക ഏതൊക്കെ സ്ഥലങ്ങളാണ് കാണാൻ പാകത്തിനുള്ളത്.
0: അതുപോലെ അശ്വിനി, കണ്ണൂർ ജില്ലയിലും ഒരുപാട് സ്ഥലമുണ്ട് ഇതുപോലെ ആരും അറിയപ്പെടാത്ത സ്ഥലങ്ങൾ. ഈ കോട വരുന്ന സ്ഥലങ്ങൾ, അതുപോലെ മഞ്ഞുമൂടിയ സ്ഥലങ്ങൾ, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അത് ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല, അറിയുന്നുമില്ല.
1: നമ്മളെ തൊട്ടടുത്തായതുകൊണ്ട് മുറ്റത്തെ മുല്ലക്ക് മണമില്ലാന്നല്ലേ പറയുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ വൈകുന്നേരം ആവുമ്പോഴേക്ക് മഞ്ഞുകാലാണെങ്കിൽ പ്രത്യേകിച്ച് പറയണ്ട, കോട ഇറങ്ങി വരുന്നത് ശരിക്കും
0: കാണാൻ പറ്റും. അത് മാത്രല്ല, എന്റെ വീട് എന്ന് പറയുന്നത് പാലുകാച്ചിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിനെ
1: പാലുകാച്ചിപ്പാറന്റെ താഴെയല്ലേ?
0: താഴെയാണ്
1: ഇരട്ടേങ്ങൽ എന്നല്ലേ ശരിക്കും പേര്?
0: പക്ഷേ ആ പാലുകാച്ചിപ്പാറ കഴിഞ്ഞിട്ടല്ലേ അശ്വിനി ഇരട്ടേങ്ങലേക്ക് പോകേണ്ടത്.
1: എന്നാ എന്റെ വീട് പുരളിമലന്റെ.
0: പക്ഷെ നമ്മൾ പാലുകാച്ചിപ്പാറയിൽ പോകുമ്പോൾ നടന്നിട്ട് പോകുന്ന ഒരു ഇതാണ് നമ്മൾ.
1: പുരളിമലയിൽ ഇറങ്ങിയിട്ട് നടന്നിട്ട് എന്റെ വീട്ടിലേക്ക് പോകുന്നത്
0: ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആ സ്ഥലം ഒന്ന് കാണുക തന്നെ വേണം. അതാണ് ശ്രോതാക്കളെ പറയാനുള്ളത്, ചിത്രവട്ടം പാലുകാച്ചിപ്പാറ എന്ന സ്ഥലം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രക്ക് രസമാണ് ഈ മഞ്ഞുകാലം ആകുമ്പോൾ കാണാൻ. ആ മാലൂർ പ്രദേശമേ സത്യം പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്.
1: പ്രത്യേകിച്ച് സൂര്യേച്ച അവിടെ ആയതുകൊണ്ട് കുറച്ചുകൂടെ ഭംഗി കൂടുന്നാണ് പറഞ്ഞു വന്നത്.
0: നീ അവിടെ ആയിരുന്നല്ലോ ശനി, പിന്നെ ഞാൻ പറയണോ മാലൂർ എങ്ങനെയാണ് എന്ന്?
1: അത് ശരിയാ, മാലൂരും പാലുകാച്ചിപ്പാറയും മാത്രല്ല ഒരുപാട് സ്ഥലങ്ങൾ കണ്ണൂർ ജില്ലയിൽ തന്നെ കാണാനായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ റീൽസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഏലപ്പിടിക എന്ന് പറയുന്ന സ്ഥലം, ഇരിട്ടി ഭാഗത്തുള്ള കാലാങ്കി, ഇത്തരത്തില് ഒരുപാട് സ്ഥലങ്ങൾ പേരെടുത്ത് പറയാൻ പറ്റാത്തതും മറ്റുള്ളവർക്ക് അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്.
0: അത് മാത്രല്ല അശ്വിനി, ഇപ്പൊ ശ്രോതാക്കൾ കേൾക്കുമ്പോൾ പറയും നിങ്ങളുടെ കണ്ണൂര് മാത്രല്ലടോ നമ്മുടെ നാട്ടിലുണ്ട് എന്നെല്ലാം അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും.
1: അത് ശരിയാണ്, ഞങ്ങൾക്ക് കൂടുതൽ അറിവുള്ളത് കണ്ണൂർ ജില്ലയിലെ സ്ഥലങ്ങളെ പറ്റിയിട്ട്. അപ്പൊ നിങ്ങളുടെ പ്രദേശത്തും ഇതുപോലെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക. നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണല്ലോ. അപ്പൊ കൂടുതൽ പറയണ്ടെന്ന് തോന്നുന്നു. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുപാട് പാട്ടുകളുണ്ട്. അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ടഫായിട്ടുള്ളൊരു ടാസ്ക് ആണ്. മെയിൻ ആയിട്ട് ചിത്ര, യേശുദാസ്, എം ജി ശ്രീകുമാർ, സുജാത മോഹൻ, ദലീമ ജോജോ തുടങ്ങി പാട്ടിന്റെ കാര്യത്തിൽ ആ സമയത്ത് മുൻനിരയിലുള്ള എല്ലാവരും ഈ സിനിമയിലെ ഓരോരോ ഗാനങ്ങളായിട്ട് പാടിയിട്ടുണ്ട്.
0: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറാണ് ഈണം നൽകിയത്.
1: അപ്പോൾ ഒരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് കേൾപ്പിക്കാം.

0: അപ്പോൾ അശ്വിനി, നമ്മുടെ ഗാനലയത്തിന്റെ സമയം ഏകദേശം തീരുകയാണ്. പക്ഷേങ്കിൽ നമ്മൾ ഭൂപടത്തില്ലാത്ത കുറെ സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു, എന്നാലും ബാക്കിയല്ലേ?
1: നമ്മൾ സംസാരിച്ചത് കുറച്ച് അധികമായി പോയോ?
0: മടുപ്പായി പോവോ?
1: എന്തായാലും ശ്രോതാക്കൾ പറയട്ടെ, അപ്പോൾ ഭൂപടത്തിലില്ലാത്ത സിനിമാക്കാർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചില സ്ഥലങ്ങളിലൂടെ, ആ സ്ഥലവുമായി ബന്ധപ്പെട്ട പാട്ടുകളിലൂടെയൊക്കെയാണ് നമ്മൾ ഇന്ന് സഞ്ചരിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനി,
0: ഞാൻ സൂര്യ.
1: മറ്റുള്ള വിശേഷങ്ങളുമായി അടുത്ത ഗാനലയത്തിലൂടെ കേട്ടുമുട്ടാം. അതുവരെ റേഡിയോ മലബാറിനൊപ്പം തുടരുക.

0: എല്ലാരാമേട്ടാ, പണിയൊന്നും കഴിയാണ്ട് ഇങ്ങളെങ്ങോട്ടാ ഈ കയ്യും കാലും കയറ്റു പോന്ന്?
1: എടോ, എന്റെ വീട്ടിൽ ആരെല്ലോ വന്നിട്ടുണ്ട് പോലും, എന്നോടെന്തല്ലോ ചോദിക്കണം പോലും.
0: നിങ്ങളോടൊന്നപ്പ ഈ ചോദിക്കണ്ടേ?
1: അല്ല, പഞ്ചായത്തിന്റെ വക നല്ല കർഷകനുള്ള സമ്മാനം അനക്കാൻ നല്ലപ്പോ കിട്ടീനെ, ചെലപ്പോ അതിനെപ്പറ്റി ചോദിക്കാനായിരിക്കും. അല്ല, നീ എന്തിനാ ഇപ്പിങ് വന്നിന്?
0: എന്റെ കൈപ്പേല് മൊത്തം പുഴുവന്ന് എല്ലാം നശിപ്പിച്ച് അതിനെല്ലാം ഇല്ലാണ്ടാക്കാ. നിങ്ങളെ കൈമ്പില് കൊറേ സൂത്രപ്പണി ഉണ്ട് എന്ന് പറയുന്ന കേട്ടിനല്ലോ, വല്ല മരുന്നും ഉണ്ടോ നിങ്ങൾ എടുക്കാ?
1: എന്റെ സുമതി, ഇപ്പൊ അതൊന്നും പറഞ്ഞു തരാൻ നേരം എനക്കില്ല. എനിക്ക് അത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. ആ, ചെലപ്പോ ഈനെപ്പറ്റിയെല്ലാം ചോദിക്കാനായിരിക്കും അവരും വരുന്നുണ്ടാവുക. നിനക്ക് കേക്കണമെങ്കിൽ നീ എന്റെ ചെപ്പ് പോരി.
0: എന്നാ ഞാനും നിങ്ങളൊന്നിച്ച് വരാൻ തോന്നല്ലേ.
2: ഹരിത സമൃദ്ധി

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് മധുരഗീതങ്ങളിലൂടെ ആദ്യം എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കളെ കാത്തിരിക്കുന്നത്. കളം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ബി കെ ഹരിനാരായണൻ വരികളെഴുതി രതീഷ് വേഗ ഈണം പകർന്ന് നജീം അർഷാദാണ് ആലപിച്ചത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2018 ലാണ്.

വെങ്കിയയ്യർ ആലപിച്ച ഗാനം കേൾക്കാം. 2021 പുറത്തിറങ്ങിയ ഒരു കനേഡിയൻ ഡയറി എന്ന ചിത്രത്തിനു വേണ്ടി ശിവകുമാർ വരിക്കരയാണ് വരികൾ എഴുതിയത്. ഈണം പകർന്നത് കെ. എ. ലത്തീഫ്.

2024 പുറത്തിറങ്ങിയ താൾ എന്ന ചിത്രത്തിൽ ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി ബിജിബാൽ ഈണം പകർന്ന് കെ എസ് ഹരിശങ്കർ, ശ്വേതാ മോഹൻ എന്നിവരാലപിച്ച ഗാനം

2013 പുറത്തിറങ്ങിയ വഴിയറിയാതെ എന്ന ചിത്രത്തിനു വേണ്ടി രമേഷ് കാവിൽ വരികൾ എഴുതി സായി ബാലൻ സംഗീതം പകർന്ന് നജീം അർഷാദ്, അമ്പിളി എന്നിവരാലപിച്ച ഗാനം കേൾക്കാം.

മധുരഗീതങ്ങളിൽ പഴഞ്ചൻ പ്രണയം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. 2023 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി വി കെ ഹരിനാരായണനാണ് വരികൾ എഴുതിയത്. സംഗീതം പകർന്നത് സതീഷ് രഘുനാഥൻ. ആലപിച്ചത് മധു ബാലകൃഷ്ണനും ചിത്രയും.

2023-ൽ പുറത്തിറങ്ങിയ ചിത്രമാണ് കാഥികൻ. ഇതിൽ ശരത് വയലാർ വരികളെഴുതി, സഞ്ജയ് സലിൽ ചൗധരി ഈണം പകർന്ന് വിജയ് യേശുദാസ് ആലപിച്ച ഗാനം.

ലവ് ലാൻഡ് എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ്, റിമി ടോമി എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം. എം ഹാജ മൊയ്നുവിന്റെ വരികൾക്ക് സജീവ് മംഗലത്താണ് ഈണം പകർന്നത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2015.

0: മധുര ഗീതങ്ങൾ
1: മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മഴ എന്ന ചിത്രത്തിൽ ആശാജി മേനോൻ ആലപിച്ച ഗാനം ഒ വി ഉഷയുടേതാണ്. വരികൾ രവീന്ദ്രൻ മാസ്റ്ററാണ് ഈണം പകർന്നത്. ചിത്രം പുറത്തിറങ്ങിയത് 2000-ൽ.

കൈതപ്രം വരികൾ എഴുതി ബേണി ഇഗ്നേഷ്യസ് ഈണം പകർന്ന് സംഗീത മാധവ് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഉല്ലാസ പൂങ്കാറ്റ്, പുറത്തിറങ്ങിയത് 1997.

മധുരഗീതങ്ങളിൽ ഇനി ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന ചിത്രത്തിൽ ജി വേണുഗോപാൽ ആലപിച്ച ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് ശരത് വയലാർ, ഈണം പകർന്നത് വിജയകൃഷ്ണ. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2014 ആണ്.

2021 പുറത്തിറങ്ങിയ ചാച്ചാജി എന്ന ചിത്രത്തിനു വേണ്ടി വൈഷ്ണവി പണിക്കർ ആലപിച്ച ഗാനം കേൾക്കാം. എം ഹാജ മൊയ്നുവിന്റെ വരികൾക്ക് എം ജി ശ്രീകുമാറാണ് ഈണം പകർന്നത്.

യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി, മോഹൻ സിത്താര ഈണം പകർന്ന് യേശുദാസ്, ചിത്ര എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം. ചിത്രം വാർ ആൻഡ് ലവ് 2003 ലാണ് പുറത്തിറങ്ങിയത്.

0: ശ്രോതാക്കൾ ഇതുവരെ മധുരഗീതങ്ങളിലൂടെ കേട്ടത് ആദ്യം എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ്.
1: മധുരഗീതങ്ങൾ

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, കന്നി 10, ഹിജ്റ വർഷം 1448, റബിയുൽ ആഖിർ 14, ശകവർഷം 1948, ആശ്വനം 4, 2026 സെപ്റ്റംബർ 26 ശനിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.